ക്ഷേത്രം. തോമസ് ജെഫേഴ്സൺ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതെന്താണെന്ന് പറഞ്ഞുതരാം. ഞാൻ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നു, എന്നാൽ ഞാൻ എത്രത്തോളം കഠിനമായി അധ്വാനിക്കുന്നുവോ അത്രത്തോളം ഭാഗ്യം എന്നെ തേടിയെത്തുന്നു. ചിലർക്ക് ഭാഗ്യമുണ്ട് എന്ന് നമ്മൾ വെറുതെ പറയാറുണ്ട്, എന്നാൽ സത്യത്തിൽ ഭാഗ്യം എന്നത് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു സമ്മാനമാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിനായി ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ ഭാഗ്യവും വിജയവും നിങ്ങളെ തേടി വരും. ആവേശത്തോടെ ആത്മാർത്ഥതയോടെ ഈ ദിവസത്തെ നമുക്ക് വരവേൽക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട്

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നമ്മുടെ നിത്യജീവിതത്തിൽ പല തരത്തിലുള്ള വ്യക്തികളെ പരിചയപ്പെടാറുണ്ട്. ഓരോ വ്യക്തിയും ഓരോരോ രീതികളിൽ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തരായിരിക്കും. ചില സാദൃശ്യങ്ങൾ ഉണ്ടാവാം, എങ്കിൽ പോലും ഭഗവാൻ ഓരോ വ്യക്തികളെയും ഓരോന്നിൽ ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോരുത്തരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനും ഉണ്ടാവും. നാം കണ്ടുമുട്ടുന്ന ചില വ്യക്തികൾ വളരെ ലാളിത്യമുള്ളവരും മറ്റു ചിലർ വലിയ തലക്കനമുള്ളവരുമായിരിക്കും. എന്നാൽ ഒരു തെറ്റിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഒരാൾ എളിമയോടെ ഇടപെടാൻ പഠിച്ചാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു വലിയ വിജയം പ്രാപ്തമാക്കി അതിൽ മതിമറന്ന് ഒരു അഹങ്കാരിയായി മാറുന്ന വ്യക്തിയേക്കാൾ മഹത്വം ഒരു തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരു നല്ല ലാളിത്യമുള്ള ആളായി മാറുന്ന വ്യക്തിക്കു തന്നെയാണ്. ചില വ്യക്തികൾക്ക് മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നതിലാണ് ആനന്ദം. ചിലരാകട്ടെ അവരുടെ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിലൊക്കെ നമ്മെ വേവലാതിപ്പെടുത്തുന്ന കാര്യമാണ് മൗനം കൊണ്ട് ഒരാളെ വിഷമിപ്പിക്കുക എന്നുള്ളത്. ഇതൊക്കെ നമ്മുടെ ഇടയിൽ ധാരാളമായി കാണാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിലും ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും സ്നേഹവും ബഹുമാനവും നൽകുന്ന വ്യക്തികൾ നമ്മെ അവഗണിക്കുന്നതാണ്. നാം കാണുന്ന ആളുകളിൽ ഭൂരിഭാഗവും പിടിവാശിക്കാരും അല്പസ്വല്പം ഈഗോ ഉള്ളവരുമാണ്. എന്നാൽ പിടിവാശികൾ ജയിക്കുന്നിടത്ത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. നാം കാണുന്ന ചുരുക്കം ചില ആളുകൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. അങ്ങനെയെങ്കിൽ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യാവുന്നതല്ലേ? നാം കണ്ടുമുട്ടുന്ന ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡ് വളരെ വ്യത്യസ്തമായിരിക്കും. ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ട് അതിൽ ആദ്യം പരാജയപ്പെട്ടാൽ പിന്നീട് ആ കാര്യം ഉപേക്ഷിക്കുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗവും. ഒന്നോ രണ്ടോ ഏറിയാൽ മൂന്നോ ശ്രമങ്ങൾക്ക് ശേഷം എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന വിശ്വാസത്തിൽ പിന്തിരിയുന്ന ആളുകൾ, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുമായി നടക്കുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിക്കുക. എത്ര തവണ പരാജയപ്പെട്ടാലും തളരില്ല, പിന്മാറില്ല എന്ന് തീരുമാനിച്ച ഒരാൾ തീർച്ചയായും വിജയിക്കും. പരാജയങ്ങളെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനുള്ളതല്ല, തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോയി വിജയിക്കാൻ കഴിയൂ. ഇരുട്ട് ഏറ്റവും ഘനപ്പെടുന്നത് പുലർച്ചയ്ക്ക് തൊട്ടു മുൻപാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ ഒരു വലിയ വിജയത്തിന്റെ തുടക്കമായിരിക്കുമെന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രതിസന്ധികളും പരാജയങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും ചെറിയ വിജയങ്ങളും എല്ലാവരുടെ ജീവിതത്തിന്റെയും അവിഭാജ്യ ഘടകമാണ്. അവയെ കൂസലന്യെ അഭിമുഖീകരിക്കാനുള്ള ചങ്കൂറ്റവും ആത്മധൈര്യവുമാണ് നാം ആർജിക്കേണ്ടത്. സ്വയം വിലയിരുത്തലിലൂടെ മനസ്സിലാക്കിയ നമ്മുടെ ന്യൂനതകൾ സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസം കൊണ്ട് മറികടന്നാലേ മികച്ച വിജയങ്ങൾ നമ്മെ തേടിയെത്തും. ക്ഷമാശീലം ഒരാളുടെ മഹത്വത്തിന്റെ അടയാളമാണ്. ധൈര്യം എന്നത് ഒരു നല്ല ഹൃദയമുള്ളതിന്റെ ലക്ഷണമാണ്. ഈ രണ്ടു ഗുണങ്ങളെയും നമ്മിൽ നിന്ന് അകറ്റുന്ന പ്രധാന കാര്യം അർഹതയില്ലാത്ത ദുരഭിമാനമാണ്. ജീവിത വിജയത്തിനായി നമുക്ക് നമ്മുടെയും നാം പരിചയപ്പെടുന്നവരെയും നോക്കിക്കാണുന്നവരുമായ വലിയ ജനവിഭാഗങ്ങളിൽ നിന്നും വലിയ വലിയ പാഠങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഈ ലോകത്തിൽ ആസ്വദിക്കാനായി ധാരാളം കാര്യങ്ങൾ പ്രകൃതി നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ആസ്വദിക്കാം, അതിൻ്റെ യഥാർത്ഥ അളവിൽ പരിധികൾ ലംഘിക്കാതെ. നമുക്ക് ശ്രദ്ധേയമായ വിവരങ്ങൾ കേൾക്കാം, ശ്രദ്ധയോടെ ആസ്വദിക്കാം, പക്ഷേ വെറുതെ കേട്ട് വിധി എഴുതാൻ പാടില്ല. നമുക്ക് എല്ലാറ്റിനെയും സ്നേഹിക്കാം, പക്ഷേ സ്നേഹം ഒരു ബാധ്യതയാകാതെ നോക്കണം. സ്നേഹിക്കാം, പക്ഷേ ആശ്രയിക്കരുത്. നമുക്ക് എല്ലാവരെയും സഹായിക്കാം, കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷേ തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ദാനം ചെയ്യുക. നമുക്ക് നല്ലവരായി അറിവ് നേടി തേജസ്വികളായിരിക്കാം, പക്ഷേ വഞ്ചിക്കപ്പെടാതെ നോക്കുക. നമുക്ക് ചിന്തിക്കാം, ആലോചന നൽകാം, പക്ഷേ മുൻവിധിയോടെ ആയിരിക്കരുത്. ഏവർക്കും സന്തോഷമേറിയ ഒരു നല്ല പുലരി ആശംസിക്കുന്നു. നമുക്ക് ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 15-ാം തീയതി ഇന്നലകളിലെ ഇന്ന് കേൾക്കാം. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിതയായി ജപ്പാൻകാരിയായ ജുങ്കോ താബെ മാറിയത് 1975 മെയ് 15-നാണ്. അതിശൈത്യത്തെയും ഹിമപാതങ്ങളെയും അതിജീവിച്ച് അവർ നടത്തിയ ഈ ദൗത്യം ലോകമെമ്പാടുമുള്ള സ്ത്രീകൾക്ക് വലിയ പ്രചോദനമായി. പർവ്വതാരോഹണ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള റെക്കോർഡുകളിൽ ഒന്നാണ് ഇത്. കുടുംബങ്ങളുടെ പ്രാധാന്യവും സമൂഹത്തിൽ അവർ വഹിക്കുന്ന പങ്കും സ്മരിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് മാസം 15-ാം തീയതി അന്താരാഷ്ട്ര കുടുംബദിനമായി ആചരിക്കുന്നു. 1993 ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിനം പ്രഖ്യാപിച്ചത്. കുടുംബങ്ങളുടെ ക്ഷേമത്തിനായുള്ള പുതിയ നയങ്ങൾ രൂപീകരിക്കാനും ബോധവൽക്കരണം നൽകാനും ഈ ദിവസം ലോകരാജ്യങ്ങൾ ഉപയോഗിക്കുന്നു. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവായ പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ചത് 1938 മെയ് 15-നാണ്. കൊച്ചി രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനും അവകാശങ്ങൾക്കുമായി അദ്ദേഹം ജീവിതം സമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ജാതിക്കുമ്മി എന്ന കൃതി അക്കാലത്തെ ജാതി വിവേചനത്തിനെതിരെയുള്ള ശക്തമായ പ്രഹരമായിരുന്നു. കേരള നവോത്ഥാന ചരിത്രത്തിലെ പ്രധാന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം സഖ്യകക്ഷികളുടെ അധിനിവേശത്തിലായിരുന്ന ഓസ്ട്രിയയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടുള്ള കരാർ ഒപ്പിട്ടത് 1955 മെയ് 15-നാണ്. സോവിയറ്റ് യൂണിയൻ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഈ കരാറിൽ ഒപ്പിട്ടു. യൂറോപ്പിലെ രാഷ്ട്രീയ സമാധാനത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു നയതന്ത്ര നീക്കമായിരുന്നു ഇത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 15-ാം തീയതി. ഇന്ത്യൻ വെള്ളിത്തിരയിലെ വിസ്മയം മാധുരി ദീക്ഷിതിന്റെ ജന്മദിനമാണ് ഇന്ന്. 80-കളിലും 90-കളിലും തന്റെ അഭിനയ മികവ് കൊണ്ടും വശ്യമായ പുഞ്ചിരി കൊണ്ടും ബോളിവുഡ് കീഴടക്കിയ താരം. സൗന്ദര്യവും നൃത്തവും അഭിനയവും ഒരുപോലെ ഒത്തുചേർന്ന അപൂർവ നടിമാരിൽ ഒരാളാണ് അവർ. മാധുരി ദീക്ഷിത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്നത് തേസാബ് സിനിമയിലെ ഏക് ദോ തീൻ എന്ന ഗാനമാണ്. പിന്നീട് ഹം ആപ്കേ ഹേ കൌൺ, ദേവദാസ്, ദിൽ തോ പാഗൽ ഹേ തുടങ്ങിയ എത്രയെത്ര ചിത്രങ്ങൾ. കഥക് നൃത്തത്തിൽ പ്രാവീണ്യമുള്ള മാധുരിയുടെ ഓരോ ചുവടുകളും ചലനങ്ങളും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നതായിരുന്നു. ബിർജു മഹാരാജനെ പോലെയുള്ള മഹാരഥന്മാർ പോലും മാധുരിയുടെ നൃത്തത്തെ അഭിനന്ദിച്ചിട്ടുണ്ട്. കേവലം ഒരു നർത്തകി എന്നതിലുപരി മികച്ചൊരു നടി കൂടിയാണെന്ന് അവർ തെളിയിച്ചു. 6 ഫിലിംഫെയർ അവാർഡുകളും പത്മശ്രീ പുരസ്കാരവും മാധുരിയെ തേടിയെത്തി. വൈകാരികമായ രംഗങ്ങളായാലും ഹാസ്യമായാലും മാധുരിയുടെ പ്രകടനം എപ്പോഴും മികച്ചു നിന്നു. ഇന്നും ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലൂടെയും സിനിമകളിലൂടെയും അവർ തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. കാലം എത്ര കഴിഞ്ഞാലും മാധുരി ദീക്ഷിതിന്റെ ആ മാസ്മരിക പുഞ്ചിരിക്കും നൃത്ത ചുവടുകൾക്കും ആരാധകർ കുറവായിരിക്കില്ല. സിനിമയെ ഗൗരവമായി കാണുന്നവർക്കും നൃത്തത്തെ സ്നേഹിക്കുന്നവർക്കും അവർ എന്നും ഒരു വലിയ പ്രചോദനമാണ്. ഇന്ത്യൻ സിനിമയിലെ ഈ നിത്യഹരിത നായികയ്ക്ക് ജന്മദിനാശംസകൾ നേരാം. ആ താളവും ലയവും ഇനിയും നമ്മുടെ വെള്ളിത്തിരയെ ധന്യമാക്കട്ടെ. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045470. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
3: Info@7.
4: നമസ്കാരം. Info@7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. അട്ടപ്പാടി ITDP ഓഫീസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലും ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കും വാർഡനെ നിയമിക്കുന്നതിന് May 23 കൂടിക്കാഴ്ച നടത്തുന്നു. പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് SSLC ആണ് യോഗ്യത. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് NEST നിഷ്കർഷിക്കുന്ന ബിരുദമാണ് യോഗ്യത. ഇരു തസ്തികകളിലേക്കും അധ്യാപക യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അട്ടപ്പാടിയിൽ സ്ഥിരതാമസക്കാരായ പട്ടികവർഗ്ഗക്കാർക്ക് മാത്രം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്താൽ മതിയാകും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം രാവിലെ 10 അട്ടപ്പാടി ITDP ഓഫീസിൽ മതിയായ രേഖകൾ സഹിതം എത്തിച്ചേരണമെന്ന് പ്രോജക്ട് ഓഫീസർ അറിയിച്ചു. അട്ടപ്പാടി ITDP ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലേക്കും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കും കുക്ക്, PTS, വാച്ച്മാൻ എന്നിവരെ ലാസ്റ്റ് ഗ്രേഡ് നിയമിക്കുന്നതിന് May 22 കൂടിക്കാഴ്ച നടത്തുന്നു.

0: തൊട്ട് മെയ് 21 മുതൽ 23 വരെ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തമിഴ്നാട് പൊള്ളാച്ചി ഭാഗത്ത് നിന്നും കൊഴിഞ്ഞാമ്പാറയിലേക്ക് വരുന്ന വാഹനങ്ങൾ നടുപ്പുണി ചെക്ക് പോസ്റ്റ് ഭാഗത്ത് നിന്നും വലതുവശത്തുള്ള എരുത്തേമ്പതി റോഡ് കുലുക്കപ്പാറ വഴി തിരിഞ്ഞു പോകേണ്ടതാണ്. കൊഴിഞ്ഞാമ്പാറ നടുപ്പുണി പോകുന്ന വാഹനങ്ങൾ ഗോപാലപുരം വഴിയും തിരിഞ്ഞു പോകേണ്ടതാണ്. കുഴൽമന്നം ആൺകുട്ടികളുടെയും തൃത്താല പെൺകുട്ടികളുടെയും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. HST മലയാളം വിഷയത്തിൽ കുഴൽമന്നം, തൃത്താല എന്നിവിടങ്ങളിൽ 2 വീതവും, കുഴൽമന്നത്തേക്ക് കണക്കിന് 2 ഒഴിവും, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് വിഷയങ്ങളിൽ ഓരോ ഒഴിവു വീതവുമാണ് ഉള്ളത്. MCERTയിൽ കുഴൽമന്നം, തൃത്താല എന്നിവിടങ്ങളിൽ ഓരോ ഒഴിവു വീതവും, കുഴൽമന്നം, മ്യൂസിക്, HSST മലയാളം കണക്ക്, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, സുവോളജി, ബോട്ടണി, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നിവയിലേക്ക് ഓരോ ഒഴിവു വീതവും, തൃത്താല HSS ബോട്ടണി ജൂനിയർ വിഭാഗത്തിലേക്ക് ഒരു ഒഴിവുമാണുള്ളത്. അപേക്ഷകർക്ക് സർക്കാർ നിശ്ചയിച്ച യോഗ്യതയുണ്ടായിരിക്കണം. പ്രവൃത്തി പരിചയമുള്ളവർക്കും SC ST വിഭാഗക്കാർക്കും മുൻഗണന. ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാൻ താൽപര്യമുള്ളവരാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും പരിചയ സർട്ടിഫിക്കറ്റുകളുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം മെയ് 28 രാവിലെ 9 നടുവത്തപ്പാറ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ എത്തണമെന്ന് ജില്ലാ ഡെവലപ്മെന്റ് ഓഫീസർ അറിയിച്ചു. പാലക്കാട് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ റോഡ് സെക്ഷൻ നമ്പർ 2 ഓഫീസിന്റെ പരിധിയിൽ പാലക്കാട് പൊള്ളാച്ചി സംസ്ഥാന പാതയിൽ വലതുവശത്ത് കൂട്ടുപാത പെട്രോൾ പമ്പിന് സമീപം നിൽക്കുന്ന പുളിമരത്തിന്റെ മുറിച്ചുമാറ്റിയ ശാഖകൾ ലേലം ചെയ്യുന്നു. ഇന്ന് രാവിലെ 11 ലേലം. നിർദ്ദദ്രവ്യം 100 രൂപ. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനി ലിമിറ്റഡിന്റെ മീൻവല്ലം പദ്ധതിയിലേക്ക് ജീവനക്കാർക്ക് തുപ്പനാട് അരുവി മുറിച്ച് കടന്ന് യാത്ര ചെയ്യുന്നതിനായി താൽക്കാലിക തടിപ്പാലം പണിയുന്ന ജോലിയിലേക്ക് PWD അംഗീകൃത കരാറുകാരിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷൻ മെയ് 18 വൈകിട്ട് 3 വരെ സ്വീകരിക്കും. അന്നേ ദിവസം 3:30 കൊട്ടേഷൻ തുറന്ന് പരിശോധിക്കും. കൂടുതൽ വിവരങ്ങൾ ഓഫീസിൽ ലഭിക്കുമെന്ന് ചീഫ് എഞ്ചിനീയർ അറിയിച്ചു. പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസസിലെ വനിതാ ഹോസ്റ്റലിൽ 65 റൂമുകളിലെ ഡോറുകളുടെ മോർട്ടിസ് ലോക്കിന് പകരം സ്റ്റീൽ ആൽഡ്രോപ് സെറ്റ് സപ്ലൈ ചെയിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് സ്ഥാപനങ്ങളിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ മെയ് 20 വൈകിട്ട് 3 മുമ്പ് നൽകണം. അന്നേ ദിവസം 3:30 കൊട്ടേഷൻ തുറന്ന് പരിശോധിക്കുന്നതാണ്. അട്ടപ്പാടി ITTB ഓഫീസിന്റെ നിയന്ത്രണത്തിലുള്ള അഗളി പ്രീ സ്കൂളിൽ നഴ്സറി സ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് മെയ് 23 ഉച്ചയ്ക്ക് 1 കൂടിക്കാഴ്ച നടത്തുന്നു. PPTTC, നഴ്സറി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ കോഴ്സ് എക്സാമിനേഷൻ എന്നിവയാണ് യോഗ്യത. അട്ടപ്പാടിയിൽ സ്ഥിരതാമസക്കാരായ പട്ടികവർഗ്ഗക്കാർക്ക് മാത്രം കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം ITTB ഓഫീസിൽ എത്തിച്ചേരണമെന്ന് പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു. പറളി പഞ്ചായത്തിലെ തേനൂരിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ പ്രൈമറി സ്കൂളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നു. 10-ാം തരം പാസ്സായവരും ഗവൺമെന്റ് അംഗീകൃത ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്കുമാണ് അവസരം. പറളി പഞ്ചായത്ത് പരിധിയിൽ വരുന്നവർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ മെയ് 20 വൈകിട്ട് 5 മുമ്പായി പാലക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കോങ്ങാട് ആൺകുട്ടികളുടെയും മുണ്ടൂർ പെൺകുട്ടികളുടെയും ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളാണ് അപേക്ഷിക്കേണ്ടത്. 10% സീറ്റ് മറ്റ് വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. നിശ്ചിത ഫോമിലുള്ള അപേക്ഷ, ജാതി, വരുമാനം, പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപത്രം എന്നിവ സഹിതം മെയ് 25 വൈകിട്ട് 5 പാലക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോങ്ങാട് ആൺകുട്ടികളുടെയും മുണ്ടൂർ പെൺകുട്ടികളുടെയും ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് ട്യൂട്ടർമാരെ നിയമിക്കുന്നു. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ഇംഗ്ലീഷ്, ഹിന്ദി, ഗണിതം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിലാണ് നിയമനം നടക്കുന്നത്. ബിരുദവും BEd യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷകൾ മെയ് 22 വൈകിട്ട് 5 മുമ്പായി പാലക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. മലമ്പുഴ ഗവൺമെന്റ് ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 മുതൽ 5 വരെ ക്ലാസുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. PVTG വിഭാഗത്തിൽപ്പെട്ടവർക്കും മറ്റ് പട്ടികവർഗ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് 19. മറ്റ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രവേശനത്തിന് അന്നേ ദിവസം രാവിലെ 11 സ്കൂളിൽ സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തും. ഇൻഫോ@7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന.

0: നടുവേദന, കഴുത്തു വേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
4: Kia, movement that inspires.
5: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
4: Kia, movement that inspires.
6: ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ?
7: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 100% നാൻമൺ സിക്സ് ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
3: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
5: Kia, movement that inspires.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
7: കില്ലർ എന്നൊക്കെ പറഞ്ഞ വല്ലാത്ത കില്ലർ ഹോബീസിനെ കുറിച്ചാണ്, സൂപ്പർ ഹോബീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എഴുത്തോലയിലൂടെ സംസാരിക്കാനായിട്ട് പോണേ. നമ്മൾ എന്തായാലും ആ ലോങ് വാക്കിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. നമ്മുടെ തലച്ചോറിനെ അടിമുടി മാറ്റാൻ പറ്റുന്ന സൂപ്പർ ഹോബീസിനെ കുറിച്ച് പറയുമ്പോൾ ലോങ് വാക്ക് അല്ലേ, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഇന്നിതാ ഫ്രഷ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ തോന്നും ഇന്ന് മുതൽ എനിക്ക് ജാപ്പനീസ് പഠിക്കണം എന്ന്. ഉച്ചയാകുമ്പോഴേക്കും അത് മാറി ഒരു ഗിത്താറ് പഠിച്ചാലോ. വൈകുന്നേരം ആകുമ്പോഴേക്കും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കുറച്ച് പഠിച്ചിരുന്നാൽ സൂപ്പറായിരിക്കും. അതാണ് ഇപ്പോഴത്തെ മെയിൻ സംഭവം, പഠിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അവിടെ ഇവിടെയും തൊടാതെ എല്ലാം കൂടെ നമ്മളങ്ങ് എന്താ എടുത്ത് നമ്മുടെ തലച്ചോറിലേക്ക് കയറ്റിവെക്കും. അവസാനം എന്താ സംഭവിക്കുക? ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ഡിസ്ട്രാക്ഷൻസ് അതിൻ്റെ പീക്കിലാവും. നമ്മൾ നേരെ പോയി ഒരു സിനിമയും കണ്ട് അല്ലെങ്കിൽ ഫോണിലെ റീൽസും കണ്ട് കിടന്നുറങ്ങും. ഈ സംഗതി നമ്മുടെ തലച്ചോറിന് അത്ര നല്ലതല്ല. വെൽക്കം ടു എഴുത്തോല. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. നമ്മുടെ ബ്രെയിനിനെ സൂപ്പർ സ്മാർട്ട് ആക്കാൻ പറ്റിയ ഒരു കാര്യം എന്താന്നോ, ഡീപ് സ്റ്റഡിയാണ്. എന്താണ് ഈ ഡീപ് സ്റ്റഡി എന്ന് ചോദിച്ചാലേ, ഒരേ സമയം 10 വഞ്ചിയിൽ കാൽ വെക്കരുത്. ഏതെങ്കിലും ഒരു വിഷയം എടുക്കുക, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആകാം, കുക്കിംഗ് ആവാം, ഈ പറഞ്ഞ പോലെ ഗിത്താർ ആവാം, അത് ഒരൊറ്റ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഒരു 30 മിനിറ്റ്, ദിവസവും ഒരു 30 മിനിറ്റ് ആ ടോപ്പിക്കിനെ കുറിച്ച് കിട്ടാവുന്നതെല്ലാം വായിക്കാം, വീഡിയോ കാണാം, നോട്ട്സ് എഴുതിയെടുക്കാം. ഇന്ന് പഠിച്ച് നാളെ നിർത്തി എന്ന പരിപാടി ആവരുത്. ഒരു 4 മുതൽ 6 ആഴ്ച വരെ ആ ഒരൊറ്റ ടോപ്പിക്കിന്റെ പിന്നാലെ തന്നെ കൂടുക. ആ വിഷയത്തില് ഒരു നിങ്ങളൊരു എന്താ പറയുക, ഒരു മിനി വിദഗ്ധനാകുന്നത് വരെ വിടരുത് എന്നാണ് പറയാനുള്ളത്. വിടാതെ പിടിച്ചോണം. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ ബ്രെയിനിന് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കുകയാണ്. പലവഞ്ചിയിൽ കാൽ വെച്ചാൽ വീഴുമെന്ന് പണ്ടുള്ളവര് പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ട് ഇത്തവണ ഒരു വഞ്ചി ഒരൊറ്റ ലക്ഷ്യം. അപ്പൊ ഏതാണ് ആ ടോപ്പിക്? നിങ്ങൾ അടുത്തൊരു മാസത്തേക്ക് പഠിക്കാൻ പോകുന്ന ഒരൊറ്റ കാര്യം എന്താണ്, ഏതാണ് എന്നൊക്കെ ഒന്ന് തീരുമാനിച്ചു വെക്കുക. അപ്പോഴേക്കും നല്ലൊരു സൂപ്പർ സോങ് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് സൂപ്പർ സ്മാർട്ട് ആവും. നമ്മൾ തന്നെ ആലോചിക്കും, നമ്മുടെ തലച്ചോറ് തന്നെയാണോ ഇത്, ഞാൻ തന്നെയാണോ ഇത് എന്ന് നമ്മൾ ആലോചിച്ചു പോകും. ഇനി അടുത്തൊരു കാര്യം എന്താന്ന് വെച്ചാല്, ട്രാവലിംഗ് ഇല്ലേ, നമുക്ക് എല്ലാവർക്കും ട്രാവലിംഗ് ഇഷ്ടമാണ്. എല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് പോവാറുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ലിസ്റ്റിലുള്ള ചില സ്ഥലങ്ങളില്ലേ, നമുക്കൊരു ടൂർ പോവാന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ഈ സ്കൂളിലൊക്കെ ടൂർ പോണ സമയത്ത് ഒന്നെങ്കിൽ വയനാട്, അല്ലെങ്കിൽ ഊട്ടി, അല്ലെങ്കിൽ കൊടൈക്കനാൽ, അല്ലെങ്കിൽ കൂർഗ്, ഈ ഒരു സ്ഥലങ്ങളിലേക്കായിരുന്നു കൂടുതലും പോയിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോ എന്നും പോകുന്ന വഴി വിറ്റിട്ടേ പുതിയൊരു വഴിയിലൂടെ ഒന്ന് പോയി നോക്കണം. അതാണ് നമ്മുടെ ഈ ട്രാവലിംഗ്. ഇത് ട്രാവലിംഗ് മാത്രമല്ല, എക്സ്പ്ലോറിംഗ് കൂടിയാണ്. പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്കൊന്ന് യാത്ര പോയി നോക്കിക്കേ, ഒരു യാത്ര ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കിക്കേ. പുതിയ അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് ലേണിംഗ് പവർ കൂടും എന്നാണ്. പിന്നെ വേറൊരു മെയിൻ പോയിന്റ് ഉള്ളത്, ഈ യാത്രയുടെ കാര്യത്തിലുള്ളൊരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഫോൺ എടുത്ത് ഓരോ സെക്കൻഡും സ്റ്റോറി ഇടുന്നതിനും വീഡിയോ എടുക്കുന്നതിനും ഇടയിൽ നമ്മൾ കാഴ്ച കാണാൻ മറന്നു പോകുന്നില്ലേ. അപ്പോൾ അങ്ങനെ വേണ്ട, അടുത്ത യാത്രയിൽ ക്യാമറയല്ല, കണ്ണുകൾ കൊണ്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ആ അനുഭവം നൽകുന്ന ഒരു തിരിച്ചറിവുണ്ടല്ലോ, യാത്രകൾ നൽകുന്ന അനുഭവങ്ങളിലൂടെയുള്ള തിരിച്ചറിവുകൾ വേറെ ഒന്നിനും തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു കിണ്ണം കാച്ചിട്ടുള്ള സംഭവമായിരിക്കും ഈ ട്രാവലിംഗ്, എക്സ്പ്ലോറിംഗ്, പുതിയ സ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്നത്. അത് നമ്മുടെ ബ്രെയിനെ സൂപ്പർ സ്മാർട്ട് ആക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നിങ്ങൾക്ക് ഈ ഓൺലൈനിൽ പുസ്തകങ്ങൾ വായിക്കാനാണോ ഇഷ്ടം, അതോ ശരിക്കും നമ്മൾ കയ്യിൽ പിടിച്ച് ആ പുസ്തകമൊക്കെ ഒന്ന് മണത്ത് ഒന്ന് തൊട്ടും തലോടിയൊക്കെ ആ പുസ്തകം വായിക്കാനാണോ ഇഷ്ടം? ഞാൻ ഈ രണ്ടാമത്തെ കൂട്ടത്തിലുള്ള ആളാണ് കേട്ടോ. എനിക്കിങ്ങനെ കിൻഡിലും PDF ഒക്കെ ഉണ്ടെങ്കിലും ആ പഴയ ഫിസിക്കൽ ബുക്സ് നൽകുന്ന ഒരു പവറില്ലേ, അത് വേറൊരു പവർ തന്നെയാണ്. ദിവസം ഒരു 10 മിനിറ്റ് നേരം വായിക്കുക, പക്ഷെ ആ സമയം ഫോൺ 7 അയലത്തെ പോലും ഉണ്ടാവരുത്. നോട്ടിഫിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ആ പുസ്തകത്തിൻ്റെ മണവും പേപ്പറിൻ്റെ ആ ഒരു സ്പർശനവും ഒക്കെ ആസ്വദിച്ചെന്ന് വായിച്ചു നോക്കിക്കേ. അതും നമ്മുടെ ബ്രെയിനെ സൂപ്പർ സ്മാർട്ടാക്കും. നമ്മുടെ ഡീപ് സ്റ്റഡി പോലെ ഒരേ സമയം ഒരു പുസ്തകം മാത്രം പഠിക്കുക, ദിവസവും ആവർത്തിച്ച് ചെയ്യുന്ന സമയത്തെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന സംഭവം ഇല്ലേ, അത് പതുക്കെ പതുക്കെ കൂടുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഞാൻ ഈ പറഞ്ഞ ബ്രെയിനിനെ സ്മാർട്ടാക്കുന്ന ഇത്ര കാര്യങ്ങള്, നടത്തം, പഠിത്തം, യാത്ര, വായന, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളില് അവസാനത്തൊരു കാര്യം, ആ ലിസ്റ്റിലെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹോബി. പലരും വിചാരിക്കുന്നത് ഇതൊരു ഡയറി എഴുത്താണെന്നാണ്. പക്ഷെ സംഗതി അതല്ല, ഇതിന്റെ പേരാണ് ജേർണലിംഗ്. നമ്മുടെ ഉള്ളില് ചില കാര്യങ്ങൾ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ടാവും അല്ലേ. ഒരാളോട് നമ്മൾ ദേഷ്യപ്പെട്ടത്, അയാൾ നമ്മളോട് ദേഷ്യപ്പെട്ടത്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റാത്തൊരു പേടി, ഇതൊക്കെ തലയ്ക്കകത്ത് കിടന്ന ഒരു എൻലെസ് ലൂപ്പ് പോലെ ഓടിക്കൊണ്ടിരിക്കും. അത് നിർത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ. രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് എടുക്കുക, ഒരു പേപ്പറും പേനയും അല്ലെങ്കിൽ ഫോണിലെ നോട്ട്സ് ഉണ്ടല്ലോ, ഉള്ളിൽ വരുന്ന അതേപടി അങ്ങ് എഴുതുക. ഗ്രാമർ നോക്കണ്ട അവിടെ, അക്ഷരത്തെറ്റ് നോക്കണ്ട, മറ്റൊരാൾ വായിക്കുമെന്ന് പേടിക്കുകയും വേണ്ട. എഴുതിയത് തന്നെ വീണ്ടും വായിക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. നിങ്ങളുടെ ദേഷ്യം, സങ്കടം, സന്തോഷം എല്ലാം എല്ലാം ഈ പറയുന്ന ആ ഒരു ജേർണലിലേക്ക് എഴുതി വെക്കുക. ആ പേപ്പറിലേക്ക് അങ്ങ് ഒഴുക്കുക, അല്ലെങ്കിൽ ആ നോട്ട്സിലേക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ എഴുതി കഴിയുമ്പോഴേ നമ്മുടെ തലയ്ക്കകത്തുള്ള ഒരു തിരക്ക്, ഒരു എന്താ പറയുക, ഒരു തിക്കുമുട്ടൽ, അതങ്ങ് പതുക്കെ കുറയും. ബ്രെയിൻ നമ്മളോട് തന്നെ പറയും, ഓക്കെ ആ കാര്യം ഞാൻ പേപ്പറിലേക്ക് മാറ്റിയല്ലോ, ഇനി എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. നടത്തം, ഡീപ് സ്റ്റഡി, വായന, ജേർണലിംഗ്, ഇതൊക്കെ ഓരോരുത്തരുടെയും ലൈഫിനെ മാറ്റാൻ പറ്റുന്ന, മാറ്റാൻ കഴിവുള്ള, ആ ഒരു പവറുള്ള സൂപ്പർ കില്ലർ ടൂൾസാണ്. ഇതൊക്കെ കേട്ടിട്ട് നാളത്തെ ദിവസം തൊട്ട് തുടങ്ങാം എന്ന് ചിന്തിച്ചിരിക്കുകയല്ല വേണ്ടത്, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോലയിൽ നിന്ന് ഞാൻ ദാ പതുക്കങ്ങോട്ട് പോവാണ്. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
6: Kia, movement that inspires.

വെള്ളിയാഴ്ച എന്ന സന്തോഷത്തിലേക്ക് നമ്മളിതാ വന്നെത്തിയിരിക്കുകയാണ്. ഫ്രൈഡേ ഈസ് ഓൾവൈസ് എ ബ്യൂട്ടിഫുൾ ഡേ, എ ഗുഡ് ഡേ അല്ലേ. ഭയങ്കര രസമുള്ള ഒരു ദിവസമാണ് ഫ്രൈഡേ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദിവസമാണ് ഫ്രൈഡേ. നിങ്ങൾക്ക് ഏത് ദിവസമാണ് ഇഷ്ടം? ഫ്രൈഡേ ആണോ ഇഷ്ടം? സാറ്റർഡേ ആണോ ഇഷ്ടം? സൺഡേ ആണോ ഇഷ്ടം? സൺഡേ എന്ന് പറഞ്ഞാൽ കുറച്ച് ടെൻഷൻ അടിച്ചൊരു ദിവസം പോലെ എനിക്ക് തോന്നുന്നത്. കാരണം മൺഡേ നമുക്ക് പിന്നെയും ബാക്ക് ടു നമ്മുടെ വീക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് സൺഡേ ഈസ് ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു ദിവസം. എന്നെ സംബന്ധിച്ച് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഒരു ദിവസം ഫ്രൈഡേ വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറേയധികം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞായിരുന്നു ഇത് വല്ലതും. എനിവേ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. ഇന്ന് 15th, മെയ് മാസം 15, മെയ്യുടെ പകുതിയിൽ വന്ന് നമ്മളിങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നല്ലൊരു വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ന്. നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യണു ആദ്യമേ തന്നെ. സമയം നോക്കുകയാണെങ്കിൽ 8 കഴിഞ്ഞ് 2 ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അഹല്യ വിഷസിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. പറയൂ, എന്തെല്ലാം വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ, അടിപൊളിയായിട്ടിരിക്കുകയല്ലേ? എന്തൊക്കെയാണ് പരിപാടികൾ? പുതിയ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കാണാൻ പോകുന്നുണ്ടോ വീക്കെൻഡായിട്ട്? പിന്നെ എന്താണ് നിങ്ങൾ കാത്തിരിക്കുന്ന? ഏതെങ്കിലും ചിത്രം റിലീസാവാനായിട്ട് പോകുന്നുണ്ടോ? വെള്ളിയാഴ്ചകൾ എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ സിനിമകളെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്ന ഒരു ദിവസമാണ്. പിന്നെ 2 അവധി കിട്ടുമ്പോഴത്തേക്കും എങ്ങോട്ടേക്ക് പോകണം, പുറത്തേക്ക് പോകണോ, അങ്ങനെ പ്ലാനിങ്സ് ഒക്കെ നടക്കുന്ന ദിവസമാണ്. ഒരു പ്ലാനും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന കുറേയധികം ആളുകളും നമ്മുടെ ചുറ്റുമുണ്ടോ? എന്ത് വെള്ളിയാഴ്ച, എന്ത് സാറ്റർഡേ, എന്ത് സൺഡേ, നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെയാണ് എൻ്റെ പൊന്നഭിരാമി എന്ന് പറയുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവും. ഇപ്പോൾ എനിവേ, ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ May 15th എന്ന് പറയുന്ന ഈ ഒരു ദിവസം ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് ആണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഫാമിലിയിലുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളെല്ലാവരും ഈ പറഞ്ഞ പോലെ അത് മാത്രമാവരുത് നമ്മുടെ ഫാമിലി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് നമ്മളെവിടെ പോയാലും നമുക്ക് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫാമിലി ആവുന്ന കുറേയധികം ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ. ഫ്രണ്ട്സ് ഒരു ഫാമിലി ആവും, നമ്മുടെ എന്താ പറയുക, നമ്മുടെ കോവർക്കേഴ്സ് ഒരു ഫാമിലി ആവും, പിന്നെ പണ്ട് നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ആളുകൾ അല്ലേ, അവരെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു ഫാമിലി ആവും. അങ്ങനെ അങ്ങനെ നമുക്ക് നമ്മുടെ ചുറ്റും സ്നേഹം പകരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെയല്ലേ നമ്മൾ ഏറ്റവും അധികം ഫാമിലി എന്ന് വിളിക്കുന്നത്. സോ നമ്മുടെ ഫാമിലീസിനെ, നമ്മുടെ റിലേഷൻഷിപ്സിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യേണ്ട, പ്രത്യേകിച്ച് നമ്മുടെ

SSLC എക്സാം ഒക്കെ എഴുതി കാത്തിരിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കളുടെയും കാത്തിരിപ്പ് അവസാനിക്കുന്ന ദിവസം ഇന്നാണ് റിസൾട്ട് ഡേ. സ്റ്റേറ്റ് സിലബസിന്റെ SSLC റിസൾട്ട് വരുന്ന ദിവസമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. സോ ഇത്തവണ പരീക്ഷ എഴുതിയ കുട്ടികളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്നാണ് നമ്മുടെ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം. ബിക്കോസ് ഈ റിസൾട്ട് വരുന്ന സമയമുണ്ടല്ലോ, റിസൾട്ട് വരുന്ന സമയവും ഈ റിസൾട്ടിന് ശേഷമുള്ള സമയവും ഒരുപാട് കുട്ടികൾ മാത്രമാണ് കേട്ടോ. രക്ഷിതാക്കളുടെ കാര്യം ഇതിൽ അങ്ങനെ ഞാൻ ആ റിപ്പോർട്ടിൽ കണ്ടില്ല, പക്ഷേ ഒരുപാട് കുട്ടികൾ ഈ മാനസിക സമ്മർദ്ദത്തിലൂടെ പോകുന്ന ഒരു ദിവസമാണ് ഈ റിസൾട്ട് ഡേ, റിസൾട്ടിനോടനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങൾ. ഇപ്പം ഇന്ന് റിസൾട്ട് വരുമെന്ന് പറഞ്ഞ് ഇന്നലെ മുതലേ ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും, ഈ റിസൾട്ടിന് ശേഷം ടെൻഷൻ അടിക്കാൻ പോകുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെ ആൻസൈറ്റിയിലൂടെയും സ്ട്രെസ്സിലൂടെയും എന്തിനാണ് നമ്മുടെ കുഞ്ഞുമക്കളെ പറഞ്ഞു വരുന്നത്? ഈ റിസൾട്ട് വരുന്ന ദിവസം ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ആ ദിവസത്തോടനുബന്ധിച്ച് കൗൺസിലിങ്ങിന് പോകുന്ന, റിസൾട്ട് കാരണം കൗൺസിലിംഗ് കൗൺസിലിങ്ങിന് വേണ്ടി പോകുന്ന കുറേയധികം മക്കളുണ്ട്. സോ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു കുട്ടിയുടെ സ്ട്രെസ് ആവാനോ ആൻസൈറ്റി ആവാനോ ഒന്നും പാടില്ല. അത് ചില ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് തന്നെ ചില ചോദ്യങ്ങൾ നേരിടാമോ, അപ്പുറത്തെ പ്രിയങ്കയുടെ മകൻ ഇത്രയും മാർക്കുണ്ട്, അപ്പുറത്തെ ഡയാനയുടെ മകൾക്ക് 90% മാർക്കുണ്ട്, ഈ പറയുന്ന ശതമാന കണക്കുകൾ വെച്ചിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളോട് സംസാരിക്കരുത്. പിന്നെ കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഗ്രേഡ്സ്, നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഗ്രേഡ്സ്, ചില ആളുകൾക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള നല്ല മാർക്കുകൾ കിട്ടിയിട്ടുണ്ടാകും, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിച്ചതിനൊത്ത് നമുക്ക് മാർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഈ ഗ്രേഡ്സ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് അടുത്തൊരു പരീക്ഷ എഴുതി അതിൽ സൂപ്പർ മാർക്കൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഗ്രേഡ്സ് ഒക്കെ എല്ലാവരും മറക്കും, ആളുകളൊക്കെ ഇതൊക്കെ മറക്കും. അതാണ് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം. ഈ ഗ്രേഡ്സിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത നല്ലൊരു ഗ്രേഡ് കിട്ടുന്നത് വരെയുള്ളൂ ഈ ഗ്രേഡ്സിന്റെ വാല്യൂ എന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുക, മറ്റുള്ള കുട്ടികളോട് കമ്പയർ ചെയ്യാതിരിക്കുക എന്നാണ് രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്. സോ ഇന്ന് SSLC റിസൾട്ട് വരാൻ പോകുന്ന ദിവസമാണ്, സ്റ്റേറ്റ് സിലബസിന്റെ SSLC റിസൾട്ട് വരാൻ പോകുന്ന ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളോട്, റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ റിസൾട്ട് ഡേയ്സ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സോ വി ആർ ഓൺ എ ഫ്രൈഡേ, May 15th, ഓൺ അഹല്യ വിഷസ്. കൂടെ ഉള്ളത് ഞാൻ അഭിരാമിയാണ്. ഇന്നത്തെ റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഒരു കിട്ടലൻ ദിവസമാവട്ടെ എന്ന വിഷയമാണ്. ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാവട്ടെ. എന്ത് തന്നെയാണ് ഗ്രേഡ്സ് എങ്കിലും നമുക്കതൊക്കെ സെറ്റാക്കാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് ഇപ്പോൾ അത് കുറഞ്ഞു പോയി എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നമുക്ക് അടുത്ത തവണ പഠിച്ച് നമ്മൾ നേടും എന്നുള്ളൊരു വാശിയിൽ നമ്മൾ അങ്ങോട്ട് പഠിക്കുക. നെക്സ്റ്റ് ടൈം നല്ല ഗ്രേഡ്സ് വാങ്ങിയിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക, ദാ കിടക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. പിന്നെ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്താൻ പോകുന്ന നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ, അദ്ദേഹത്തിനും ആശംസകൾ, അഭിനന്ദനങ്ങൾ. നമുക്ക് എന്തായാലും ഫസ്റ്റ് സോങ്ങിലേക്ക് പോവാം. ആദ്യത്തെ പാട്ട് അറബിക്കഥ എന്ന സിനിമയിലെ പാട്ടാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: മെയ് 15-ാം തീയതി ഇന്നാണ് SSLC റിസൾട്ട് വരുന്ന ദിവസം. റിസൾട്ട് എന്ത് തന്നെയായാലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികളോടാണ്. പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളുണ്ടാവും അല്ലെ, മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ള ആളുകളുണ്ടാവും, നന്നായി എക്സാം എഴുതാൻ പറ്റാതെ പോയിട്ടുള്ള ആളുകളുണ്ടാവും അല്ലെ, കയ്യിന്ന് പോയിട്ടുള്ള കുട്ടികളുണ്ടാവും. എന്തായാലും ഈ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയ കുട്ടികളോടുണ്ടല്ലോ, നിങ്ങളുടെ കഷ്ടപ്പാടിന് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണ് ഈ ഒരു വിജയം. അപ്പൊ നമ്മൾ ഏറെ അഭിമാനത്തോടെ ആ ഒരു വിജയം സ്വീകരിക്കുക, അതിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോവുക. ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള മാർക്ക് കിട്ടാതെ വിഷമിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവരൊരു കാര്യം ഓർക്കുക, ഈ മാർക്ക് ഷീറ്റ് അല്ല ഒരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചർ നിശ്ചയിക്കാനായിട്ട് പോകണം. ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ ലൈഫ് അവസാനിച്ചു എന്ന് ഒരിക്കലും നമ്മുടെ മക്കൾ കരുതരുത്. അടുത്ത ചുവടുവെപ്പിനായിട്ട് നമ്മൾ പതറാതെ നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇനി നന്നായി എഴുതാൻ പറ്റാത്ത ചില ആളുകളുണ്ടാവും, അപ്പോൾ ഒട്ടും നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു ചിലപ്പോൾ ഒരു പരീക്ഷണ കാലഘട്ടമായിരിക്കാം. പക്ഷെ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. വീണ് പോകുന്നതല്ല, വീണെടുത്തുനിന്ന് എഴുന്നേൽക്കുന്നതാണ് യഥാർത്ഥ പരാജയം എന്ന് പറയും. വീണെടുത്തുനിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ പരാജയം. അപ്പം നമ്മൾ എന്താ പറയുക, ഇത് കയ്യിന്ന് പോയി, ഇനിയിപ്പോൾ ഒന്നും ഇല്ല എന്നൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ തോറ്റെടുത്തുനിന്ന് തന്നെ എഴുന്നേറ്റ് നമുക്കിനിയിപ്പോൾ അടുത്ത എക്സാമൊക്കെ എഴുതാനായിട്ടുള്ള അവസരമുണ്ട്. ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട് ലൈഫിൽ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ കുട്ടികളാരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഗ്രേഡ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇന്നത്തേക്ക് മാത്രമുള്ള ഒരു ഗ്രേഡ്സ് ആണ്. ഇനിയിപ്പോൾ അടുത്തൊരു പരീക്ഷയ്ക്ക് നിങ്ങൾ സൂപ്പർ മാർക്ക് വാങ്ങിക്കുന്ന സമയത്തേ ഈ ഇപ്പോൾ കുറഞ്ഞു പോയ മാർക്കൊന്നും ആരും ഓർത്തുപോലും ഇരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കോളറിലേക്ക് പോകാം. സമയം നോക്കുമ്പോൾ 8:15 ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ അഹല്യ വിഷസിന്റെ ആദ്യത്തെ കോളർ എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ? സിന്ധു ചേച്ചിയാണ്, പാലക്കാട് നിന്ന് അല്ലേ. ചേച്ചി, ഇന്നാണ് SSLC റിസൾട്ട് വരുന്ന ദിവസം. ആണോ? എന്താ ടെൻഷൻ കൂടുതൽ മകനാണ് ഉള്ളത് ചേച്ചിക്കാണോ? ടെൻഷൻ കൂടുതൽ ഉള്ളതേ ചേച്ചിക്കാണോ ഉള്ളത് മോനാണോ ഉള്ളത് എന്നാണ് ചോദിക്കണേ.
3: അതെ അതെ,
2: തീർച്ചയായിട്ടും
3: തീർച്ചയായിട്ടും.
2: അതെ അതെ, ഇനിയിപ്പോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞല്ലോ അല്ലെ. കുട്ടി എഴുതി കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ കൂടെ നിൽക്കുക, എന്ത് റിസൾട്ട് ആണ്.
3: വലിയ കുഴപ്പമൊന്നും ഇല്ല, ഇപ്പൊ ഈ ഒരാഴ്ചയായിട്ട് ഭയങ്കര ടെൻഷൻ. മാർക്ക് കമ്മിയായി, എന്ത് അമ്മക്ക് എത്ര പ്ലസ് ആ വേണ്ടത്, എനിക്ക് എത്ര കിട്ടിയാലും സന്തോഷം. നീ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ടെൻഷൻ ഒന്നും ആവണ്ട.
2: എന്താ മോന്റെ പേരെന്താ? നിവേദ് അല്ലേ? ഓക്കെ, അപ്പൊ നിവേദ് കുട്ടിക്ക് ഞങ്ങളുടെ ഒക്കെ ഒരു വിഷസ് കേട്ടോ, ആശംസകള് അറിയിക്കാണ്. അപ്പോ സിന്ധു ചേച്ചി, ഇപ്പൊ നിവേദിനോട് ചേച്ചി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു, എത്ര എത്ര എ പ്ലസ് ആണോ അതൊന്നും വിഷയമല്ല, നീ എഴുതിയതല്ലേ, നീ എഴുതിയതിനുള്ള മാർക്ക് കിട്ടും, അത് നമ്മൾ സ്വീകരിക്കും, അതിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും ചേച്ചി പറഞ്ഞു. ലക്ഷക്കണക്കിന് കുട്ടികൾ എഴുതിയിട്ടുണ്ടല്ലോ എസ് എൽ സി എക്സാം, അവരോടൊക്കെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലേ?
3: ടെൻഷൻ അത് ഒരിക്കലും നമുക്ക് ടെൻഷനും പാടില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാം നമ്മൾ അന്യ, അതായത് എല്ലാ നമ്മൾ എന്താ നേരിടണം, നേരിട്ടേ പറ്റൂ, നല്ലതാണെങ്കിലും കെട്ടതാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ ഒന്നും നേരിടുന്നത്, ഇതൊക്കെ അതിന്റെ ഒരു തുടക്കം.
2: അതെ അതെ, ഇതിപ്പോ നമ്മൾ അടുത്ത പ്രാവശ്യം ഒരു നല്ല മാർക്ക് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യം നമ്മൾ പറയും.
3: ഒരുപാട് പിള്ളേർ ആത്മഹത്യ ഒരുപാട് കേട്ടു ഈ അടുത്ത് തന്നെ,
2: അതെ അതെ,
3: മനസ്സിന് വിഷമമായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് അതൊക്കെ കുട്ടികൾക്ക് ടെൻഷൻ ആവുന്നത് നമ്മള് പേരൻസ്
2: നന്നായി ധൈര്യം കൊടുക്കുക
3: പിള്ളേർക്ക്, അത്രയുള്ളൂ. ഇതൊന്നും ഒരു കാര്യമില്ല,
2: അത്രയുള്ളൂ ചേച്ചി.
3: പക്ഷെന്നാലും അതിന്റെ ടെൻഷൻ ആക്കി ചോദിച്ചു, എത്രയോ പേര് വീട്ടിൽ ഇത്രേ പ്ലസ് വാങ്ങിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ വെറും
2: അത്രയുള്ളൂ. ഓക്കെ, അടിപൊളി അടിപൊളി ഒരു മെസ്സേജ് ചേച്ചി. അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കാനുള്ളേ?
3: വിശ്വസ് എല്ലാ എസ് എൽ സി എഴുതിയ മക്കൾക്കും വിശ്വസിക്കുന്ന.
2: ഓക്കെ, താങ്ക് യു സോ മച്ച് ചേച്ചി. നിവേദിനോട് പ്രത്യേകമായിട്ട് ആശംസകൾ പറയുക, ഒന്നും പേടിക്കാനില്ല, അമ്മ ഇങ്ങനെ കൂടെ നിൽക്കുമ്പോ എന്തിനാ പേടിക്കണേ. ഓക്കെ, അടിപൊളി, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് സിന്ധു ചേച്ചിയാണ് പാലക്കാട് നിന്ന്. അപ്പൊ ചേച്ചി പറഞ്ഞത് ഒരുപാട് മാർക്ക് വാങ്ങിച്ചിട്ട് നല്ലൊരു മോൻ അല്ലെങ്കിൽ നല്ലൊരു മോൾ അല്ലെങ്കിൽ പിന്നെ കാര്യമുണ്ടോ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഈ മാർക്കല്ല നമ്മുടെ ഭാവി നിശ്ചയിക്കണേ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ധൈര്യം കൊടുത്ത് പാരന്റ്സ് എപ്പോഴും കൂടെ ഉണ്ടാവുക എന്നൊരു കാര്യം കൂടെ പറഞ്ഞു. എന്തായാലും സിന്ധു ചേച്ചിക്കും ഒപ്പം നിവേദിനും വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ,
4: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കണേ? റിൻസൻ ചേട്ട, എസ് എസ് എൽ സി എക്സാം റിസൾട്ട് വരുന്ന ദിവസമാണ്. റിൻസൻ ചേട്ടന്റെ റിസൾട്ട് വരുന്ന ദിവസം എങ്ങനെയുണ്ടായിരുന്നു?
4: അന്ന് മെയ് 27 റിസൾട്ട് പ്രഖ്യാപിക്കാറ്.
2: ഓക്കെ,
4: അപ്പോ അന്ന് അന്നൊക്കെ കൂടുതല് സൂയിസൈഡ് ഒക്കെ ഉണ്ടാവാറുണ്ട് കുട്ടികളില്. ഇപ്പോഴത്തെ വിഷയം കൂടുതല, കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്കും റെയിൽവേ ട്രാക്കിലേക്കും ഒരു ബോഡി ഉണ്ടാവാറുണ്ട് സമയത്തേക്കും. പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് നിസ്സാര മാർക്കിനൊക്കെ ആയിരിക്കും തോക്കിപ്പത്ത് മാർക്കുള്ളതെന്ന് പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ പേടി ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് ഓർമ്മയുണ്ട് റിസൾട്ട് അറിഞ്ഞ അന്ന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം അഴിക്കോട് ബീച്ച് അവിടുന്ന് ശാസ്ത്ര സാഹിത്യ കക്ഷത്തിന്റെ നേതൃത്വത്തിൽ കാണാൻ പോയിട്ട് ഓർമ്മയുണ്ട്. പിന്നെ അന്ന് ശരിക്കും ആഘോഷമായിരുന്നു, കാരണം എസ് എൽ സി റിസൾട്ട് പറയുമ്പോ പേപ്പർ മൊത്തം ആ ഒരു 6 പേജ് മൊത്തം എസ് എൽ സി റിസൾട്ട് ആയിരിക്കും. ഓരോ സ്കൂളുകളിൽ തിരിച്ച് ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ, സെക്കൻഡ് ക്ലാസ് പാസ് മാർക്ക് എന്ന് പറഞ്ഞു. പിന്നെ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഫോട്ടോസ് ഉണ്ടോ? ഇപ്പൊ റാങ്ക് ഹോൾഡേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഫോട്ടോസ് ഇല്ല, കാരണം അന്നൊക്കെ ഒരു രസമാണ്. കാരണം എനിക്ക് പറഞ്ഞിട്ടുണ്ട് എന്റെ എസ് എൽ സിന്റെ സമയത്ത് ജയിച്ചതൊരു മീ ടു ജോൺ എന്ന് പറഞ്ഞ കുട്ടിയാണ് ഫസ്റ്റ് റാങ്ക് കിട്ടി.
2: അവരൊക്കെ
4: ഡോക്ടർ എഞ്ചിനൊക്കെ ആയിട്ടുണ്ടാവും. ഇല്ല, ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാവരും ഫുൾ എ പ്ലസ് കിട്ടുന്ന കുട്ടികളാണ്. പിന്നെ സിലബസ് അന്നത്തെ പോലെ ഇതില്ല. പിന്നെ ഞങ്ങളൊക്കെ അന്ന് എസ് എൽ സിക്ക് 2 പരീക്ഷ കിട്ടിയാൽ മതി, ഒരു ദിവസം 2 പരീക്ഷ, ആഴ്ച ഒരാഴ്ച കൊണ്ട് തീർക്കും ചെയ്യും 2 പരീക്ഷ. അങ്ങനൊക്കെ എഴുതിയിട്ടേക്കാണ് നമ്മുടെ കാലഘട്ടത്തില് അന്നുണ്ടായിരുന്നത്. പിന്നെ
2: അപ്പൊ എന്താ പറയാനുള്ളത്? എസ് എൽ സി റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളോട് എന്താ പറയാനുള്ളത്?
4: ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഇതൊക്കെ ഒരു ചവിട്ടുപടിയാണ്, ഇതൊന്നും ഒന്നല്ല.
2: ഇതിനേക്കാളും
4: എത്ര പരീക്ഷകൾ, അതല്ല പരീക്ഷകൾ ഇനി കടന്നു കൂടാനുണ്ട്, എഴുതാനുണ്ട്. അപ്പോ എസ് എൽ സി പരീക്ഷ ഒരു എന്ന് പറയാ ഒരു ചൂണ്ടുപലക, ഇവിടുന്നാണ് തുടക്കം.
2: അതെ, പല കുട്ടികളും പറയുന്നുണ്ടല്ലോ അവർക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും ആൻസൈറ്റിയും ഈ അയൽവക്കത്തുള്ള ആളുകൾ വന്നിട്ട് എത്ര മാർക്ക് ഉണ്ട്, മാർക്ക് കിട്ടിയോ, അപ്പുറത്തെ കുട്ടിക്ക് ഇത്രയുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആണ് അവർക്ക് നെഞ്ചെടുപ്പ് കൂടണെന്ന്. അങ്ങനെയുണ്ടോ?
4: അപ്പൊ അത് കമ്പയർ ചെയ്യേണ്ടിരിക്കുക പാരന്റ്സ് തന്നെ അങ്ങോട്ടും
2: ഇങ്ങോട്ടും,
4: കാരണം നമ്മുടെ മക്കളുടെ കഴിവനുസരിച്ചുള്ള മാർക്കല്ലേ നമ്മുടെ മക്കൾക്ക് കിട്ടുള്ളൂ.
2: അതത്രയുള്ളൂ, അത്രയുള്ളൂ. എല്ലാരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളല്ലേ, ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവുകളല്ലേ അല്ലെ? ചിലർക്ക് ചിലപ്പോ ചിലപ്പോ കുറച്ച് കൂടുതൽ പഠിക്കാനുള്ള കഴിവുണ്ടാകും, നമുക്ക് ചിലപ്പോ വേറൊരു ടാലന്റ് ആയിരിക്കും ഉണ്ടാവണേ. അപ്പൊ അതിന്റെ പേരിൽ കമ്പാരിസൺ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് റിൻസ് ചേട്ടൻ പറയുന്നത്. അപ്പൊ ചേട്ടാ ഇന്നത്തെ വിഷസ് പറയൂ, ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
4: വിശ്വസ് പ്രിയപ്പെട്ട സത്യഭാമമ്മ, പിന്നെ പി വി മുഹമ്മദ് മടക്കേ വാവനൂര്, നജറുത്തി, ഷംസുദ്ദീൻ കരുപടന, പിന്നെ ശാന്തിയൻ സുമേഷ്, തുമ്പൊടി നാസിനുത്തി, പിന്നെ എസ് എൽ സി റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഒരു നല്ലൊരു ദിവസം. ബി കൂൾ ബി ഹാപ്പി.
2: അടിപൊളി അടിപൊളി. ബി കൂൾ ബി ഹാപ്പി, അങ്ങനെയാണ് റിൻസൻ ചേട്ടൻ പറഞ്ഞത്. അത് തന്നെയാണ് എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്. ബി കൂൾ ആൻഡ് ബി ഹാപ്പി.

0: മാനത്തെ കൊട്ടാരം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 27 മിനിറ്റും 23 സെക്കൻഡുമാണ്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം നിർമ്മലമ്മേ, എന്താണ് വിശേഷം? സുഖല്ലേ? സന്തോഷല്ലേ? ഓക്കെ, അപ്പൊ പറയൂ, പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളുണ്ട്. ഒരു കുട്ടിയോടല്ല, നമ്മൾ എല്ലാ കുട്ടികളെയും ചേർത്ത് പിടിച്ചോണ്ടാണ് അവരോട് ഒരു കാര്യം അങ്ങോട്ട് പറയണേ. എന്താ നിർമ്മലമ്മയ്ക്ക് പറയാനുള്ളേ?
1: എല്ലാ മക്കളും നല്ല വിജയത്തോടുകൂടി പാസ്സാകട്ടെ, അഥവാ മാർക്ക് കമ്മിയായാലും അവർക്ക് ഒരു ബുദ്ധിം തോന്നാതെ നല്ല രീതിയിൽ ആയിക്കോട്ടെ. ഒരു വർഷം വെറുതെ പോകുന്നില്ലല്ലോ, അടുത്ത എഴുതി പാസ്സാകാലേ. അതിനു വേണ്ടി കുട്ടികൾക്ക്
0: എല്ലാവർക്കും എല്ലാവർക്കും കൂടെ ആശംസകൾ അല്ലേ. മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ നമുക്ക് ബദൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ. കുറഞ്ഞു പോയാലും നമുക്കത് രണ്ടാമത് എഴുതിയെടുക്കാനുള്ള ഒരു അവസരമുണ്ട്. ഇനിയും ഒരുപാട് പരീക്ഷകൾ എഴുതാനുണ്ട്. ഇതിപ്പോ ഒരു ആദ്യത്തെ പടിയാണ് അല്ലേ. ഓക്കെ ഓക്കെ നിർമ്മലമ്മ, അപ്പൊ ആ കുട്ടികൾക്കാണ് ആശംസകൾ അല്ലേ.
1: കുട്ടികൾക്ക് ആശംസ. പിന്നെ എന്റെ ഏട്ടന്റെ മോൾക്കും മോളുടെ ഭർത്താവിനും വിവാഹ വാർഷികമാണ്. മേനെ രചന മോള് വിനോദൻ, അവർക്ക് 24-ാം വിവാഹ വാർഷികം.
0: അപ്പൊ അവർക്ക് ഒരു ഇന്നാണോ May 15th വെഡിങ് ആനിവേഴ്സറി? ഇന്ന് May 15th വെഡിങ് ആനിവേഴ്സറി. ഓക്കെ, അപ്പൊ രജന ചേച്ചിക്കും വിനുബേട്ടനും ഒരു കിഡ്ഡിലൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ്. ഓക്കെ ഓക്കെ, ബൈ ബൈ നിർമ്മലമ്മ. അപ്പൊ നിർമ്മലമ്മ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, മാർക്ക് കുറച്ച് കുറഞ്ഞു പോയാലും സാരില്ല, നമുക്കത് എഴുതിയെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടല്ലോ. മറ്റൊന്നും നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും പോയി എന്നു ആ സമയത്ത് അങ്ങനെ വിചാരിക്കേണ്ട എന്നാണ് പറഞ്ഞത്. എന്തായാലും രജന ചേച്ചിയുടെയും ബിനുബേട്ടന്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് വിഷസ് കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് നിർമ്മലമ്മ വിളിച്ചത്. താങ്ക് യു സോ മച്ച്, ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ഡേ നിർമ്മലമ്മയ്ക്കും വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ,
2: നമസ്കാരം.
0: നമസ്കാരം ഉണ്ട്. ധാരാണ്, ഒരു സ്ലോ മോഷനിലാണല്ലോ നമസ്കാരം, അങ്ങനെയാണല്ലോ പറഞ്ഞത്. ആരാ
2: സംസാരിക്കുന്നത്?
0: ആ അതെ, ആ എനർജി തിരിച്ചു വേണ്ടേ? അതിനാണ് ഞാനിങ്ങനെ ഇവിടെ കഷ്ടപ്പെട്ട എനർജിയിൽ
2: പറഞ്ഞുകൊണ്ടിരിക്കണേ.
0: ഒരു രക്ഷയില്ലെന്നാണ് എല്ലാരും പറയാറുള്ളത്. രവിചേട്ടാ കഷ്ടപ്പാടാണ്. രവിചേട്ടാ പറയൂ, എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ?
2: ഇല്ല ഇല്ല, 9 മണിക്ക് കഴിക്കും. അങ്ങനെ
0: ഓക്കെ ഓക്കെ, അതാണ് ഒരു എനർജി കുറവ്, ഒരു ഉന്മേഷ കുറവ് തോന്നുന്നത്. എന്തായാലും രവിചേട്ടാ പറയൂ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുന്ന ദിവസമാണ് ഇന്ന്. റിസൾട്ട് ഡേ ആണ് SSLC എക്സാം എഴുതിയിട്ടുള്ള കുട്ടികളുടെ. അപ്പൊ എന്താ അവരോട് പറയാനുള്ളേ?
2: അവര് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ഇന്നത്തെ പാരന്റ്സ് തന്നെയാണ്. ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ പേരും പറഞ്ഞിട്ടേ അത്രയ്ക്കൊന്നും ഇതിന് പ്രാധാന്യം കൊടുക്കേണ്ടതാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഇത് 1.5-2 കൊല്ലം കൊണ്ട് അവസാനിക്കുന്ന സാധനമല്ലല്ലോ, ഇനിയും കൂടെ കിടക്കുകയല്ലേ കുറെ. അപ്പൊ ഇതിന് പാരന്റ്സ് ആണ് ഈ ഇത്രയും ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കി. ഇത് വലിയ സംഭവമാണ്. ഇതില്ലെങ്കിൽ പിന്നെ എന്താ പറയാ, ഈ ലോകം ഇല്ല, ഞങ്ങൾക്ക് പിന്നെ എങ്ങനെ വെളിയിൽ നിറക്കും? അവർക്ക് ഒരു പേടി ഉണ്ടാക്കുന്നത് പാരന്റ്സ്
0: ആണ്. വല്ലാത്തൊരു ബിൽഡപ്പ് കൊടുക്കുന്നുണ്ടല്ലേ SSLC എക്സാം 10-ാം ക്ലാസ്.
2: കുറച്ചു കാലമായിട്ട് നമ്മൾ കണ്ടുവരുന്നതാ പാരന്റ്സിന്റെ കയ്യിലെ മുഴുവൻ തെറ്റ്. ഞാൻ പറയണെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിട്ടാൽ മതി, അവർ പഠിച്ചോളും. നമ്മൾ സീൻ ഉണ്ടാക്കിയതുകൊണ്ടൊന്നും അവരെ തലയിൽ കയറാൻ പോകുന്നില്ല, ഉറപ്പാ. നമ്മള് വെറുതെ BP അടിച്ച് അച്ഛനമ്മയും ഗുളിക കഴിക്കാൻ നല്ലത് വേറൊരു കാര്യമില്ല.
0: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മള് കുറച്ചൊന്ന് അല്ലെ അവരെ സപ്പോർട്ട് ചെയ്ത് അവർ കൂടെ നിൽക്കുക, അവരുടെ കഴിവിന് അനുസരിച്ച്
2: ചെയ്തു കൊടുക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതിലുപരി നമ്മൾ വേറൊരു സീന് ക്രിയേറ്റ് ചെയ്യണ്ടാ പറയാ അവരുടെ മനസ്സിലേ.
0: അതെ അതെ, തീർച്ചയായിട്ടും.
2: ഒരു ഭീകരത ഉണ്ടാക്കണ്ട. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് കയ്യിൽ നിന്ന് പോയ ആളാ, പിന്നെ എന്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല.
0: SSLC ആണോ?
2: അതെ.
0: അപ്പൊ ചേട്ടൻ ഈ പറഞ്ഞ പോലെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കുട്ടി ചേട്ടൻ?
2: ഒന്നുമില്ല, കാരണം എഴുതിയ എനിക്കറിയാലോ എന്താ സംഭവിക്കാന്നുള്ളത്.
0: ഓക്കെ, അപ്പൊ കൂളായിട്ട് ഇത് പ്രതീക്ഷിച്ചു അല്ലേ?
2: അതെ അതെ, നമുക്കറിയാം നമ്മൾ എന്താ അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന അറിയാം. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ആ ഒരു കയ്യിൽ നിന്ന് പോയതോടുകൂടെ നമുക്കൊരു പെട്ടെന്ന് ഒരു തിരിച്ചറിവ് വന്നു. കാരണം നമുക്ക് ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ആവില്ല. കാരണം ഇതൊരു തുടക്കമാണ്, ഇനി അങ്ങോട്ട് ഒരുപാട് യാത്ര ചെയ്യാൻ കിടക്കുന്നു. അപ്പൊ നമ്മൾ ഈ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു പാളിച്ച വരാൻ പാടില്ല നമുക്ക്.
0: അതെ, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവാം. അതെ, നമുക്കിപ്പോ ചെയ്യാനുള്ളൂ അല്ലേ, അനാവശ്യമായിട്ട് സ്ട്രെസ് ആവുകയും
2: തോൽവി. അതെ അതെ, ഒരു തോൽവി ഒന്നിനും ഒരു അവസാനം അല്ല എന്നുള്ളത് വിളിച്ചത്തി. കാരണം നമുക്കത് അതൊരു തിരിച്ചറിവായി നമ്മൾ എടുക്കണം, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ കയ്യിൽ എവിടെയോ ഒരു എന്താ പറയാ, ഒരു അശ്രദ്ധ പറ്റിയതിന്റെ പേരില് ഞാൻ ഇങ്ങനെയുള്ള ആളല്ല എന്ന തിരിച്ചറിവ് നമുക്ക് വന്നു കഴിഞ്ഞിട്ടില്ല, പിന്നെ നമ്മള് പിടിച്ചാ കിട്ടില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഞാനിപ്പോ ഒരു സർവീസിലെത്തി നിൽക്കുന്നുണ്ട്.
0: അതെ, അത് അന്ന് അന്ന് ഏറ്റവും ആ ഒരു തോൽവിയിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് ഒരു ഊർജം കിട്ടിയത് മുന്നോട്ട് പോകാൻ.
2: അതെ അതെ, നമ്മളൊരു തോൽവിയിൽ എന്താ പറയാ തിരിഞ്ഞോടണ്ടാവളോ അല്ലെങ്കിൽ അവസാനിപ്പിക്കണോ, കാരണം നമുക്ക് ജീവിതം അങ്ങ് മുന്നോട്ട് എത്രയോ കിടക്കും. കാരണം നമ്മൾ ഏതൊക്കെ പൊസിഷനിൽ എത്തും നമുക്കെ അറിയില്ല. കാരണം പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു വരുമ്പോൾ എത്ര വയസ്സുണ്ടാവും, 15, 16, 17, അങ്ങോട്ട് വയസ്സ് കിടക്കല്ല. അതിലിടയ്ക്ക് നമ്മൾ ആരായി തീരുന്നു ആർക്കും എങ്ങനെ
0: അറിയാം പറ്റില്ല. അതപ്പോ
2: ഏത് മേഖലയിൽ നമ്മൾ തിളങ്ങും, ഞാൻ പറഞ്ഞു ഇപ്പൊ ജോലി കിട്ടിയ ഒരു സർവീസിൽ കയറി അത് വേറെ കാര്യം, അതല്ലാതെ ഇനി വേറെ മേഖലയിൽ ആളുകള് എന്താ പറയാ ഉന്നതങ്ങളിൽ എത്തുന്നവരുണ്ട്.
0: തീർച്ചയായിട്ടും.
2: അതെ അതെ, അപ്പൊ നമ്മൾ സർവീസ് മാത്രമല്ല, എന്റെ ക്യാരക്ടറിൽ ഞാൻ സർവീസിലെത്തി, അതല്ലാതെ എന്റെ കൂടെയുള്ളവർ പല മേഖലയിലും ഹൈ എത്തിയ ആൾക്കാരുണ്ട്. എന്റെ അന്നത്തെ എന്റെ കൂടെ ഈ പറഞ്ഞ പോലെ കയ്യിന്ന് പോയ ആളുകളുടെ കേസാ പറയുന്നത്.
0: അപ്പൊ
2: ജീവിതം കുട്ടികളെ സംബന്ധിച്ചുള്ള ജീവിതം മുന്നോട്ട് അങ്ങോട്ട് ഒരുപാട് കിടക്കും. അപ്പൊ ഒരു നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി തിരിഞ്ഞോടാനോ അല്ലെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല.
0: ഓക്കെ ഓക്കെ, അതാണ് ചേട്ടന് പറയാനുള്ളത് അല്ലേ. താങ്ക് യു സോ മച്ച് ചേട്ടാ, നല്ലൊരു ദിവസം ഞാൻ
2: എല്ലാവർക്കും ഹാപ്പി ഹെൽത്തി ഡേ. താങ്ക് യു.
0: ഓക്കെ, ബൈ ബൈ. അപ്പൊ രവി ചേട്ടൻ പറഞ്ഞൊരു കാര്യം, ഇത് ഇപ്പൊ നമ്മുടെ ലൈഫിലെ ഏറ്റവും കുഞ്ഞൊരു പാർട്ടാണ്. ഇനി നമുക്ക് ലൈഫ് ജീവിതം എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം ഇങ്ങനെ അങ്ങോട്ട് കിടക്കല്ലേ. അപ്പോ ഇവിടെ ഒരു ചെറിയ തോൽവി പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരും തിരിഞ്ഞോടാനോ ലൈഫ് ഇവിടെ വരെ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനൊന്നും വിചാരിക്കേണ്ട ആവശ്യമേ ഇല്ല എന്നാണ് പറയണേ. എന്തായാലും നല്ലൊരു ദിവസം അദ്ദേഹത്തിന് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ് അഭി.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ബാല. ഇന്ന് റിസൾട്ട് ദിവസമാണ് കേട്ടോ, ടെൻഷൻ ഉണ്ടോ?
3: ടെൻഷൻ എന്റെ ഭാഗത്ത് ആരും ഇല്ല.
0: ഇല്ല, അതുകൊണ്ട് ഇല്ല അല്ലേ.
3: അതുകൊണ്ടില്ല, പക്ഷെ ടെൻഷൻ അടിക്കരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ആണെങ്കിൽ പോലും എക്സാം എഴുതിയവർക്ക് ആ ഒരു ടെൻഷൻ ടെൻഷൻ തന്നെയാണ്.
0: ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലേ.
3: പക്ഷെ എനിക്കൊന്ന് പറയാനുള്ളത്,
0: എന്താ പറയാനുള്ളത്,
3: അതായത് ഇനി ചിലപ്പോ അറിയാമായിരിക്കും നമ്മള് ചിലപ്പോ, അതായത് 99% മാർക്ക് എടുത്തവരും അതിൽ താഴെയുള്ളവരുണ്ടാവും. അപ്പൊ ഈ താഴെയുള്ളവരെ ഒരുപാട് പരിഹസിച്ചും ഒരുപാട് റൂമറൊക്കെ വരും. അപ്പൊ ദയവു ചെയ്ത് അങ്ങനെ ഉള്ള സാഹചര്യം ഒന്നും പോകരുതെന്ന് എനിക്ക് പറയാനുള്ളത്.
0: ഓക്കെ ഓക്കെ, ഇത് കുട്ടികളോടല്ല പറയാനുള്ളത്, കുട്ടികളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ ഒരു സമൂഹത്തിനോടാണ് അല്ലേ.
3: ആ അതെ അതെ, സമൂഹത്തിനോട്. കാരണം ഇന്ന് നമ്മളുടെ കാലമൊക്കെ കഴിഞ്ഞെങ്കിലും ഇന്ന് ഒരുപാട് പേരന്റ്സും അല്ലാതെ കുറച്ചുപേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെ, സപ്പോർട്ട് എന്നാലും കുഴപ്പമില്ല, ഇനിയും സമയമുണ്ടല്ലോ നമുക്ക് എഴുതിയെടുക്കാന്നൊക്കെ പറയണം. എന്നാ പോലും ഈ തളർത്താൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട്,
0: മനഃപൂർവ്വമായിട്ടുള്ള കളിയാക്കലുകളൊക്കെ സമൂഹം അവസാനിപ്പിക്കുക. ഈ SSLC-നെ അതിന്റേതായിട്ടുള്ള ഒരു നോർമൽ രീതിയിൽ എടുക്കുക അല്ലെ. അമിതമായിട്ട് ഈ വിജയാഹ്ലാദവും അമിതമായിട്ട് ഈ തോൽവികളെ ഇങ്ങനെ പരാജയങ്ങളെ കുറിച്ച് കളിയാക്കലുകളാണ് പ്രശ്നം കുട്ടികൾക്ക്.
3: അതെ അതെ, ഉണ്ടെങ്കിൽ പോലും അങ്ങനെ എന്താ പറയാ, 3% മാർക്ക് മേടിച്ചെങ്കിൽ പോലും അത് ആഘോഷം ആക്കി മറ്റുള്ളവരുടെ മുമ്പത്തെ ഒരു പരിഹസിക്കുന്ന പോലെ ആക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവരുടെ മാനസിക അവസ്ഥ എങ്ങനെയാണെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല, കുട്ടികളെ തന്നെയല്ലേ.
0: തീർച്ചയായിട്ടും ബാല, അടിപൊളി ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
3: ഇന്ന് ഈ ടോപ്പിക് ഉണ്ടെന്ന് അബിക്ക് തന്നെ ആയിക്കോട്ടെ.
0: ഓക്കെ, ബാലനും ഒരു കിട്ടിലൻ ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ പറഞ്ഞത് ഈ കളിയാക്കലുകൾ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, നമ്മൾ എത്രയൊക്കെ ഇല്ല അങ്ങനെ അങ്ങനെയൊക്കെ നമ്മുടെ മനുഷ്യന്മാർ ചെയ്യൂ പിന്നെ എന്നൊക്കെ പറഞ്ഞാലും ചില ആളുകളുണ്ട് ഇപ്പോഴും സമൂഹത്തിൽ മനഃപൂർവ്വമായിട്ട് വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഡയലോഗ്സ് ഒക്കെ അങ്ങോട്ട് അടിച്ചുവിടും. അവന് ഇത്ര മാർക്കൊക്കെ ഉണ്ട്, നിങ്ങളുടെ ഒക്കെ ഇത്ര മാർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ കുട്ടികളുടെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന വലിയൊരു, അവരെ നമ്മൾ ശരിക്കും ഫിസിക്കലി ഉപദ്രവിക്കുന്നില്ല എന്നേ ഉള്ളൂ, നമ്മള് മെന്റലി അവരെ വല്ലാണ്ട് തളർത്തിക്കളയാണ് ഇങ്ങനെയുള്ള ചില പോയിന്റ്സ് ഇങ്ങനെയുള്ള കമന്റ്സ് പറയുമ്പോൾ. അങ്ങനെയുള്ളവരെ ഒന്ന് മൈൻഡ് ചെയ്യരുത് കുട്ടികളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് കോളറിലേക്ക് പോവാണ്. സമയം 8 കഴിഞ്ഞ് 36 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇത് അഹല്യ വിഷസ്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്,
0: ആരാ സംസാരിക്കണേ?
4: ഐഷു.
0: ഐഷു, ഇന്നിതാ 10th റിസൾട്ട് വരാൻ പോവാണേ. എന്താ ഐഷുന് എന്താ പറയാനുള്ള? ഐഷുന് ടെൻഷൻ ഉണ്ടോ? 10th എഴുതിയിട്ടുള്ള ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടോ?
4: അല്ല, എന്റെ ചേച്ചിയുടെ
0: എന്താന്ന്, എന്താന്ന്
4: ചേച്ചിക്ക് റിസൾട്ട്?
0: ചേച്ചിയുടെ റിസൾട്ട് വരുന്ന ദിവസമാണ്. ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടോ? അപ്പോ എന്തിനാ ടെൻഷൻ അടിക്കണേ, നമ്മൾ എഴുതി കഴിഞ്ഞില്ലേ. കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ടാവും എല്ലാവർക്കും അല്ലേ, എനിക്കാണെങ്കിലും ഉണ്ടാവും. പക്ഷെ എന്നാലും അധികം ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ കയ്യിന്ന് കഴിഞ്ഞ കാര്യമല്ലേ അല്ലേ. എന്താ അപ്പോ ചേച്ചിയോട് എന്താ പറയാനുള്ള ഐഷുന്?
4: ചേച്ചി അത്ര മാർക്കൊന്നും
0: ഇനിയുണ്ടല്ലോ സമയം അല്ലേ. ഓക്കെ, അത് നമ്മുടെ ചേച്ചിയോട് നമ്മൾ പറഞ്ഞു. അപ്പൊ വേറെ കുറെ പേര് എഴുതിയിട്ടില്ലേ എസ് എസ് എൽ സി എക്സാം, അവരോടൊക്കെ എന്താ പറയാനുള്ളേ ഐഷു? ഒരുപാട് പേര് ചേച്ചിയെ പോലെ കൊറേ പേര് എഴുതിയിട്ടുണ്ട് പരീക്ഷ അല്ലെ, അവരുടെ ഒക്കെ റിസൾട്ട് വരുന്ന ദിവസല്ലേ അല്ലേ. ആ എന്താ ഐഷുന, അവരോട് അവരോട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താ പറയാനുള്ളേ?
4: അവരോട് അങ്ങനെ തന്നെയാണ്, മാർക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല,
0: അതെ അതെ, നമുക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇനിയാണെങ്കിലും നമുക്ക് അതൊന്നുകൂടെ ട്രൈ ചെയ്ത് നമുക്ക് അവസരങ്ങൾ ഇനിയുണ്ട്, വിഷമിക്കണ്ടെന്നല്ലേ. ഓക്കെ അടിപൊളി. അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ട ഐഷു? ഓക്കെ ഓക്കെ ഐഷു, അപ്പൊ അടിപൊളി ഒരു ദിവസം ഐഷുവിനും വിഷയം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ ഐഷു ആണ് നമ്മളെ വിളിച്ചത്. അപ്പൊ ഐഷുവിന്റെ ചേച്ചി അമീഷ റിസൾട്ട് വരുന്ന ദിവസമാണ്, അമീഷ എക്സാം ഒക്കെ എഴുതിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഐഷു പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് അത് നമ്മൾ എഴുതി ഓൾറെഡി എഴുതി കഴിഞ്ഞ കാര്യമല്ലേ, അപ്പൊ ഇനി മാർക്ക് കുറഞ്ഞാലും സാരമൊന്നുമില്ല, നമുക്ക് അത് ഒന്നുകൂടെ സെറ്റാക്കി. ഇപ്പൊ മാർക്ക് കുറഞ്ഞു പോയി, നമ്മൾ പ്രതീക്ഷ അത്ര സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെയൊക്കെ നോക്കാം എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാം അല്ലേ, ഇപ്പൊ തീരെ മാർക്ക് കുറഞ്ഞു പോയി കയ്യിൽ നിന്ന് പോകുന്ന അങ്ങനെയുള്ള കുട്ടികളൊന്നും ഇല്ല, ഇപ്പൊ വളരെ കുറവാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, എല്ലാവർക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാർക്സ് ഒക്കെ കിട്ടുന്ന സമയമാണ്. പക്ഷെ എന്നാലും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ പോയി എന്നുണ്ടെങ്കിൽ സാരമില്ല, ഇനിയും കുറേ എക്സാംസ് ഇങ്ങനെ വരെയല്ലേ, അതിലൊക്കെ നമുക്ക് അടിപൊളി വെണ്ണിക്കൊടി പാർന്ന വിജയം ഉണ്ടാവട്ടെ എന്ന് വിഷയതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാം. അതിഭീകര കാമുകൻ എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ആ സിനിമയിൽ ഒരു കിടിലൻ ട്രാക്ക് വരുന്നുണ്ട്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: Ahalya wishes, your lovely wishes on Ahalya FM 90.4. Kete kete kootu kooda.
2: മെയ് 15 കേരളം മുഴുവൻ ഇന്ന് ഒരേ ഒരു ചർച്ചയുള്ളൂ, നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ പിള്ളേരുടെ SSLC റിസൾട്ട് വരുന്ന ദിവസമാണ്. സ്റ്റേറ്റ് സിലബസിന്റെ SSLC റിസൾട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ഒരു ദിവസം. പക്ഷേ ടെൻഷൻ അടിക്കേണ്ട എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ പാരന്റ്സിനോടും കുട്ടികളോടും പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് ശില്പ ടീച്ചറെ, എന്താ പറയാനുള്ളത് കുട്ടികളോട്, അതുപോലെ പാരന്റ്സിനോട്? SSLC എക്സാമിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ കാരണം കൗൺസിലിംഗിന് പോണ കുട്ടികളുടെ എണ്ണം കൂടുക അത്രേ.
3: അപ്പൊ
2: എന്തെന്നാ പറയാനല്ലേ?
3: ടെൻഷൻ വേണ്ട, എന്തിനാ വെറുതെ ടെൻഷൻ അടിച്ചിട്ട്, അതിന്റെ ആവശ്യമില്ല. ഒക്കെ ഒരു ചെറിയൊരു കടമ്പ മാത്രമാണ്, ഇതിനെക്കാട്ടും ചിലപ്പോ വലിയ വലിയ കാര്യങ്ങളൊക്കെ കടന്നു കൊണ്ടുവരും. ഇതൊക്കെ ഒരു അതിന്റെ ഒരിതായിട്ടുള്ള ഒരു രീതിയില് കണ്ട് കാണാം. വെറുതെ ടെൻഷൻ അടിക്കും വേണ്ട, അടുപ്പിക്കും വേണ്ട. പാരന്റ്സിനാണ് ഇവിടത്തെ കാര്യം പറയുകയെന്ന് വെച്ചാൽ, എന്റെ എന്നെക്കാട്ടി ടെൻഷൻ എന്റെ അമ്മയ്ക്കായിരുന്നു. ഞാൻ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് പുറമെ കാണിക്കില്ലായിരുന്നു. പക്ഷെ അമ്മക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അപ്പൊ അതുപോലെ പല പാരന്റ്സും ഉണ്ടാവും, അവരുടെ ടെൻഷൻ കുട്ടികളുടെ മുഖത്ത് കാണിക്കും വേണ്ട.
2: ഓക്കെ ഓക്കെ. ടെൻഷൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും പിന്നെ അവര് അവരെന്തായാലും അത് എഴുതിയ കാര്യമാണ് അല്ലേ, അത് നമുക്കും അറിയാം. ഇനിയിപ്പോ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ നിങ്ങളുടെ കൂടെ കട്ടക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സപ്പോർട്ടായിരിക്കും കുട്ടികൾ പ്രതീക്ഷിക്കണേ. അപ്പൊ അവരെ ടെൻഷൻ കുറയും അല്ലേ? ഓക്കെ ഓക്കെ.
3: അപ്പൊ സപ്പോർട്ടായിട്ട് നിൽക്കുക പാരന്റ്സ്.
2: ഓക്കെ, കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുക. കുട്ടികളോട് എന്താ പറയാനുള്ളത്? ടെൻഷൻ അടിക്കണ്ടെന്നാ?
3: അതെ, ടെൻഷൻ വേണ്ട എല്ലാവർക്കും. ഇനിയിപ്പോ ഇതില് നമുക്ക് അത്ര മികച്ചൊരു വിജയം കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്തതില് നമുക്ക് ട്രൈ ചെയ്യാം,
2: അത്രേ ഉള്ളൂ.
3: ഒരുപാട് കടക്കല്ലേ.
2: അതെ, ഇതൊക്കെ എന്ത് ഇന്നല്ലേ
3: അല്ല ഇന്നെ.
2: അപ്പൊ ശില്പ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കാനുള്ളത്?
3: ആ, ഇന്നപ്പോ ഇനിയിപ്പോ എല്ലാരും ഇങ്ങനെ റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാവർക്കും ഒരു വിജയാശംസകൾ. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഡേയ്സോ ഒക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും എല്ലാവർക്കും കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷയം.
2: ഓക്കെ ശില്പ, ശില്പിക്കും ഒരു ഹെൽത്തി ഡേ ആൻഡ് ഹാപ്പി ഡേ വിഷയമാണ്. അപ്പൊ നമ്മളെ വിളിച്ചത് ശില്പയാണ്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ട, കുട്ടികളെ ടെൻഷൻ ആക്കരുതെന്ന് പാരന്റ്സിനോടും പറയാനുണ്ട് എന്നാണ് പറഞ്ഞ്. നമുക്ക് നെക്സ്റ്റ് ഒരു കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ.
2: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാണിത്?
4: അഞ്ജലിയാണ്.
2: അഞ്ജലി, കൊറേ നാളായല്ലോ അഞ്ജലിയോട് സംസാരിച്ചിട്ട്. സുഖല്ലേ? സുഖല്ലേ, സന്തോഷല്ലേ?
4: സുഖം, ഹാപ്പി, കുഴപ്പമില്ല.
2: അടിപൊളി, അടിപൊളി. അപ്പൊ അഞ്ജലി, ഇന്ന് റിസൾട്ട് വരുന്ന ദിവസമാണ്. അഞ്ജലിയുടെ റിസൾട്ട് ഡേ എങ്ങനെയായിരുന്നു?
4: എന്റെ റിസൾട്ട് ഡേ നല്ല ഡേ ആയിരുന്നു, കുഴപ്പമില്ലാണ്ട് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു.
2: ഈ പറഞ്ഞ പോലെ ടെൻഷൻ അടിക്കുന്ന അഞ്ജലി ആയിരുന്നു, അതോ ടെൻഷൻ അടിപ്പിച്ചത് കൊണ്ട് ടെൻഷൻ അടിച്ച അഞ്ജലി ആയിരുന്നു?
4: എനിക്ക് ഒരു കാലത്തും ടെൻഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പണ്ട് തൊട്ടേ എനിക്ക് ടെൻഷൻ ഇല്ല, ഇപ്പോഴും ടെൻഷൻ ഇല്ല.
2: എത്ര എത്ര പരീക്ഷകൾ ഞാൻ എഴുതിയിട്ടുണ്ട്, എത്ര പരീക്ഷണങ്ങൾ ജീവിതത്തിലൂടെ കടന്നുപോയി, പക്ഷെ എന്നാലും ടെൻഷൻ
4: വരാറില്ല. എനിക്ക് ടെൻഷൻ മാത്രല്ല, അതിപ്പോ നമുക്കൊരു അച്ചീവ്മെന്റ് കിട്ടിയ മറ്റേ നമ്മളിങ്ങനെ സ്റ്റേജിൽ പോകുമ്പോ ഇങ്ങനെ, അതായത് ഇപ്പൊ എനിക്ക് മാർക്ക് കിട്ടി, മാർക്ക് കിട്ടുമ്പോ വാവെന്ന് ഞാൻ പറയില്ല, എനിക്കറിയില്ല പറയാത്ത ചോദിക്കും. എന്റെ അമ്മ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണത്, നീ എന്താ ഇങ്ങനെ വെറുതെ ഇഞ്ചി പിടിച്ച പോലെ നിനക്കല്ലേ മാർക്ക് കിട്ടിയെന്ന് ചോദിക്കും.
2: ഓക്കെ, അമിതമായിട്ട് നമ്മൾ ആഹ്ലാദിക്കാറുമില്ല, അമിതമായിട്ട് ഈ പറഞ്ഞ പോലെ വിഷമം വരുമ്പോ അമിതമായിട്ട് വിഷമിക്കാറില്ല.
4: അതെ, അതൊക്കെ ഈ പറഞ്ഞ പോലെ ഉള്ളില് കിട്ടിയ സാധനമാണ് കേട്ടോ, ഞാൻ ഡെവലപ്പ് ചെയ്തല്ല, പക്ഷെ അത് നല്ല പരിപാടിയാണ്. അതൊരു സാധനം എന്ന്
2: പറയുന്നത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും, കുറച്ചൊക്കെ ഒരു പീസ്ഫുൾ ആയിരിക്കും ലൈഫ് അല്ലേ.
4: ലൈഫ് ഹിറ്റ് ചെയ്യുമ്പോഴേ നമുക്കങ്ങനെ നമുക്ക് അടി കിട്ടില്ല, നമ്മളിങ്ങനെ കുറച്ചൊക്കെ നല്ലതാണ്.
2: ഓക്കെ, അപ്പോൾ അഞ്ജലി
4: കുട്ടികളോട് പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഇപ്പോ ഇത് നല്ല മാർക്ക് കിട്ടിയാലും കുറച്ച് കുറഞ്ഞു പോയാലും ഒക്കെ നമുക്ക് അടുത്ത പ്ലസ് വണ്ണിലേക്ക് പോയല്ലേ പറ്റൂ. ഇപ്പൊ നമ്മള് ഉടനെ അടുത്ത കാര്യത്തിലേക്ക് ആലോചിച്ച് തുടങ്ങിക്കോളാം. അപ്പൊ കുറച്ചൊന്ന് കുറഞ്ഞു തുടങ്ങിയാല് നമ്മള് മറ്റേ ഓപ്ഷൻ വയ്ക്കുന്ന സ്കൂളുകളുടെ എണ്ണം കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ എവിടെ. അപ്പൊ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് വേഗം ഫോക്കസ് ചെയ്തോളാം, ഇതിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കരുത്. ഈ മാർക്കില് അത് നല്ല മാർക്കാണെങ്കിലും മോശം മാർക്കാണെങ്കിലും ഇതാ അറിയുന്ന മൊമെന്റിൽ മാത്രല്ലേ ഉള്ളൂ, നമുക്കറിയാലോ അഭിരാമേ അല്ലേ. അത് ആ മൊമെന്റിൽ നമ്മൾ അറിഞ്ഞു, അത്രയേ ഉള്ളൂ സാർ. അതിൽ പിന്നെ നല്ല മാർക്ക് കിട്ടുന്നവർക്ക് ഒരു കിരീടം വെച്ച് തരും എല്ലാരും കൂടെ, കുറെ സ്റ്റേജുകളിൽ പോയി അവാർഡുകൾ കൊടുക്കുക, കുറെ കാര്യങ്ങളുണ്ട്. ഈ കിരീടത്ത് താഴെ വെക്കാനുള്ള ബുദ്ധി കുട്ടികൾക്ക് ഉണ്ടാവണം. ആമയുടെ മുയലിന്റെയും കഥയൊക്കെ അറിയാലോ, ഇതൊരു പ്രതീക്ഷയുടെ അമിത ഭാരം കൊണ്ട് നിങ്ങൾ പ്ലസ് വണ്ണിൽ കയറരുത്. നിങ്ങൾ ഇപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചെങ്കിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക, അല്ലാണ്ട് ഞാൻ പഠിച്ച സ്ഥിതിക്ക് എനിക്ക് ഇത് അവിടെയും കിട്ടണം എന്നോർത്തിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ കുറച്ച് മാർക്ക് കുറഞ്ഞ കുട്ടികളാണെങ്കിലും അതെ, ഇതൊന്നും അല്ല നിങ്ങൾ ഞങ്ങൾ എന്താ പറയാ, ജോലി കിട്ടിയിട്ടിരിക്കുന്ന ഞാനും അഭിരാമി ഇപ്പൊ ഒരുപോലെ പറയാണ്, ഇത് ഈ ഇതൊരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്, നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫ് മാത്രമാണ് പ്ലസ് വണ്ണിലേക്ക് കയറാനുള്ള ഒരു ക്രൈറ്റീരിയ. അത് കഴിഞ്ഞ് അത് ഏതെങ്കിലും ഒരു സൂക്ഷിച്ചു വെക്കാനുള്ള അമ്മമാർക്ക് നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ കൊടുക്കുന്ന
2: സർട്ടിഫിക്കറ്റിലേക്ക്. പിന്നെയുള്ള ഒരു ജോലിക്ക് കയറുമ്പോ തന്നെ ഗ്രേഡ്സിനേക്കാൾ ഉപരി നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യണു എന്നുള്ളതൊക്കെയാണ് നമ്മളൊരു കമ്പനിയിൽ നമ്മൾ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ, ഒരു സ്ഥാപനത്തിൽ നമുക്ക് നിൽക്കാൻ
4: പറ്റുള്ളൂ. നമ്മൾ എസ് എൽ സി ഒരു കാലത്തും ഉപകാരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്, ഒരു ഐഡന്റിറ്റി പ്രൂഫ് അല്ലാതെ പ്ലസ് വണ്ണിന് ജോയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പിന്നെ പേരന്റ്സിനോടും പറയാനുള്ളത്, മാർക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തെ ഓർത്ത് അവരോടൊന്നും പറയാതിരിക്കുക, ഇറ്റ്സ് ഓക്കെ. ആ ഒരു മൂഡിലിരിക്കുക, ഇന്നും പറയരുത് നാളെയും പറയരുത്, ഒരു അടുത്ത കോഴ്സിന് ജോയിൻ ചെയ്യണ സമയത്ത് നിങ്ങൾ പറയാവുള്ളൂ, അതും വളരെ സമാധാനമായിട്ട്. നിങ്ങൾ ഈ പ്രഷർ മുഴുവൻ 15 വയസ്സുള്ള കൊച്ചിന്റെ തലയിലോട്ട് വെച്ച് കൊടുക്കരുത്, കുഞ്ഞിന്റെ തലയിലോട്ട്.
2: ഓക്കെ, അത് ഒരു അപേക്ഷയാണ് അല്ലേ അഞ്ജലി?
4: അതെ അതെ, അത് എന്ന് വെച്ചാൽ അവര് നിങ്ങൾ ഒന്ന് സംയമനം കാണിക്കണം. നിങ്ങൾക്ക് മുതിർന്ന ആൾക്കാരാണല്ലോ, അവരൊക്കെ മുതിർന്ന ആൾക്കാരാണല്ലോ, അവര് കാണിക്കാത്ത സംയമനം ഒന്നും അവര് കുട്ടികൾ കാണിക്കില്ല. അപ്പൊ അവര് കാണിക്കുന്നത് അവർക്ക് ഹിറ്റ് ആവാൻ പോണ വേറെ പല രീതിയിലാണ് ആ കുട്ടികൾക്ക് വരാൻ പോണത്. അപ്പൊ 15 വയസ്സല്ലേ ഉള്ളൂ എന്ത് അറിഞ്ഞിട്ടാ, അപ്പം അത് വിട്ടേക്കുക. അത് ഇപ്പൊ എന്തായാലും ഇപ്പൊ പിള്ളേരോട് പറഞ്ഞ പോലെ തന്നെ അച്ഛനമ്മമാരും പറയാനുള്ള, എന്തായാലും പ്ലസ് വണ്ണിന് ജോയിൻ ചെയ്യിപ്പിച്ചല്ലേ പറ്റുള്ളൂ, കൊണ്ടുപോയി അഡ്മിഷൻ എടുത്തല്ലേ പറ്റൂ, അതിന്റെ പുറകെ പോവാ. ഏത് സ്കൂളാണ്, ഏത് കോഴ്സാണ്, ഏതാണ് ചെയ്യാൻ പോവാ, അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കുക. കുറച്ചും കൂടെ ഐഡിയാസ് ഒക്കെ വരുമല്ലോ, അപ്പൊ ഒരുമിച്ച് ചെന്ന് കുടുംബമായിട്ട് ആലോചിക്കും, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, ഈ സ്കൂളിൽ പോവാം, അപ്പൊ ഈ ബസ് കയറിയാ പോവാൻ പറ്റും, ഇങ്ങനെ കുറിച്ചൊക്കെ ആലോചിക്കുക, പ്ലാൻ ചെയ്യുക. അല്ലാതെ ഇതും തലയിൽ വെച്ചിട്ട്
2: ഓക്കെ അഞ്ജലി, എന്തായാലും താങ്ക് യു സോ മച്ച്, നല്ല കുറച്ച് പോയിന്റ്സ് അഞ്ജലി പറഞ്ഞു, നല്ലൊരു ദിവസം കൂടെ അഞ്ജലിക്ക് വിഷയമാണ് കേട്ടോ. അഞ്ജലിക്ക് ആർക്കാ ഇന്ന് വിഷസ് കൊടുക്കാനുള്ള പറയൂ.
4: ഈ എഴുതാൻ റിസൾട്ട് വരുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്.
2: ഓക്കെ അഞ്ജലി, താങ്ക് യു സോ മച്ച്. അപ്പൊ അഞ്ജലി പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താന്ന് വെച്ചാല്, തോൽവികളിൽ നിന്ന് മാത്രമല്ല വിജയങ്ങളിൽ നിന്നുകൂടെ നമ്മൾ പാഠങ്ങൾ പഠിക്കണം. നീ വിജയിച്ച് ഒരുപാട് നല്ല മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളുടെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ പല സ്ഥലത്തും പല ജംഗ്ഷനിലൊക്കെ ഉയരുന്നത് കൂടെ കാണുന്ന ഒരു ദിവസമാണല്ലോ ഈ റിസൾട്ടിന്റെ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇത്രയും മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സൊസൈറ്റി അവർക്ക് കൊടുക്കുന്ന ഒരു ടാഗ് ഉണ്ട് അല്ലേ, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും പിന്നെ. അപ്പൊ അങ്ങനെ ഒരു അമിത ഭാരം നല്ല മാർക്ക് കിട്ടിയിട്ടുള്ള കുട്ടികളുടെ മുകളിൽ കൊണ്ടുപോയിട്ട് അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പോൾ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആണ്. അഹല്യ വിഷസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് സിലബസ് എസ് എൽ സി എഴുതിയിട്ടുള്ള കുട്ടികളുടെ റിസൾട്ട് വരുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ഒരു ദിവസം. നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കുന്നത്?
5: ഞാൻ ലിഷിക.
2: ലിഷിക, അടിപൊളി ഒരു ദിവസം ലിഷികക്ക് ഞാൻ വിഷയം കേട്ടോ. ഇനി ലാസ്റ്റ് പറയാൻ മറന്നുപോയാലോ. ഓ അതെ അതെ അതെ അതെ, എല്ലാം പോയല്ലേ. നമ്മള് മൊത്തത്തില് പറയാൻ വന്നതും ഒക്കെ പോയി. എന്താ പറയാനുള്ളത് എസ് എൽ സി എഴുതുന്ന കുട്ടികളോട്? ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഇന്ന് റിസൾട്ട് കാത്തിരിക്കല്ലേ അല്ലേ?
5: അതെ.
2: ലിഷികക്ക് എന്താ പറയാനുള്ളേ?
5: റിസൾട്ട് എല്ലാവർക്കും ഓരോ പ്രതീക്ഷകളുണ്ടാവും. ആ പ്രതീക്ഷകൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. നമ്മളിപ്പോ തളർന്നു പോയി, ഇപ്പോ റിസൾട്ട് വന്ന് നമ്മൾ ഫെയിൽ ആയി എന്നുണ്ടെങ്കിൽ അതിന് വിഷമിക്കാനൊന്നുമില്ല. നമ്മള് എന്തുണ്ടെങ്കിലും ഇത് ഒരു സ്റ്റേജ്, വേറെ ഒരു സ്റ്റേജ് ഉണ്ടാവും. അത് ഇതിനേക്കാളും കുറച്ചുകൂടി ഇതുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇത് ഒരു സ്റ്റേജ് ആയിട്ട്, ഒരു നോർമൽ കാര്യമായിട്ട് എടുത്താൽ മതി.
2: ഓക്കെ, നമ്മള് ഇതൊരു പ്ലാൻ എ, ഇതിപ്പോ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ടാവണം അല്ലേ?
5: അതെ.
2: ഓക്കെ ഓക്കെ ലിഷിക, അപ്പൊ അതാണ് പറയാനില്ല. എന്താ പാരന്റ്സിനോട് എന്തെങ്കിലും പറയാനുണ്ടോ?
5: ആ പാരന്റ്സിനോട് നമ്മളിങ്ങനെ ചേച്ചിമാരോടും ഏട്ടന്മാരോടും ഫെയിൽ ആയി കഴിഞ്ഞാൽ ഒരുപാട് അവന്റെ കമ്പാരിസൺ ചെയ്യായിരുന്നു. നമ്മള് മറ്റ് ഇപ്പൊ പാസ്സായി ഫസ്റ്റ് റാങ്ക് കിട്ടിയ ചേച്ചിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി കമ്പാരിസൺ ചെയ്ത് നമ്മളിങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് അവർക്ക് ഒരുപാട് ഫ്രസ്ട്രേഷനും സ്ട്രെസ്സും കൊണ്ടു.
2: റിക്വസ്റ്റ് മാത്രം പറയാനുള്ളത്. ഓക്കെ ഓക്കെ ലക്ഷിക, ഇനി ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
5: വിഷസ് ഇങ്ങനെ മറ്റേ പരീക്ഷയുടെ റിസൾട്ട് കാത്തു നിൽക്കുന്ന എല്ലാ ചേച്ചിമാർക്കും ഒരു നല്ല ഒരു റിസൾട്ട് ആവട്ടെ എന്ന് വിഷ് ചെയ്യണം.
2: ഓക്കെ ഓക്കെ, അപ്പോ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് എസ് എൽ സി എക്സാം ഒക്കെ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കാത്തിരിക്കുന്ന എല്ലാവർക്കും വിഷസ് അറിയിച്ചിട്ടുണ്ട്. ലിഷിക, ലിഷിക പറഞ്ഞൊരു കാര്യം, കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോ ചെറിയ കുട്ടികളോട് നമ്മൾ പറയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് അതങ്ങ് ഡയറക്റ്റ് കയറാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമില്ലേ, നമ്മൾ ശരിക്കും ഫിസിക്കലി അവരെ ഉപദ്രവിക്കുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ പറയുന്ന വാക്കുകൾ അവരെ ഭയങ്കര വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ കമ്പാരിസൺ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഫെയിലാവുന്ന കുട്ടികളൊക്കെ വളരെ കുറവാണ് ഈ ഒരു സമയത്ത്. എല്ലാ കുട്ടികളും നല്ല ബ്രൈറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ച് നല്ല എന്താ ഫ്ലൈയിങ് കളേഴ്സ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ എന്നാലും നമ്മൾ എക്സ്പെക്ടേഷൻസിനൊത്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. എവിടെയെങ്കിലും കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ചില വിഷയങ്ങൾക്ക് നമുക്ക് അത്ര അങ്ങോട്ട് സെറ്റാവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നൊരു കാര്യം കൂടെ പറഞ്ഞു. എനിവേ സമയം 8:54 ആകുമ്പോൾ നമുക്ക് ഒരു മെസ്സേജ് കൂടെ വായിക്കാം. മെസ്സേജ് വായിച്ചിട്ട് നമുക്ക് പാട്ടിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഇന്ന് പിറന്നാളിന്റെ മധുരം പങ്കിടുന്ന നമ്മുടെ സ്വന്തം റാണി വർഗീസിന് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. മറ്റ് പിറന്നാൾ, വിവാഹ വാർഷികം, ജന്മദിനം, വിവാഹങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഗുഡ് ഡേ വിഷസ് എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് പി വി മുഹമ്മദ് ആണ് ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. മുഹമ്മദ് ഇക്ക ഫ്രം വടക്കേ വാവന്നൂർ. ഓക്കെ, അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന റാണി ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. നെക്സ്റ്റ് ഒരു കോളറിലേക്ക് കൂടെ നമുക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
6: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ മുത്തലീഫാണ്.
2: മുത്തലീഫ് ഏട്ടൻ, ചേട്ടാ റേഡിയോയുടെ അടുത്താണ് നിക്കണേ? ഇച്ചിരി ഒന്ന് മാറിക്കോ, ഒരു എക്കോ അടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പറയൂ. ഇന്ന്
6: അധ്യാപകൻ എന്ന നിലയില് എനിക്ക് കുട്ടികളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായിട്ട് എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പൊ ജയവും തോൽവിയൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പോ എനിക്കിവിടെ 10-ാം ക്ലാസ്സിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നല്ല പെർസെന്റേജ് കൊണ്ടുകൂടിയുള്ള റിസൾട്ടാണ് സാധാരണ ഉണ്ടാകുക.
2: അപ്പൊ
6: ഇപ്രാവശ്യം അതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുകയാണ്. അപ്പോ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങൾ പ്ലസ് ടുവിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണ് പറയാ സബ്ജക്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ മാത്രം പഠിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലാതെ കിട്ടിയതാകട്ടെ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല.
2: പിന്നെ പാരന്റ്സിനോട് എന്താ പറയാനുള്ളത് പറയൂ.
6: പാരന്റ്സിനോട് പറയാനുള്ളത്, ചിലപ്പോ മാർക്ക് കുറഞ്ഞിരിക്കാം, കൂടിയെന്നിരിക്കാം. അപ്പൊ കുട്ടിയെ ഒരു കാരണവശാലും താരതമ്യം ചെയ്യുന്നു മറ്റുള്ള കുട്ടികളോടോ മറ്റുള്ള ആൾക്കാരോട് മറ്റുള്ള ഉന്നയിച്ചു പോയിട്ടുള്ള കുട്ടികളോടോ ഒരു കാരണവശാലും താരതമ്യം ചെയ്യാതെ എന്റെ മക്കളും നന്നായി പഠിച്ചു, അതുകൊണ്ട് എന്റെ മക്കൾക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിതം ഉണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാകരുത്.
2: ഓക്കെ ഓക്കെ, ശരിയാണ് ശരിയാണ്. നമ്മൾ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് അല്ലെ നമ്മുടെ കുട്ടികളെ? നമ്മുടെ കുട്ടികളെ നമ്മൾ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് എപ്പോഴും. ഇപ്പൊ സാറ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഇഷ്ടപ്പെട്ട വിഷയം എടുത്ത് പഠിക്കാൻ നോക്കണമെന്ന്, നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് പോണ സമയത്ത്. ഇത് പലരും പ്രഷറിന്റെ പുറത്ത്, ഇപ്പോ സയൻസ് എടുക്കണം എന്നൊരു പ്രഷർ ഉണ്ടാകുമ്പോൾ കുട്ടികൾ സയൻസ് എടുക്കുന്ന കുട്ടികളുണ്ട് അല്ലെ, അങ്ങനെ ക്ലാസ്സുകളിലേക്ക് വരുന്ന കുട്ടികളുണ്ട്, അത് പല ആളുകളുടെയും പ്രഷർ കാരണം.
6: അതെ, അത് പക്ഷെ അതിന്റെ ഫലമായിട്ട് കുട്ടികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നു അവസാന തോൽവിയിലേക്കാണ് പോകുന്നത് കുട്ടികൾ.
2: അപ്പൊ
6: അവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉച്ചയ്ക്കും പാരന്റ്സ് മാറണം എന്നാണ് എനിക്ക്
2: പറയാനുള്ളത്.
6: ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സയൻസ് ആയിക്കോട്ടെ, കുട്ടിയുടെ അഭിരുചി ഏതാണോ അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ എല്ലാ കുട്ടികൾക്കും വിജയ ആശംസകളും നേരുന്നു.
2: ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നല്ലൊരു ദിവസം ആവട്ടെ, നല്ലൊരു വിജയ പ്രതീക്ഷയിൽ നമ്മൾ എല്ലാരും നിൽക്കുകയാണ്. നല്ലൊരു അടിപൊളി ദിവസം ആവട്ടെ എന്ന് വിഷയം കേട്ടോ.
6: ഓക്കെ,
2: ബൈ ബൈ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ഒരു മാഷാണ്, മുത്തലീഫ് മാഷാണ്. അപ്പോ ആള് പറഞ്ഞ കാര്യം നമ്മൾ കേട്ടില്ലേ, താരതമ്യം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബാഡ് മാർക്കാണ്, ഒരു ബാഡ് സംഭവമാണ്. നമ്മൾ അങ്ങനെ ആരെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മാർക്ക് കുറഞ്ഞ കുട്ടികളെയും മാർക്ക് കൂടിയ കുട്ടികളെയും എല്ലാവരെയും ഒരുപോലെ വേണം നമ്മൾ കാണാൻ. ഈ വിജയങ്ങളിലും ചിലപ്പോൾ അമിതമായിട്ടുള്ള ആഹ്ലാദങ്ങളും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും കുട്ടികളുടെ ലൈഫിൽ, അപ്പം അതും പാടില്ല. പിന്നെ ഈ ഒരു വിഷയം എടുക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള വിഷയം എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലേ, ആ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഷയം എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കണം. അവർക്ക് ഇല്ലെങ്കിൽ അത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, അപ്പം അതും കൂടെ ശ്രദ്ധിക്കണം എന്നൊരു പോയിന്റോടെ പറഞ്ഞു. ഇനിവേ നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. മേ ബി ഇന്നത്തെ ലാസ്റ്റ് കോളർ ആരാണെന്ന് നോക്കട്ടെ. ഹലോ
7: ഹലോ
2: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
7: ഗുഡ് മോർണിംഗ്, അർജുനൻ.
2: അർജുനൻ ചേട്ടനാണ്. ചേട്ടാ, ഇന്ന് കുട്ടികളുടെ റിസൾട്ട് വരുന്ന ദിവസമാണ്, ലക്ഷക്കണക്കിന് കുട്ടികൾ എസ് എൽ സി എക്സാം ഒക്കെ എഴുതി ഇന്നത്തെ ദിവസം ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. എന്താണ് മക്കളോട് പറയാനുള്ളത്?
7: മക്കളെല്ലാവരും പാസ്സാവട്ടെ. അതേപോലെ ഇപ്പൊ എല്ലാവരും പറഞ്ഞില്ലേ, പിന്നെ ടെൻഷൻ അടിക്കരുത്, പിന്നെ ഒരു തോൽവി പരാജയം രണ്ടിതായിട്ട് പിന്നെ കുട്ടികളെ തരംതിരിക്കരുത്, എല്ലാവർക്കും ഒരേ കഴിവുണ്ടാവില്ലല്ലോ.
2: അപ്പൊ
7: അവർക്ക് രക്ഷിതാക്കൾ എല്ലാവരും പറഞ്ഞ അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
2: ആശംസകൾ ആർക്കാ കൊടുക്കാനുള്ള?
7: ആശംസകൾ എല്ലാവർക്കും. പിന്നെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, കുട്ടികളെ ഇപ്പൊ തന്നെ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ രാഷ്ട്രീയത്തിലേക്ക് റാഗിങ് ഇങ്ങനെയുള്ള കാര്യങ്ങള് നിയന്ത്രിക്കേണ്ടത് രക്ഷിതാക്കൾ വീട്ടിൽ നിന്നാണ്. അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. കാരണം ഇപ്പൊ ഇനിയിപ്പോ 15 ദിവസം കഴിഞ്ഞ, 2 ആഴ്ച കഴിഞ്ഞ സ്കൂൾ തുറക്കുക, ഈ പല പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. പിന്നെ കുട്ടികൾക്ക് ഇനി പഠിത്ത ടെൻഷൻ, പിന്നെ സീറ്റ് പ്ലസ് വണ്ണിന്റെ ഇത് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ അതിനൊക്കെ ടെൻഷൻ ഉണ്ടാവും കുട്ടികൾക്ക്. അപ്പൊ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്നാണ് കുട്ടികൾക്ക് നിയന്ത്രണങ്ങൾ വേണ്ടത്. പിന്നെ അവനവന്റെ കുട്ടികളെ അവനവൻ നിയന്ത്രിക്കുക, എന്നിട്ട് ഈ കണ്ണിക്കണ്ട രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ ഈ ആഗിംഗ കണ്ണിക്കണ്ടയിലേക്കൊക്കെ പോവാതിരിക്കുക. നമ്മുടെ ഭരണകർത്താക്കൾക്കൊന്നും അതിനൊന്നും ശ്രദ്ധ ഉണ്ടാവില്ല, അത് ഏത് ഭരണകർത്താക്കളായാലും. അപ്പൊ അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ.
2: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ചേട്ടൻ പറഞ്ഞൊരു കാര്യം, അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പോവാതിരിക്കാൻ വേണ്ടിട്ട് ഒരു കൺട്രോള് നമ്മള് പാരന്റ്സിന്റെ കയ്യിൽ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. എനിവേ, അർജുനൻ ചേട്ടനും ഒരു കിടലൻ ദിവസമാവട്ടെ എന്ന് വിഷയം. നമുക്ക് സമയം 9 മണി ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. നമുക്കൊരു പാട്ട് കേട്ടാലോ? നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് വരുന്നുണ്ട്, അപ്പൊ പാട്ടൊക്കെ കേട്ടിട്ട് വേഗം നമുക്ക് തിരിച്ചെത്താം. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കേട്ട ആ ഒരു എന്താ പറയാ ആ ഒരു ആലസ്യത്തിൽ അങ്ങ് ആയിപ്പോയി. സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. നമുക്കിനി മെസ്സേജസിലേക്ക് പോവാം, ഇനി കോൾസിലേക്ക് പോകാനുള്ള സമയമില്ല അതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്, നമ്മുടെ കുട്ടികളുടെയൊക്കെ റിസൾട്ട് വരുന്ന ദിവസമാണ്, സ്റ്റേറ്റ് സിലബസിൽ SSLC എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ആ കുട്ടികളോടും പാരൻസിനോടും ഈ സമൂഹത്തോടും റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണിക്കേണ്ട ഒരു സംയമനമുണ്ട് അല്ലേ, അത് പലപ്പോഴും കൈവിട്ട് പോകാറുണ്ട്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് കൗൺസിലിംഗ് വേണ്ടി വരുന്നത്, ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവർക്ക് ആൻസൈറ്റി കൂടുന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ. പിന്നെ തോൽവികളിൽ മാത്രമല്ല, പരാജയങ്ങളിൽ മാത്രമല്ല, അമിതമായിട്ട് വിജയങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നേരെ മെസ്സേജ് അയച്ചോളൂ 8815090000 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്. അപ്പോൾ നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സുലൈ ചേട്ടനാണേ. മനോഹരമായ റോസാ പുഷ്പങ്ങൾ വിരിയുന്നത് മുള്ളു നിറഞ്ഞ റോസാ ചെടിയിലാണ്. കഷ്ടതകൾക്കൊടുവിൽ വസന്തമുണ്ടെന്ന് ഈ ചെടി നമ്മളെ പഠിപ്പിക്കുന്നു. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. നമ്മുടെ വിഷയമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു മെസ്സേജാണ് അല്ലേ. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മാർക്ക് കുറഞ്ഞു പോയാലും സാരമില്ല, നമുക്ക് അടുത്തത് വരുമ്പോൾ എഴുതിയെടുക്കാം എന്ന് നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് സംഭവം തരുന്നുണ്ട് ആ ഒരു മെസ്സേജ്. സുലൈ ചേട്ടാ അടിപൊളി മെസ്സേജ്, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷീബ ചേച്ചിയാണ് കുമരകത്ത് നിന്ന്. ഗുഡ് മോർണിംഗ്, ഞാൻ ഷീബ കുമരകം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന റാണി വർഗീസിന് 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. ഇന്ന് വിശേഷപ്പെട്ട ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസ അറിയിക്കുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും കിടുക്കാഴ്ച ദിവസമാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷീബ ചേച്ചി. ഷീബ ചേച്ചിക്കും അതുപോലെ അടിപൊളി ദിവസമാവട്ടെ. റാണി ചേച്ചിക്ക് വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് നിഷാന്താണ്. ഞാനൊക്കെ മോഡൽ എക്സാം കട്ട് ചെയ്ത് പടത്തിന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇതൊരു മെസ്സേജ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ പറയാം അല്ലേ കുട്ടികൾക്കൊരു, കുട്ടികളോടും രക്ഷിതാക്കളോടും എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാനൊക്കെ മോഡൽ എക്സാം എഴുതിയിട്ടേ ഇല്ല, പടത്തിനൊക്കെ പോയിട്ടുണ്ടെന്നാണ് നിഷാന്ത് പറയുന്നത്. ബാഡ് ബോയ് കേട്ടോ, അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നിഷാന്തിന് നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയണു. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശാന്തി സുമേഷാണ് എലപ്പുള്ളിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് അഭിരാമി, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും പുതിയ പ്രതീക്ഷകളും സാധ്യതകളും ഉണ്ടാവട്ടെ. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടായി മാത്രം കണ്ടാൽ മതി, തോൽവി ഒരിക്കലും ഒന്നിന്റെയും അവസാനമല്ല. മുന്നോട്ട് വരാനുള്ള ഓരോ ചവിട്ടുപടികളായി കണ്ടാൽ മാത്രം മതി. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യാതെ തന്റെ കഴിവിൽ വിശ്വാസം ഉറപ്പിച്ചങ്ങോട്ട് മുന്നോട്ട് പോവുക. റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ. എല്ലാ കൂട്ടുകാർക്കും FM ടീമിനും ശുഭദിനാശംസകൾ. അഭിരാമിക്കും എഴുത്തോലയ്ക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ശാന്തി സുമേഷ്. ശാന്തി ചേച്ചി താങ്ക് യു സോ മച്ച്, നല്ലൊരു മെസ്സേജ്. അപ്പോൾ ചേച്ചി പറഞ്ഞൊരു കാര്യം അല്ലേ, ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുക, നമ്മുടെ കഴിവിൽ വിശ്വസിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളല്ലേ. ചില ആളുകൾ വന്നിട്ട് ഇപ്പോൾ മനഃപൂർവ്വമായിട്ട് എന്താ റിസൾട്ട്, എന്താ മാർക്ക്, ഏതിനാ കുറഞ്ഞു പോയത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവും. അവരൊന്നും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ, അവരൊന്നും നമ്മുടെ ലൈഫിൽ പോലും നമ്മൾ കൂടെ കൂടണ്ട. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷിനിയാണ്, ഷിനി പ്രകാശ് ഫ്രം കണക്കൻപാറ. ഹായ് അബിക്കുട്ടി, സുഖമാണോ? SSLC പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. ഒപ്പം നല്ലൊരു സുപ്രഭാതം കൂടെ അറിയിച്ചിട്ടുണ്ട്, ഒരു കിടലൻ ഗുഡ് മോർണിംഗ് ഞാനും അറിയിക്കുന്നു. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് സരസ്വതി ടീച്ചറാണ് പുതുനഗരത്തു നിന്ന്. നമസ്കാരം അബി, ഇന്ന് SSLC ഫലം കാത്തിരിക്കുന്ന എല്ലാ മക്കൾക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. അപ്പോൾ SSLC ഫലം കാത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്, ഇഷ്ടത്തോടെ സരസ്വതി പുതുനഗരം. ഇതാണ് മെസ്സേജ്. അപ്പോൾ സരസ്വതി ടീച്ചർക്കും ഒരു അടിപൊളി ദിവസമാവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുള്ളത് നിഷാന്ത് ഒരു മെസ്സേജ് കൂടെ അയച്ചിരിക്കുന്നതാണ്. ഇന്ന് ആശംസകൾ മഞ്ചാടി കൂട്ടത്തിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നിഷാന്ത് ഫ്രം എറണാകുളം. എൻ്റെ 10th റിസൾട്ട് 216 എന്ന് പറഞ്ഞിട്ടുണ്ട്, അന്ന് 600 മാർക്കിലാണല്ലോ അല്ലേ. അപ്പോൾ 3 മഞ്ജു, അഞ്ജു, മഞ്ജുഷ, ചിഞ്ചു ഇങ്ങനെ കൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് എന്താ സംഗതി എന്ന് മനസ്സിലായിട്ടില്ല. എനിവേ വൺസ് അഗെയിൻ നല്ലൊരു ദിവസം ചേട്ടന് വിഷയമാണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് മണിമേഖല ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്, മണിമേഖല ഹരിദാസ്. അപ്പോൾ മെസ്സേജ് അയക്കാനുള്ള നമ്പർ 8815090000 ആണ്, ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ റിസൾട്ട് കാത്തിരിക്കുന്ന ഈ ഒരു ദിവസം അവരോട് പറയാനുള്ളത്? May 15th SSLC റിസൾട്ട് വരുന്ന ഡേ ആണ്. സോ എന്തെങ്കിലും മെസ്സേജ് അവർക്ക് പാസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഞാൻ അവരോട് പറയാം. അപ്പോൾ നിങ്ങൾ എനിക്ക് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി, 8815090000.

0: ഫോട്ടോ എടുക്കാണോ? ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ?
1: പിന്നെ നീ ആര്? ദുവാലിപ്പയ?
0: അടബൊമ്മാലയിലെ ദുവാലിപ്പയല്ലേ? ഐ ലൈക്ക് ഹർ. അല്ല, എന്താ പ്രശ്നം? എന്താ എന്താ ഫോട്ടോ എടുത്തതിന് പ്രശ്നം?
1: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തതിന് ദുവാലിപ്പ കേസ് കൊടുത്തറിഞ്ഞില്ലേ?
0: അമ്മ, കേസോ? എന്താ പ്രശ്നം? കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരോ.
1: അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുക്കുന്നതും ഉപയോഗിക്കുന്നതും സ്വകാര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നറിയാലോ. കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം കേസ് കൊടുക്കാം. ശിക്ഷാ നടപടികളും വ്യത്യസ്തമായിരിക്കും, സ്ഥലവും സാഹചര്യവും അനുസരിച്ച്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ 5 വർഷം വരെ തടവും കിട്ടും, കനത്ത പിഴയും കിട്ടും.
0: അല്ല, ഇത് ആവർത്തിച്ചാലോ? പിന്നെയും പിന്നെയും ചെയ്താൽ?
1: ആവർത്തിച്ചു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും കിട്ടും.
0: ചെറിയൊരു ഫോട്ടോ എടുത്തതിന്റെ വിഷയമല്ലേ ഇത്? അല്ല, ദുവാലിപ്പട കേസ് എന്താ? ആരായി ഫോട്ടോ ഒക്കെ എടുത്തത്? എന്താ പ്രശ്നം മൊത്തത്തില്?
1: ഒരു പ്രമുഖ കമ്പനിയാണ് അവരുടെ സമ്മതം ഇല്ലാതെ ഫോട്ടോ എടുത്തത്.
0: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തു പ്രദർശിപ്പിച്ചു എന്നല്ലേ കേസ്? എവിടെയത് പ്രദർശിപ്പിച്ചേ?
1: അവിടെയാണ് പ്രശ്നം. ഈ ടിവി ഒക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു കാർഡ്ബോർഡ് ഇല്ലേ, അതിലാണ് ഈ ഒരു ഫോട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: മാർക്ക് കുറച്ച് കുറവാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത്, അദ്ദേഹത്തിന്റെ കരിയർ നോക്കുന്ന സമയത്ത് നമ്മൾ നോക്കാറുണ്ടോ അദ്ദേഹത്തിന് എത്ര മാർക്ക് കിട്ടിയെന്ന്? ഇല്ലല്ലോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, നമ്മുടെ നെക്സ്റ്റ് ഒരു ലെവലിലേക്കുള്ള ഒരു ടിക്കറ്റ് മാത്രമായിട്ട് കണ്ടാൽ മതി. പ്ലസ് വണ്ണിലേക്ക് പ്ലസ് ടുവിലേക്കുള്ള ഒരു അഡ്മിഷൻ ടിക്കറ്റ് മാത്രമായിട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാതെ വരുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ ഒരു ഗ്രേഡ് ഷീറ്റ് അല്ല നിങ്ങളുടെ ജീവിതം ഫുൾ തീരുമാനിക്കണേ എന്നൊരു മനസ്സിലുണ്ടാവണം. കുട്ടികൾക്കൊപ്പം കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് പാരൻസ് ഉണ്ടെങ്കിലുണ്ടല്ലോ, അവർക്ക് ഈ പറയുന്ന ടെൻഷനോ ആൻസൈറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് കേട്ടോ. അവർക്ക് പിന്നെ ഏറ്റവും അടുത്തുള്ള പാരൻസ് കൂടെ കൈവിട്ടു എന്ന് തോന്നുമ്പോഴാണ് നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് പോണത്. അപ്പം നിങ്ങൾ എല്ലാവരും കുട്ടികളുടെ കൂടെ ഉണ്ടാവണം ഏത് സമയത്തും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്കിനി നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. റെസ്റ്റ് ഓഫ് ദ മെസ്സേജസ് വായിക്കാം. അതിൽ ഫസ്റ്റുള്ള മെസ്സേജ് ദിവ്യ ചേച്ചി അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഭിരാമി, ഇന്നത്തെ ടോപ്പിക്ക് വളരെ നല്ലതാണ് കേട്ടോ. തോൽവിയും ജയവും രണ്ടും ലൈഫിൽ ആവശ്യം തന്നെയാണ്. ഇവ രണ്ടും ഉണ്ടാവുമ്പോൾ മാത്രമാണ് ജീവിതം എന്താ എങ്ങനെയാ എന്നൊക്കെ പഠിക്കാൻ സാധിക്കൂ. തോറ്റു എന്ന് വിചാരിച്ച് അവിടെ തന്നെ ഇരിക്കരുത്. നെക്സ്റ്റ് എന്താ നോക്കി മുന്നോട്ട് പോവാൻ നോക്കണം. അവിടെ തന്നെ ഇരിക്കുന്നതാണ് ശരിക്കും തോൽവി. ജയം ആഘോഷം തന്നെയാണ്, പക്ഷെ അമിതമാവരുത്. അവർക്ക് തോൽവി സംഭവിച്ചാലും ഉൾക്കൊള്ളാനുള്ള ശക്തി ഉണ്ടാവണം. പിന്നെ പാരൻസ് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. എന്ത് സംഭവിച്ചാലും ചേർത്ത് പിടിക്കുക, അതാണ് വേണ്ടത്. എല്ലാ കുട്ടികൾക്കും വിജയാശംസകളോട് അറിയിച്ചിട്ടുണ്ട് ദിവ്യയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജ്. തോൽവികളിൽ നിന്നും വിജയങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിക്കണം. നമ്മൾ ഈ കഴിഞ്ഞ ഇലക്ഷൻ കേരളത്തിലെ എല്ലാവരും വളരെയധികം ആൻറ്റിസിപ്പേഷനോടുകൂടെ കാത്തിരുന്ന ഒരു കേരള ഇലക്ഷൻ. ഇലക്ഷന് ശേഷം റിസൾട്ട് വന്നപ്പോഴത്തേക്കും മൊത്തത്തിലുള്ള സ്ഥിതിഗതികൾ നോക്കുമ്പോഴത്തേക്കും ഈ അതും ഇതും ഒക്കെ ഏകദേശം സെയിം പോലെയാണ്. കാരണം തോൽവികളിൽ നിന്നും നമ്മൾ പാഠങ്ങൾ പഠിക്കണം. എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് പഠിക്കണം. എന്നാലും എന്തുകൊണ്ട് തോറ്റു എന്ന സന്ദേശം എന്ന സിനിമയിൽ പറയുന്ന പോലെ, തോൽവികളിൽ നിന്ന് മാത്രമല്ല വിജയങ്ങളിൽ നിന്നുകൂടെ പാഠങ്ങൾ പഠിക്കണം എന്ന് നമുക്കൊരു ലൈവ്ലി എക്സ്പീരിയൻസ് തന്ന ഇലക്ഷൻ റിസൾട്ടും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുമായിട്ട് ചേർത്ത് വെക്കാമെന്ന് തോന്നുന്നു ദിവ്യ പറഞ്ഞ ഈ ഒരു മെസ്സേജും. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവുകയാണ്. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷക്കീല ചേച്ചിയാണ്. ഡാർലിംഗ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചും ഒരു ഗുഡ് മോർണിംഗ്. SSLC എക്സാം എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന റാണി വർഗീസിന് പിറന്നാൾ ആശംസകൾ നേരുന്നു. തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ്. തോറ്റാലും ജയിച്ചാലും നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ എല്ലാ മക്കൾക്കും കഴിയട്ടെ. ശുഭദിനം നേരുന്നു ഷക്കീല ചേച്ചി. ഷക്കീല ചേച്ചിക്കും നല്ലൊരു ഡേ ആവട്ടെ. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉഷ ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് അഭിക്കുട്ടി, വിഷസ് കുട്ടികൾക്കിരിക്കട്ടെ എന്നാണ് പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾക്കിരിക്കട്ടെ ഇന്നത്തെ ആശംസകൾ മുഴുവനും. ഉഷ ചേച്ചിക്കും ഒരു കിടിലൻ ദിവസം. നെക്സ്റ്റ് മെസ്സേജ് പ്രേമം അയച്ചിട്ടുള്ള മെസ്സേജാണ്. അഭിക്കുട്ടി ഗുഡ് മോർണിംഗ്. എനിക്ക് രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്, കുട്ടികളുടെ കൂടെ കട്ട സപ്പോർട്ടായി നിൽക്കണം. എന്ത് വന്നാലും നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്നായിരിക്കണം അവരുടെ നിലപാട്. അപ്പോൾ പത്താം ക്ലാസ് റിസൾട്ട് ജീവിതത്തിന്റെ അവസാനമല്ല, തുടക്കം മാത്രമാണ് എന്നാണ് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്. അടുത്ത വീട്ടിലെ കുട്ടിയുടെ മാർക്ക് താരതമ്യം ചെയ്യാതിരിക്കുക. എല്ലാ മക്കൾക്കും ശോഭനമായൊരു ഭാവി ആശംസിക്കുന്നു. സ്നേഹത്തോടെ പ്രേമമ്മ. പ്രേമമ്മയ്ക്കും ഒരു നല്ല ദിവസമാവട്ടെ എന്ന് വിഷയണു. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗോപിനാഥൻ ചേട്ടനാണ് കണ്ണൂരിൽ നിന്ന്. ഗുഡ് മോർണിംഗ് അഭിരാമി ആൻഡ് അഹല്യ ടീം, സുഖമല്ലേ അഭികുട്ടിയും ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. ഗോപിനാഥൻ ചേട്ടനും സുഖല്ലേ. ഇന്നലെയും ഇന്ന് രാവിലെയും നല്ല മഴ കിട്ടി. ഇന്ന് റിസൾട്ട് വരാനിരിക്കുന്ന SSLC വിദ്യാർത്ഥികൾക്കൊരു മികച്ച വിജയം നേരുന്നു. ഇതൊരു അവസാന കടമ്പ അല്ല, അല്ലേ അല്ല. അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ജീവിതത്തെ വളരെയൊന്നും ബാധിക്കുകയില്ല. കുടുംബങ്ങളും അയൽവാസികളും ഒക്കെ എല്ലാവരും അവരെ ചേർത്ത് പിടിക്കുക. പിന്നെ നമ്മുടെ ചേരാനല്ലൂർ റാണി വർഗീസിന് 1000 ജന്മദിനാശംസകൾ നേരുന്നു. പിന്നെ നമ്മുടെ ബോളിവുഡ് നടി മാധുരി ദീക്ഷിതിന്റെയും ബർത്ത്ഡേ ആണ് ഇന്ന്. 1000 ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ സൗഹൃദങ്ങൾക്കും, രത്നാവതി അമ്മയ്ക്കും, അബിക്കുട്ടിക്കും, ടീമിനും നല്ല ദിവസം നേരുന്നു. ഗോപിനാഥൻ ഫ്രം കണ്ണൂർ. ഓക്കെ, ഗോപിനാഥൻ ചേട്ടനും നല്ലൊരു ഡേ ആവട്ടെ എന്ന വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ലാസ്റ്റ് മെസ്സേജ് ആണ് എന്നാണ് തോന്നുന്നത്. സമയം നോക്കുമ്പോൾ 9 കഴിഞ്ഞ് 21 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം ഷൂട്ട് ചെയ്തോളൂ, ഞാൻ ഇപ്പം അവസാനിപ്പിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ മെസ്സേജ്, ഹായ്, ഞാൻ മിൽമയിലെ പ്രഭാകരൻ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ആശംസകൾ നേരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിനിരിക്കട്ടെ ഇന്നത്തെ ആശംസകൾ എന്നാണ് പ്രഭാകരൻ ചേട്ടൻ പറഞ്ഞേക്കുന്നത്. ആശംസകൾ അറിയിക്കുന്നു. പ്രഭാകരൻ ചേട്ടനും ഒരു കിടിലൻ ദിവസമാവട്ടെ എന്ന വിഷയമാണ്. സമയം 9 കഴിഞ്ഞ് 21 ആകുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നല്ല കുറേ കാര്യങ്ങൾ. നമ്മൾ SSLC റിസൾട്ട് വരുന്ന ദിവസമാണ് കുട്ടികളെ എല്ലാവരും എല്ലായ്പ്പോഴും ചേർത്ത് പിടിക്കുക. ഇതൊരു മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ കമ്പയർ ചെയ്യാനോ കളിയാക്കാനോ ഒന്നും പാടില്ല. അവരോട് എന്താ പറയുക, വളരെയധികം വിഷമത്തിലാക്കുന്ന വാക്കുകൾ പറയാനായിട്ട് പാടില്ല. നമ്മൾ എന്താ പറയുക, ഫിസിക്കലി അവരെ നമ്മൾ വേദനിപ്പിക്കുന്നില്ലെങ്കിലും ചില വാക്കുകൾ അങ്ങനെയാണ് തറച്ച് കയറുക. അപ്പോൾ അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ. അപ്പോൾ ഈ റിസൾട്ട് വരുന്ന ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഏതൊരു ദിവസത്തെയും പോലെ ഒരു ദിവസമാണ്. അമിതമായിട്ട് വിജയങ്ങളിൽ ആഹ്ലാദിക്കാതെയും തോൽവികളിൽ അമിതമായിട്ട് അവരോട് ദേഷ്യപ്പെടാതെയും ഒക്കെ ഇരിക്കുക. അങ്ങനെ ഒരു കിടിലൻ ദിവസം ഇന്നത്തെ ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. 2 മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. റാണി ചേച്ചിക്ക് 1000 ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞിട്ട് ശില്പ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗെയിൻ. നെക്സ്റ്റ് മെസ്സേജ് ഒരു ശുഭദിനം അറിയിച്ചിട്ടുണ്ട് കവിത ചേച്ചി. കവിത ചേച്ചിക്കും നല്ലൊരു ദിവസമാവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. പാട്ടുകൾ പൊളി, എല്ലാവർക്കും ഒരു കിടിക്കാഴ്ച ദിവസം ആകട്ടെ എന്ന് വിഷ് ചെയ്തിട്ടുണ്ട് കവിത ചേച്ചി. ഓക്കെ, അപ്പോൾ കവിത ചേച്ചിയുടെ മെസ്സേജാണ് വായിച്ചത്. താങ്ക് യു സോ മച്ച് ഈ ഒരു മെസ്സേജിന്. എനിവേ, ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആവട്ടെ. വീക്കെൻഡ് ആണ് വരുന്നത്. അടിച്ച് പൊളിക്കുക, തകർക്കുക, തിമിർക്കുക. നല്ല സിനിമയ്ക്കൊക്കെ പോകണമെന്ന് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോയിട്ട് കാണുക. അങ്ങനെ ഈ ദിവസം, ഇനി വരാനിരിക്കുന്ന 2 ദാറ്റ് മീൻസ് വീക്കെൻഡ് ഒക്കെ അടിച്ച് പൊളിക്കുക. സമയം 9 കഴിഞ്ഞ് 22 ആകുമ്പോൾ ഞാൻ പതുക്കെ ഇവിടുന്ന് ബൈ ബൈ പറഞ്ഞു പോവാണ്. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: Celluloid.
3: നമസ്കാരം, സെല്ലുലോയിഡ് സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലയാള സിനിമയിലെ ഒരു കൾട്ട് പൊളിറ്റിക്കൽ ഡ്രാമയെ കുറിച്ചാണ്. മഹേഷ് നാരായണൻ എന്ന മാന്ത്രികൻ ഫഹദ് ഫാസിലിനെ വെച്ചൊരുക്കിയ മാലിക്. ഈ സിനിമ വെറുമൊരു അധോലോക കഥയൊന്നുമല്ല, മറിച്ച് ഒരു കടലോര ഗ്രാമത്തിന്റെ രാഷ്ട്രീയവും അവിടുത്തെ മനുഷ്യരുടെ അതിജീവനവും കാലത്തിനൊപ്പം രൂപപ്പെട്ട ഒരു നേതാവിന്റെ വളർച്ചയുമാണ്. റമദാപ്പള്ളി എന്ന തീരദേശ ഗ്രാമത്തിലെ സുലൈമാൻ മാലിക് എന്ന മനുഷ്യൻ എങ്ങനെയാണ് അവിടുത്തെ മാലിക് അഥവാ രക്ഷകനായി മാറിയത്? സിനിമ തുടങ്ങുന്നത് ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുന്ന പ്രായമായ സുലൈമാനിൽ നിന്നാണ്. എന്നാൽ വിമാനത്താവളത്തിൽ വെച്ച് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അവിടെ നിന്നാണ് സിനിമ ആ ഒരു ഫ്ലാഷ് ബാക്കുകളിലേക്ക് സഞ്ചരിക്കുന്നത്. 1960 മുതൽ ഇന്ന് വരെയുള്ള റമദാപ്പള്ളിയുടെ ചരിത്രം സുലൈമാന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാം. ദാരിദ്ര്യം പടർന്നു പിടിച്ച തീരത്ത് അവിടുത്തെ മനുഷ്യരെ ഒന്നിപ്പിക്കാനും അവർക്ക് വേണ്ടി ശബ്ദിക്കാനും സുലൈമാൻ മുന്നോട്ട് വരുന്നു. ഇതിനിടയിൽ സംഭവിക്കുന്ന വർഗീയ ധ്രുവീകരണങ്ങളും രാഷ്ട്രീയക്കാരുടെ ചതുരംഗ കളികളും എങ്ങനെയാണ് ഒരു ഗ്രാമത്തിന്റെ സമാധാനം കെടുത്തുന്നത്? ആ ഒരു കാര്യമാണ് ഈ ഒരു സിനിമ മാലിക് പച്ചയായി കാണിച്ചു തരുന്നത്. സ്നേഹവും ചതിയും അധികാരമോഹവുമെല്ലാം ഇഴചേരുന്ന ഒരു കഥാതന്തുവാണ് ഈ ഒരു സിനിമയുടേത്. ആ ഒരു കഥാതന്തു ഓരോ പ്രേക്ഷകനെയും ചിന്തിപ്പിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. തുടർന്ന് കേൾക്കാം സെല്ലുലോയിഡിൽ മാലിക്.

0: Celluloid.
1: മടങ്ങിയെത്താം സെല്ലോഡിലേക്ക്. സെല്ലോഡിലെ സിനിമാ വിശേഷം മഹേഷ് നാരായണന്റെ മാലിക്. കൂടെയുണ്ട് ഞാൻ ആയില്ല. മാലിക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം പറയേണ്ടത് ഫഹദ് ഫാസിൽ എന്ന നടനെ കുറിച്ച് തന്നെയാണ്. സുലൈമാൻ മാലിക്കിന്റെ കൗമാരം മുതൽ വാർദ്ധക്യം വരെയുള്ള മാറ്റം വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് സ്ക്രീനിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്നത്. വാർദ്ധക്യത്തിലെ ആ നരച്ച മുടിയും പൊട്ടിയ വയറും പതുക്കെയുള്ള സംസാരവും ഫഹദ് ആ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. അയാളുടെ കണ്ണുകളിൽ ആ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവരുടെ വേദന ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് വായിച്ചെടുക്കാം എന്ന് വേണം പറയാൻ. പക്ഷേ ഫഹദ് മാത്രമല്ല, ഇതിലെ ഓരോ കഥാപാത്രവും അത്രമേൽ പെർഫെക്റ്റ് ആണ്. നിമിഷ സജീൻ അവതരിപ്പിച്ച റോസലിൻ സുലൈമാന്റെ ശക്തിയായും തളർച്ചയായും മാറുന്നുണ്ട്, ഒരു സ്ട്രോങ് ലേഡി ക്യാരക്ടർ. ജോജു ജോർജിന്റെ അബുക്ക എന്ന കഥാപാത്രം തീരദേശ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു വശമാണ് കാണിക്കുന്നത്. എന്നാൽ എന്നെ ഏറ്റവും അധികം ഞെട്ടിച്ചത് ഡേവിഡായി വന്ന വിനയ് ഫോർട്ട് ആണ്. സുലൈമാന്റെ ഒറ്റ കൂട്ടുകാരനായിരുന്ന ഡേവിഡ് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് അയാൾക്കെതിരെ തിരിയുന്നത് എന്നത് വിനയ് ഫോർട്ട് ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ദിലീഷ് പോത്തന്റെ രാഷ്ട്രീയക്കാരനും ജലജയുടെ ഉമ്മവേഷവും എല്ലാം സിനിമയ്ക്ക് വലിയൊരു ആഴം തന്നെ നൽകുന്നുണ്ട്. മാലിക്കിലെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ പെയിന്റിംഗ് പോലെ തന്നെയാണ് കേട്ടോ. ഓരോ ചെറിയ വേഷം ചെയ്തു വരും ആ തീരദേശത്തിന്റെ യഥാർത്ഥ പ്രതിനിധികളായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതുതന്നെയാണ് ഈ ഒരു സിനിമയുടെ കാസ്റ്റിംഗിന്റെ വിജയം. ഒട്ടും പിന്നിലല്ലാത്ത ടെക്നിക്കൽ സൈഡ് തന്നെയാണ് മാലിക്കിന്. മാലിക്കിലെ സംഗീതവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. കൂടുതലായി കേൾക്കാം മാലിക് എന്ന സിനിമയുടെ ടെക്നിക്കാലിറ്റിയെ കുറിച്ചും സംഗീതത്തെ കുറിച്ചും ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റേഡിയം വിത്ത് ഹലീഫ് 90.4 കേട്ട്.

0: celluloid.
1: സെല്ലലോഡിൽ ഇന്നത്തെ സിനിമാ വിശേഷം മാലിക്. ഇനി മാലിക് എന്ന സിനിമയിൽ നമുക്ക് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ സാങ്കേതിക തികവ്. സിനിമയുടെ തുടക്കത്തിലെ ആ 12 മിനിറ്റ് നീളുന്ന ഒരു സിംഗിൾ ഷോട്ട് ഉണ്ട്. ഒരു വിമാനത്താവളത്തിൽ തുടങ്ങുന്ന ആ രംഗം സുലൈമാന്റെ വീടിന്റെ ഉള്ളറകളിലൂടെയും അയാളുടെ യാത്രയിലൂടെയും സഞ്ചരിച്ച് അവസാനിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾക്കൊരു മാജിക് കണ്ട പ്രതീതി ഫീൽ ചെയ്യും. സാനു വർഗീസിന്റെ ക്യാമറ കാഴ്ചകൾ അത്രത്തോളം തീവ്രമാണ്. ഓരോ കാലഘട്ടത്തെയും പുനർനിർമ്മിച്ച ആ ഡയറക്ഷനും കോസ്റ്റ്യൂം ഡിസൈനും എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. സുഷിൻ ശ്യാമിന്റെ സംഗീതത്തിലാണ് മാലിക്കിന്റെ ആത്മാവ്. തീരമേ എന്ന ഒരു മനോഹരമായ ഗാനം അല്ലെ. ആ ഒരു ഗാനത്തിലെ ആർദ്രതയും അതിന്റെ ഒരു സംഘർഷം നിറഞ്ഞ രംഗങ്ങളിലെ ബീജിയമും സിനിമയുടെ മൂഡിനെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുന്നുണ്ട്. പള്ളിയിലെയും കടൽ തീരത്തെയും ശബ്ദങ്ങളും അത്രത്തോളം കൃത്യമായിട്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. മഹേഷ് നാരായണൻ എന്ന സംവിധായകൻ തന്റെ എഡിറ്റിംഗിന്റെ പാഠവും കൂടി ഉപയോഗിച്ചപ്പോൾ മാലിക് ഒരു ഇന്റർനാഷണൽ ക്ലാസിക് സിനിമയുടെ നിലവാരത്തിലേക്ക് ഉയരുന്നുണ്ട്. VFX-നേക്കാൾ കൂടുതൽ റിയലിസ്റ്റിക് ആയ മേക്കിങ്ങിന് പ്രാധാന്യം നൽകിയത് ഈ ഒരു സിനിമയെ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ്. ആ ഒരു ക്ലൈമാക്സ് സിനിമയ്ക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. കേൾക്കാം നമുക്ക് സെല്ലലോയിഡിൽ മനോഹരമായ ഒരു പാട്ടിന് ശേഷം. സ്റ്റുഡിയോ വിത്ത് അഹലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: Celluloid.
1: ഒടുവിലാവ് ഇങ്ങുന്ന ക്ലൈമാക്സ്. സുലൈമാൻ മാലിക്കുന്ന മനുഷ്യൻ തന്റെ നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അയാൾക്ക് ചുറ്റും ചതിയുടെയും രാഷ്ട്രീയത്തിന്റെയും വലകൾ മുറുകുകയാണ്. തുടർന്ന് കേൾക്കാം സെല്ലുലോയിഡ് മാലിക്കുന്ന മഹേഷ് നാരായണൻ മൂവിയുടെ വിശേഷം. കൂടെയുള്ളത് ഞാൻ ആയില്യാണ്. ജയിലിനുള്ളിലെ ആ ഒരു ഒറ്റപ്പെടലും പുറത്ത് തന്റെ ഗ്രാമത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും അയാൾ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ചതിയുടെയെല്ലാം ഒരു പര്യവസാനം ശരിക്കും എങ്ങനെയായിരിക്കുമെന്ന് മാലിക് കാണിച്ചു തരുന്നുണ്ട്. അധികാരം എന്നൊരു കാര്യം ഒരു മനുഷ്യൻ എങ്ങനെയാണ് മാറ്റുന്നത്, അല്ലെങ്കിൽ ഒടുവിൽ ആ ഒരു അധികാരം തന്നെ അയാൾക്ക് വിനയാകുന്നത് നമ്മൾ അവിടെ കാണുന്നുള്ളതാണ്. ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, മാലിക് ശരിയായിരുന്നു തെറ്റായിരുന്നു? അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതൊരു ഉത്തരമില്ലാത്ത ചോദ്യമായിട്ട് അങ്ങ് ബാക്കിയാകുന്നുള്ളതാണ്. തീരദേശത്തെ മനുഷ്യരെ വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ഒരു വലിയ താക്കീത് കൂടിയാണ് ഈ ഒരു ചിത്രം. നിങ്ങൾ ഇതുവരെ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒരു മികച്ച ചലച്ചിത്ര അനുഭവം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് എന്നതാണ് കേട്ടോ. തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. സെല്ലുലോയിഡിലെ മാലിക്കിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത തവണ മറ്റൊരു മനോഹരമായ സിനിമയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും സ്റ്റേ സേഫ്, ലവ് സിനിമ, ബൈ ഫ്രം യുവർ ആർജി ആയില്യ. സ്റ്റേ ഇൻ വിത് ആഹ്ലി 90.4 കിടികേട്ട് കൂട്ടുകൂടാം.

0: ഫോട്ടോ എടുക്കാണോ? ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ?
1: പിന്നെ നീ ആര്? ദുവാലിപ്പയാ?
0: അടബൊമ്മാലയിലെ ദുവാലിപ്പയല്ലേ? ഐ ലൈക്ക് ഹർ. അല്ല, എന്താ പ്രശ്നം? എന്താ എന്താ ഫോട്ടോ എടുത്തതിന് പ്രശ്നം?
1: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തതിന് ദുവാലിപ്പ കേസ് കൊടുത്തറിഞ്ഞില്ലേ?
0: അമ്മ, കേസോ? എന്താ പ്രശ്നം? കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരോ.
1: അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുക്കുന്നതും ഉപയോഗിക്കുന്നതും സ്വകാര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നറിയാലോ. കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം കേസ് കൊടുക്കാം. ശിക്ഷാ നടപടികളും വ്യത്യസ്തമായിരിക്കും, സ്ഥലവും സാഹചര്യവും അനുസരിച്ച്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ 5 വർഷം വരെ തടവും കിട്ടും, കനത്ത പിഴയും കിട്ടും.
0: അല്ല, ഇത് ആവർത്തിച്ചാലോ? പിന്നെയും പിന്നെയും ചെയ്താൽ?
1: ആവർത്തിച്ചു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും കിട്ടും.
0: ചെറിയൊരു ഫോട്ടോ എടുത്തതിന്റെ വിഷയമല്ലേ ഇത്? അല്ല, ദുവാലിപ്പയുടെ കേസ് എന്താ? ആരായി ഫോട്ടോ ഒക്കെ എടുത്തത്? എന്താ പ്രശ്നം മൊത്തത്തില്?
1: ഒരു പ്രമുഖ കമ്പനിയാണ് അവരുടെ സമ്മതം ഇല്ലാതെ ഫോട്ടോ എടുത്തത്.
0: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തു പ്രദർശിപ്പിച്ചു എന്നല്ലേ കേസ്? എവിടെയത് പ്രദർശിപ്പിച്ചേ?
1: അവിടെയാണ് പ്രശ്നം. ഈ TV ഒക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു കാർഡ്ബോർഡ് ഇല്ലേ, അതിലാണ് ഈ ഒരു ഫോട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: +2 കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
4: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
5: Kia, movement that inspires.
6: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അതെ, നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയാലോ. ഒരുപാട് അങ്ങോട്ട് ദൂരെ പോകണ്ട, ഒരു 2010 ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളിൽ പല ആളുകളും ചിലപ്പോ ഒന്ന് സ്കൂളിൽ പഠിക്കുകയായിരിക്കും. ഞാനൊക്കെ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. സ്കൂൾ ആനിവേഴ്സറിക്ക് അല്ലെങ്കിൽ നമ്മൾ ടൂർ പോണ സമയത്തൊക്കെ ഈ ഒരു പാട്ട്, സാമിനാമിന ആ പാട്ടില്ലേ, ആ പാട്ടിന് ഡാൻസ് കളിക്കാത്ത ഒരു ഒറ്റൊരാള് പോലും നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല അല്ലേ. ആ സ്റ്റെപ്പ് ഒന്ന് ട്രൈ ചെയ്യാത്തവരായിട്ട് ആരുണ്ട്? സത്യം പറഞ്ഞാൽ ഷക്കീറയുടെ ആ പാട്ട് വെറും ഒരു ഹിറ്റ് ആയിരുന്നില്ല, അതൊരു ഇമോഷൻ ആയിരുന്നു.

ഈ സംഭവം കേൾക്കുമ്പോ അന്നത്തെ കുട്ടികളായിരുന്നവർക്ക് ഈ പാട്ടിന് ഡാൻസ് കളിച്ചിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് വരും. അതിനുശേഷം കുറെ വേൾഡ് കപ്പ് ഗാനങ്ങൾ വന്നുപോയി. പക്ഷേ ഷക്കീറ തന്ന ആ ഒരു ഹൈപ്പ് അത് വേറെ ലെവലായിരുന്നു. ആൻഡ് ഗൈസ്, ഹോൾഡ് യുവർ ബ്രീത്ത്, ദ ക്വീൻ ഇസ് ബാക്ക്. എന്താണ് ഞാൻ ഈ ഒരു കാര്യം പറയാൻ, ഈ പാട്ടൊക്കെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാനായിട്ടുണ്ടായിട്ടുള്ള കാരണം എന്ന് ഞാൻ പറയാം. ഇത് കലഡോസ്കോപ്പ്. എല്ലാവർക്കും കലഡോസ്കോപ്പിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമി. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: സാമിനാമിനെയൊക്കെ നമ്മളിപ്പോ കേൾക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താന്ന് വെച്ചാൽ, 2010 ശേഷം വീണ്ടും ഒരു ഒഫീഷ്യൽ വേൾഡ് കപ്പ് സോങ്ങുമായിട്ട് ഷക്കീറ മടങ്ങിയെത്തുകയാണ്. നമ്മുടെ ആ ഒരു പഴയ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെയൊക്കെ ഒന്ന് റീബൂട്ട് ചെയ്യാൻ വീണ്ടും വരുന്നു. ഇത്തവണയും ആ എനർജി ഒന്നും കുറയില്ല എന്ന് നമുക്ക് ഉറപ്പാണ് അല്ലേ? സോ റെഡി ആയിക്കോ, പഴയ ആ ഒരു നൊസ്റ്റാൾജിയും പുതിയ വൈബും കൂടെ മിക്സ് ചെയ്തൊരു അടിപൊളി തുടക്കമാവാം. നമുക്ക് ഒരുപാട് നാള് കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ടീസർ ഇറങ്ങിയതൊക്കെ നമ്മൾ കണ്ടു ഒരു ഒരു 1 week മുന്നേ. അപ്പൊ എന്തായാലും ഷക്കീറയുടെ ആ ഒരു ലേറ്റസ്റ്റ് വേൾഡ് കപ്പ് ആന്തം ദാ ഇങ്ങോട്ട്

2026 ഫിഫ വേൾഡ് കപ്പ് ആന്തം ദായ് ദായ്. ഈ ആന്തം വരുന്നതിന് മുന്നേ ടീസറാണ് ആദ്യം വന്നത്. ആ ടീസർ നിങ്ങൾ കണ്ടിരുന്നു, ഒരു ബ്രസീലിലെ ഒരു എന്താ പറയുക, ഐക്കോണിക് മാരക്കാന സ്റ്റേഡിയത്തിൽ ഷക്കീറയുടെ ആ ഒരു പഴയ എനർജി അതേപടി തിരിച്ചെത്തിയിരിക്കുകയാണ്. നൈജീരിയയിലുള്ള ഒരു സ്റ്റാർ ബേണ ബോയ് ആയിട്ടുള്ള ആ ഒരു കൊളാബ് സത്യം പറഞ്ഞാൽ വേറെ ലെവൽ വൈബാണ് എന്നാണ് പറയാനുള്ളത്. സംഗതി ക്ലിയർ ആണ്. വരാനിരിക്കുന്ന വേൾഡ് കപ്പ് വെറും ഒരു ഫുട്ബോൾ ടൂർണമെന്റ് മാത്രമല്ല, അതൊരു വലിയ കിഡിലൻ മ്യൂസിക് ഫെസ്റ്റിവൽ കൂടിയാവാൻ പോവാണ് എന്നുള്ളതാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴേ ഈ ഷക്കീറയുടെ മടങ്ങി വരവിനെ കുറിച്ചും പാട്ടും ഡാൻസും ഒക്കെ നമ്മൾ പറഞ്ഞു. ഈ ഫുട്ബോൾ ടൂർണമെന്റും ഈ പറഞ്ഞ ചീറപ്പ് പാട്ടുകളും ചീറിംഗ് ഗേൾസും ഇതൊക്കെ നമ്മൾ എവിടെയാണ് കാണാൻ സാധിക്കുക? അവിടെയാണ് ട്വിസ്റ്റ്. അതേക്കുറിച്ച് ഞാൻ പറയാം കാലിഡോസ്കോപ്പിൽ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഈ ഫിഫ വേൾഡ് കപ്പ് ജൂൺ 11th സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് നമ്മൾ എങ്ങനെ ടിവിയിൽ കാണും? കാരണം ഇതിന്റെ റൈറ്റ്സ് ഒന്നും ആരും വാങ്ങിയിട്ടില്ല. എന്തൊക്കെയാണ് നടക്കുന്നത്, നമുക്ക് ഫുട്ബോൾ കളി കാണാനായിട്ട് പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇതേക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഏകദേശം 20 മില്യൺ ഡോളറിന്റെ ഒരു ഓഫറാണ് ഫിഫ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 2026 ഫിഫ ലോകകപ്പ് തുടങ്ങാനിരിക്കുന്നത് ജൂൺ 11th. പക്ഷെ അത് തുടങ്ങുമ്പോഴത്തേക്കും ഇത് നമുക്ക് വീട്ടിലിരുന്ന് കാണണ്ടേ? അത് കാണാനായിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു ബ്രോഡ്കാസ്റ്റിംഗ് മുന്നോട്ട് വരണ്ടേ? അപ്പോൾ അതിലെ സംപ്രേഷണ അവകാശം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഹോട്ട്സ്റ്റാർ ഉൾപ്പെടെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ട്രൈ ചെയ്തിരുന്നു. ഏകദേശം 20 മില്യൺ ഡോളറിന്റെ ഓഫറായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ഫിഫ, അത് ഫിഫയ്ക്ക് അത് ഒട്ടും പോരായിരുന്നു, സംഖ്യ കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഫിഫയും ഹോട്ട്സ്റ്റാറും തമ്മിലുള്ള ഡീല് കട്ട് ചെയ്തു. അതോടെയാണ് സീൻ മൊത്തം കോൺട്രയായി മാറിയത്. പിന്നെ അധികം അങ്ങോട്ട് കോൺട്രയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ദൂരദർശനൊക്കെ എൻട്രി കൊടുത്തിരുന്നു. പിന്നെ അത് എന്തായി, അതിൻ്റെ തീരുമാനം എന്നൊന്നും ഇതുവരെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് കളി കാണാൻ അവസരം നഷ്ടപ്പെടരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, കാരണം നമ്മളെല്ലാവരും ഫുട്ബോൾ പ്രേമികളാണ്, നമുക്ക് എല്ലാവർക്കും ഗെയിംസൊക്കെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞിക്കുട്ടികളൊക്കെ, കുഞ്ഞിക്കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെ ഇതിൻ്റെ വലിയൊരു ഫാനാണ് അല്ലേ. അപ്പോൾ ഇത് ടിവിയിൽ ഇങ്ങനെ കാണാനും അതിൻ്റെ ഒരു ആവേശത്തിലാവാനും ഒക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് കളി കാണാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് കാലിഡോസ്കോപ്പിൽ ഇനിയൊരു പാട്ടിൻ്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഇനി കേൾക്കാൻ പോകുന്ന കഥ അല്പസ്വല്പം വണ്ടറടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോകാറുണ്ട് അല്ലേ. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോകുന്നത് സ്പീഡ് പോസ്റ്റ് അയക്കാനോ അല്ലെങ്കിൽ പാഴ്സൽ വാങ്ങാനോ ഒക്കെയാണല്ലോ. എന്നാൽ കടലിനടിയിലുള്ള ഒരു പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കുമോ? അതായത് ഞാനൊരു ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് മുന്നേ എപ്പോഴോ, അത് കശ്മീരിലുള്ളൊരു ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് പണ്ട് എപ്പോഴോ കാലിഡോസ്കോപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കടലിനടിയിലുള്ള ഒരു അണ്ടർ വാട്ടർ പോസ്റ്റ് ഓഫീസാണ്. പസഫിക് സമുദ്രത്തിലെ വനാത്തു എന്നൊരു രാജ്യമുണ്ട്. ആ രാജ്യത്താണ് ലോകത്തിലുള്ള ഏക അണ്ടർ വാട്ടർ പോസ്റ്റ് ഓഫീസ് ഉള്ളത്. ഒരു ഡൈവിംഗ് സ്യൂട്ടൊക്കെ ഇട്ട് കടലിനടിയിലേക്ക് പോയി വേണം നമുക്ക് കത്തുകൾ അയക്കണമെങ്കിൽ. കടലിലെ മീനുകളെ സാക്ഷിയാക്കി കത്തയക്കുന്ന ആ ഒരു ഫീൽ, ആഹാ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡിജിറ്റൽ ലോകത്ത് നമ്മൾ ഇമെയിലും വാട്സപ്പും ഒക്കെ ഉള്ളപ്പോൾ കടലിനടിയിൽ പോയി കത്തയക്കുന്നതിനേക്കാൾ വലിയൊരു വണ്ടർ വേറെ എന്തുണ്ട്? വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പോസ്റ്റ് കാർഡുകളാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു കത്തയക്കാൻ തോന്നുന്നുണ്ടോ?

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഫിഫ ലോകകപ്പായി, പുതിയ ഫുട്ബോളിന്റെ ആന്തമായി, അണ്ടർ വാട്ടർ പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് പറഞ്ഞു. ഇനി എന്തപ്പോ കാലിഡോസ്കോപ്പിൽ പറയാ എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് നമുക്ക് നമ്മുടെ വാർഡ്രോബിലേക്കൊന്ന് നോക്കിയാലോ, അലമാരയിലേക്കൊന്ന് നോക്കിക്കേ. വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റൈല് മാത്രമല്ല അല്ലേ, നമ്മൾ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ വാങ്ങി നമ്മൾ കൂട്ടുന്നു അല്ലേ. ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങാൻ ഇഷ്ടമുള്ള ആളുകൾ തന്നെയാണ്, മിക്ക ആളുകളും അങ്ങനെയാണ്. പിന്നെ വളരെ കുറച്ച് പേര് മാത്രമാണ് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു, അല്ലാതെ എപ്പോഴൊന്നും വാങ്ങലൊന്നും ഇല്ല. പണ്ടൊക്കെ പിറന്നാൾ വരുന്ന സമയത്താണ് ഒരു ഉടുപ്പ് നമ്മൾ വാങ്ങുക, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. കയ്യിൽ പൈസ വന്നാൽ അപ്പോൾ ഉടുപ്പ് വാങ്ങും, അല്ലെങ്കിൽ ടെൻഷൻ വന്നാൽ ഉടുപ്പ് വാങ്ങും. അങ്ങനെയുള്ള ടീമുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് എന്തെങ്കിലും പ്രശ്നം വന്ന് നല്ല സങ്കടത്തിൽ വന്നിരിക്കുന്ന സമയത്തെ ഓൺലൈനിൽ അങ്ങോട്ട് നോക്കുക, ഡ്രസ്സ് നോക്കുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങുക, സങ്കടം അങ്ങ് പോയിക്കളയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഫിലോസഫി. പക്ഷേ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിനൊക്കെ അപ്പുറത്തേക്ക് വേറൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മുടെ വസ്ത്രങ്ങൾ ഇനി സ്മാർട്ട് ആകാനായിട്ട് പോവാണ്. സ്മാർട്ട് ആകാൻ പോവാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, നമ്മുടെ വിദ്യാലയങ്ങൾ ഇനി മുതൽ സ്മാർട്ട് ആകാൻ പോവാണ്, ഹൈടെക് ആകാൻ പോവാണ് എന്നൊക്കെ പറയില്ലേ. അതെന്താ? അതായത് ഒരു ഗാഡ്ജറ്റ് ആകാൻ പോവാണെന്ന്. അതാണ് ഇനി വരാൻ പോകുന്ന വലിയ വിപ്ലവം. നിങ്ങളുടെ മൂഡിനനുസരിച്ച് നിറം മാറുന്ന ഷർട്ടുകള്, നമ്മുടെ ഹാർട്ട് റേറ്റ് അളക്കുന്ന ജാക്കറ്റ്സ്, സംഗതി വേറെ ലെവലാണ്. ഇതിലും വലിയ അത്ഭുതം എന്താന്ന് വെച്ചാൽ ഈ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ഫോൺ ചാർജ് ചെയ്യാനും മ്യൂസിക് കൺട്രോൾ ചെയ്യാനും ഒക്കെ പറ്റും. നമ്മൾ പണ്ടത്തെ സിനിമകളിലൊക്കെ, പ്രത്യേകിച്ച് ചില പാട്ടുകളിൽ, ഹിറ്റ്ലർ എന്ന സിനിമയിലെ പാട്ടിലാണോ ശോഭനയുടെ ഡ്രസ്സിന്റെ കളറൊക്കെ ഇങ്ങനെ മാറുന്ന ഒരു പാട്ടിൽ, അതൊന്ന് ഗ്രാഫിക്സ് ഒക്കെ വെച്ച് ചെയ്ത സാധനമാണെങ്കിൽ ആ സംഭവം റിയൽ ആയിട്ട് നമ്മൾ നടത്താനായിട്ട് പോണു എന്നുള്ളതാണ്. അതായത് ഇത് എന്തൊക്കെയാ ചെയ്യാൻ പറ്റണ, ഹാർട്ട് റേറ്റ് അളക്കാൻ പറ്റും, നിറം മാറാൻ പറ്റും, നമ്മുടെ മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഫോൺ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഷർട്ടിലെ ഒരു ബട്ടൺ അമർത്തി പാട്ട് മാറ്റുന്ന സീൻ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഫാഷൻ പ്ലസ് ടെക് ഇസ് ദി ന്യൂ വണ്ടർ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏത് ഫീച്ചറുള്ള ഡ്രസ്സാണ് വേണ്ടത്? എനിക്കാണെങ്കിൽ സെൽഫ് ക്ലീനിങ് ആയിട്ടുള്ള ഡ്രസ്സാണ് വേണ്ടത്. നമ്മളിടുന്നു, സി ഐ ഡി മ്യൂസിയയിൽ പറയുന്ന പോലെ ഗസ്റ്റ് പോയി കഴിയുമ്പോൾ ഞാൻ തന്നെ ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നു പറയില്ലേ. അതേപോലെ നമ്മൾ ഡ്രസ്സ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും മെഷീൻ തന്നെ അത് സെൽഫായിട്ട് ക്ലീനാക്കി വെക്കണം. അങ്ങനെയുള്ള ഒരു ഡ്രസ്സാണ് എൻ്റെ ഒരു ഡ്രീമിലുള്ള ഡ്രസ്സ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കാലിഡോസ്കോപ്പ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു കുഞ്ഞ് വണ്ടർ കൂടെ പറഞ്ഞിട്ട് പോവാം. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് ഓർമ്മശക്തി ഉണ്ടെന്ന് ചില സയന്റിസ്റ്റ് പറയുന്നുണ്ട്. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തോട് ദേഷ്യപ്പെടുമ്പോഴും സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴും ആ വെള്ളത്തിലെ മോളിക്യൂൾസില്ലേ, ആ മോളിക്യൂൾസിന്റെ ഷേപ്പ് മാറുന്നു. നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ വെള്ളം മനോഹരമായ ക്രിസ്റ്റലുകൾ പോലെ മാറുന്ന ചില പരീക്ഷണങ്ങളൊക്കെ സയൻസിൽ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ 70% വെള്ളമാണ് എന്ന് നമുക്കറിയാലോ. നമ്മൾ ഓരോരുത്തരും എത്രത്തോളം വൈബ്രേഷൻസിനോട് റിയാക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാലോ. അപ്പോ ഗൈസ്, ചുറ്റുമുള്ള ലോകത്തെ സ്നേഹത്തോടെ കാണുക, അത്ഭുതങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മീ അഭിരാമി സൈനിങ് ഓഫ് ഫ്രം കാലിഡോസ്കോപ്പ്. സ്റ്റേ ക്യൂറിയസ്, സ്റ്റേ അമേസ്ഡ്. ബൈ.

0: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connects 2.0, and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-94002-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
4: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
5: ഹരിതഭൂമി

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഹരിതഭൂമിയിൽ ഒപ്പം ചേരുന്നു ഞാൻ സുമ. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടുവളപ്പിൽ വളരെ എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്ന മനോഹരമായ ആകൃതിയുള്ള ഒരു പഴത്തെക്കുറിച്ചാണ്. മുറിച്ചു നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രത്തിന്റെ ആകൃതിയുള്ളത് കൊണ്ട് ഇതിനെ സ്റ്റാർ ഫ്രൂട്ട് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് ചതുരപ്പഴമെന്നും ആനപ്പുളി എന്നൊക്കെ പേരുണ്ട്. മുൻകാലങ്ങളിൽ വീടുകളിൽ ധാരാളമായി കണ്ടുവന്നിരുന്ന ഈ ഒരു പഴം ഇന്ന് വീണ്ടും പ്രിയപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടുമുറ്റത്ത് ഒരു തണൽ മരമായിട്ടും അതേസമയം ധാരാളം കായികൾ നൽകുന്ന ഫലവൃക്ഷമായിട്ടും നമുക്ക് സ്റ്റാർ ഫ്രൂട്ടിനെ വളർത്താം. ആയുർവേദത്തിലും നാട്ടുചികിത്സയിലും ഇതിന് വലിയ സ്ഥാനമുണ്ട്. വിറ്റാമിൻ സി, ഫൈബർ എന്നിവയാൽ സമ്പന്നമായിട്ടുള്ള ഈ പഴം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് മികച്ചതാണ്. ഒരു തവണ നട്ടാൽ വർഷങ്ങളോളം നമുക്ക് ഇതിൽ നിന്ന് വിളവ് ലഭിക്കുകയും ചെയ്യും. വലിയ പറമ്പുകളില്ലാത്തവർക്ക് പോലും ടെറസിലോ മുറ്റത്തോ ഗ്രോ ബാഗുകളിൽ പോലും വളർത്താവുന്ന ഹൈബ്രിഡ് ഇനങ്ങളും ഇന്ന് ലഭ്യമാണ്. ഇന്ന് നമ്മൾ ഹരിതഭൂമിയിലൂടെ സ്റ്റാർ ഫ്രൂട്ടിന്റെ സവിശേഷതകളെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. പ്രത്യേക പരിചരണം നൽകാതെ തന്നെ താനേ വളർന്ന് കായ്ക്കുന്ന ഒരു പ്രകൃതിദത്ത വിളയാണ് ഇത്. എങ്ങനെ ശരിയായ ഇനം തിരഞ്ഞെടുക്കാം, എവിടെ നടണം തുടങ്ങിയ കാര്യങ്ങൾ അറിയാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ. പക്ഷെ അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു, ആസ്വദിക്കാം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. സ്റ്റാർ ഫ്രൂട്ട് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് നല്ല പുളിയുള്ള നാടൻ ഇനം, രണ്ടാമത്തേത് മധുരമുള്ള ഇനങ്ങൾ. നാടൻ ഇനങ്ങൾ അച്ചാറുകൾക്കും കറികൾക്കും ഉപയോഗിക്കാനായിട്ട് ഉത്തമമാണ്. എന്നാൽ പഴമായി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ മധുരമുള്ള സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ഇനങ്ങൾ തിരഞ്ഞെടുക്കണം. B10, B17 തുടങ്ങിയ വിദേശ ഇനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ വിജയകരമായിട്ട് വളരുന്നുണ്ട്. ഇവയ്ക്ക് നല്ല വലുപ്പവും മധുരവും ഉണ്ടാകും. തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ വിത്തുപാകി മുളപ്പിച്ചവ ഒഴിവാക്കുന്നതാണ് നല്ലത്. വിത്തുപാകി മുളയ്ക്കുന്നവ കായ്ക്കാൻ 4 വർഷത്തിലധികം എടുക്കുമെന്ന് മാത്രമല്ല, കായ്കൾക്ക് ഗുണമേന്മ കുറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗ്രാഫ്റ്റ് ചെയ്തതോ ലെയർ ചെയ്തതോ ആയ തൈകൾ മാത്രം നഴ്സറികളിൽ നിന്ന് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ 1 വർഷത്തിനുള്ളിൽ തന്നെ കായ്ച്ചു തുടങ്ങും. ബഡ് ചെയ്ത തൈകൾ ചട്ടികളിൽ വളർത്താൻ ഏറെ അനുയോജ്യവുമാണ്. തൈകൾ വാങ്ങുമ്പോൾ നല്ല കരുത്തുള്ളതും ഇലകളിൽ രോഗബാധയില്ലാത്തതുമായവ നോക്കി എടുക്കണം. ഇന്ന് വിപണിയിൽ ചുവപ്പ് നിറത്തിലും മഞ്ഞ നിറത്തിലുമുള്ള വ്യത്യസ്ത ഇനങ്ങൾ ലഭ്യമാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, അതായത് പുളി വേണോ മധുരം വേണോ എന്ന് നോക്കി വേണം തൈകൾ തിരഞ്ഞെടുക്കാൻ. ശരിയായ ഇനം തിരഞ്ഞെടുക്കുന്നത് വീട്ടുവളപ്പിലെ സംതൃപ്തി വർദ്ധിപ്പിക്കും. ഇനി സ്റ്റാർ ഫ്രൂട്ടിന്റെ നടീൽ രീതികളെ കുറിച്ച് അറിയാം. അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ടുവരുന്നു.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടമാണ് സ്റ്റാർ ഫ്രൂട്ട് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. തണലുള്ള സ്ഥലത്ത് ചെടി വളരുമെങ്കിലും കായ്കളുടെ എണ്ണം കുറയാനായിട്ട് സാധ്യതയുണ്ട്. വെള്ളം കെട്ടി നിൽക്കാത്ത നല്ല നിർവാർച്ചയുള്ള മണ്ണ് തിരഞ്ഞെടുക്കണം. മുറ്റത്താണെങ്കിൽ 2 അടി വീതിയും ആഴവുമുള്ള കുഴികൾ എടുക്കാം. കുഴികളിൽ അടിവളമായി അല്പം ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പുപിണ്ണാക്കും ചേർത്ത് മണ്ണ് തയ്യാറാക്കാം. ഗ്രോ ബാഗിലോ വലിയ ചട്ടികളിലോ ആണ് നടുന്നതെങ്കിൽ മണ്ണും മണലും ജൈവവളവും കലർത്തിയ മിശ്രിതം ഉപയോഗിക്കാം. തൈ നടുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണിനടിയിൽ പോകാതെ ശ്രദ്ധിക്കണം. നട്ട ഉടനെ മിതമായിട്ട് നനയ്ക്കുക. കാറ്റിൽ മറിഞ്ഞു വീഴാതിരിക്കാൻ തുടക്കത്തിൽ ഒരു താങ് നൽകുന്നത് നല്ലതാണ്. ചെടികൾ തമ്മിൽ ഏകദേശം 10 അടി അകലം പാലിക്കുന്നത് അവയ്ക്ക് ശാഖകൾ പടർത്താനായിട്ട് സ്ഥലം നൽകും. മഴക്കാലത്തിന്റെ തുടക്കത്തിൽ നടുന്നതാണ് ചെടി പിടിച്ചു കിട്ടാനായിട്ട് ഏറ്റവും നല്ല സമയം. നമ്മുടെ പറമ്പിലെ ഏത് മൂലയിലും അധികം ശ്രദ്ധ കൊടുക്കാതെ തന്നെ പടർന്ന് പന്തലിക്കുന്ന പ്രകൃതമാണ് ഇതിൻ്റെത്. എങ്കിലും തുടക്കത്തിലെ പരിചരണം ചെടിയുടെ ആയുസ് വർദ്ധിപ്പിക്കും. ഈ ചെടിക്ക് വലിയ കീടശല്യങ്ങൾ ഒന്നും തന്നെ കണ്ടുവരാറില്ല എന്നത് വലിയൊരു ആശ്വാസമാണ്. ഇനി നമുക്ക് വളപ്രയോഗത്തെക്കുറിച്ച് അറിയാം. അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ടുവരുന്നു.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സ്റ്റാർ ഫ്രൂട്ട് നട്ടുകഴിഞ്ഞാൽ ആദ്യത്തെ ഏതാനും മാസങ്ങൾ കൃത്യമായി നനയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ചെടി വളർന്നു കഴിഞ്ഞാൽ വലിയ നനയുടെ ആവശ്യമൊന്നുമില്ല. എങ്കിലും കടുത്ത വേനലിൽ ചെടി ഉണങ്ങിപ്പോകാതിരിക്കാനായിട്ട് ആഴ്ചയിൽ 2 തവണ

മുമ്പായിട്ട് അല്പം എല്ലുപൊടി നൽകുന്നത് കായ്കൾ കൂടുതൽ ഉണ്ടാകാനായിട്ട് സഹായിക്കും. ചട്ടിയിൽ വളർത്തുന്നവർ കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് ചെടിക്ക് വലിയ ഉന്മേഷവും നൽകും. മണ്ണിലെ അമ്ലാംശം കുറയ്ക്കാനായിട്ട് വർഷത്തിൽ ഒരിക്കൽ അല്പം കുമ്മായം വിതറാം. രാസവളങ്ങൾ പരമാവധി ഒഴിവാക്കണം. കാരണം ജൈവവളങ്ങളിൽ വളരുന്ന പഴങ്ങൾക്കാണ് കൂടുതൽ രുചിയും ആരോഗ്യ ഗുണവും കൂടുതൽ ഉണ്ടാവുക. ചുവട്ടിൽ കരിയിലകൾ കൊണ്ട് പുതയിടുന്നത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. അധികം ശ്രദ്ധ നൽകാതെ തന്നെ സമൃദ്ധമായി വിളവ് തരുന്ന ഒരു ചെടിയാണ് ഇത്. സ്റ്റാർ ഫ്രൂട്ട് ചെടിയെ എങ്ങനെ വെട്ടി ഒതുക്കാമെന്ന് ഇനി പറഞ്ഞുതരാം. പക്ഷെ അതിനു മുന്നേ നല്ലൊരു പാട്ട് വരുന്നു ഹരിതഭൂമിയിലൂടെ.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സ്റ്റാർ ഫ്രൂട്ട് ചെടി സ്വാഭാവികമായിട്ട് കുട പോലെ പടർന്നു വളരുന്ന ഒന്നാണ്. എങ്കിലും വീടിനോട് ചേർന്ന് നടുന്നവര് ചെടിയുടെ ഉയരം നിയന്ത്രിക്കുന്നത് വിളവെടുപ്പിന് എളുപ്പമായിരിക്കും. മുകളിലേക്ക് പോകുന്ന പ്രധാന തണ്ട് മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ വശങ്ങളിലേക്ക് ശാഖകൾ പടരുകയും കൂടുതൽ കായ്കൾ ഉണ്ടാവുകയും ചെയ്യും. ഉണങ്ങിയ കൊമ്പുകളും രോഗം ബാധിച്ച ഭാഗങ്ങളും അപ്പപ്പോൾ തന്നെ നീക്കം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഹൈബ്രിഡ് ഇനങ്ങൾ ഗ്രോ ബാഗിൽ വളർത്തുന്നവർ ഓരോ വർഷവും വിളവെടുപ്പിന് ശേഷം ചെറുതായി കമ്പുകോതൽ നടത്തുന്നത് നല്ലതാണ്. ഇത് പുതിയ തളിർപ്പുകൾ വരാനും അടുത്ത സീസണിൽ കൂടുതൽ പൂക്കൾ വിരിയാനും സഹായിക്കും. ചെടിയുടെ മധ്യഭാഗത്തേക്ക് സൂര്യപ്രകാശം ലഭിക്കത്തക്ക രീതിയിൽ ശാഖകൾ ക്രമീകരിക്കാം. ഇത് കീടങ്ങളുടെ ശല്യം കുറയ്ക്കാനും സഹായിക്കും. വലിയ പരിചരണം ആവശ്യമില്ല എങ്കിലും ചെടിയുടെ ചുവട്ടിൽ കളകൾ വളരാതെ നോക്കണം. വായുസഞ്ചാരം കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇലകളിൽ വെള്ളീച്ചകളുടെ ശല്യം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കൃത്യമായ പ്രൂണിംഗ് വഴി ചെടിയുടെ ഭംഗി നിലനിർത്താനും ഉൽപാദനം കൂട്ടാനും നമുക്ക് സാധിക്കും. ഇനി രോഗനിയന്ത്രണത്തെക്കുറിച്ച് അറിയാം. അതിനു മുന്നേ നല്ലൊരു പാട്ട് കേൾക്കാം ഹരിതഭൂമിയിൽ.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. സ്റ്റാർ ഫ്രൂട്ട് പൊതുവെ രോഗപ്രതിരോധ ശേഷിയുള്ള ചെടിയാണ്. എങ്കിലും ചില സമയങ്ങളിൽ കായ്കൾ പഴുത്തു വരുമ്പോൾ ഈച്ചകളുടെ ഫ്രൂട്ട് ഫ്ലൈയുടെ ശല്യം കണ്ടുവരാറുണ്ട്. പഴങ്ങളിൽ സുഷിരങ്ങൾ ഉണ്ടാക്കി പുഴുക്കൾ കയറുന്നത് തടയാനായിട്ട് ഫെറമോൺ കണികൾ തോട്ടത്തിൽ തൂക്കാം. അതുപോലെ കായ്കൾ വിരിഞ്ഞു വരുമ്പോൾ തന്നെ പേപ്പർ കവറുകളോ നേർത്ത തുണിയോ ഉപയോഗിച്ച് പൊതിഞ്ഞു വെക്കുന്നത് പഴങ്ങളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് സഹായിക്കും. ചിലപ്പോൾ ഇലകളിൽ ചെറിയ കറുത്ത പാടുകളോ വെളുത്ത പൊടിയോ പറ്റിയിരിക്കുന്നത് കാണാം. ഇത് കുമിൾബാധ കാരണം കൊണ്ടാണ്. സ്യൂഡോമോണസ് ലൈന് തളിക്കുന്നത് ഇതിന് നല്ലൊരു പരിഹാരമാണ്. വേപ്പെണ്ണ സോപ്പ് മിശ്രിതം ഉപയോഗിച്ച് ഇലപ്പേനുകളെയും വെള്ളീച്ചകളെയും അകറ്റാം. ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കിയാൽ വേര് ചീയൽ പോലുള്ള രോഗങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും ചെയ്യാം. ജൈവ കീടനാശിനികൾ മാത്രം ഉപയോഗിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. പ്രകൃതിയോട് ഇണങ്ങി കൃഷി ചെയ്താൽ ഗുണമേന്മയുള്ള പഴങ്ങൾ നമുക്ക് ലഭിക്കും. കർഷകന്റെ നിരീക്ഷണം തന്നെയാണ് ഏറ്റവും വലിയ മരുന്ന്. രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് ചെടിക്ക് ആവശ്യമായ സൂര്യപ്രകാശവും വായുസഞ്ചാരവും ഉറപ്പാക്കുക. ഇനി വിളവെടുപ്പിനെ കുറിച്ചറിയാം. അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു, ഹരിതഭൂമി.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: സ്റ്റാർ ഫ്രൂട്ട് പച്ച നിറത്തിൽ നിന്ന് സ്വർണ്ണ മഞ്ഞ നിറത്തിലേക്ക് മാറുന്നതാണ് വിളവെടുപ്പിന് പാകമായതിന്റെ ലക്ഷണം. കറികൾക്ക് ഉപയോഗിക്കാനാണെങ്കിൽ പച്ച നിറമുള്ളപ്പോൾ തന്നെ പറിക്കാം. എന്നാൽ മധുരമുള്ള ഇനങ്ങൾ നല്ല നിറം വന്ന ശേഷം മാത്രം വിളവെടുക്കുക. പൂവിട്ട് കഴിഞ്ഞാൽ ഏകദേശം 2-3 മാസത്തിനുള്ളിൽ കായ്കൾ പാകമാകും. വർഷത്തിൽ 2 തവണയെങ്കിലും വിളവെടുക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാം. പുളിയുള്ള ഇനങ്ങൾ അച്ചാറിടാനും മീൻ കറികളിൽ പുളിക്ക് പകരം ഉപയോഗിക്കാനും വളരെ നല്ലതാണ്. മധുരമുള്ള ഇനങ്ങൾ ജ്യൂസ് അടിക്കാനും സാലഡുകൾക്കും ഉപകരിക്കും. വൈനുണ്ടാക്കാനും ജാം തയ്യാറാക്കാനും സ്റ്റാർ ഫ്രൂട്ട് മികച്ചതാണ്. ഇത്രയധികം ഉപയോഗങ്ങളുള്ള ഒരു പഴം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുക എന്നത് വലിയൊരു അനുഗ്രഹമല്ലേ? മുറിച്ചുവെച്ച സ്റ്റാർ ഫ്രൂട്ട് സാലഡുകൾക്കൊരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമുള്ളൊരു പഴം കൂടിയാണ്. ഉപ്പും മുളകും ചേർത്ത് പച്ചയ്ക്ക് കഴിക്കുന്നതും ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. സ്വന്തം വീട്ടുമുറ്റത്ത് നിന്ന് വിഷരഹിതമായി പഴങ്ങൾ പറിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം അത് വലുതല്ലേ? കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് സ്റ്റാർ ഫ്രൂട്ടിനെ കുറിച്ച് പറയാനായിട്ട്. അതിലേക്ക് വരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിലെ സ്റ്റാർ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഇതാ ഇവിടെ തീരുകയാണ്. കുറഞ്ഞ പരിചരണത്തിൽ കൂടുതൽ ഗുണം നൽകുന്ന ഇത്തരം പഴവർഗ്ഗങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്തേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യം തന്നെയാണ്. ജലക്ഷാമത്തെയും വരൾച്ചയും ഒരു പരിധിവരെ പ്രതിരോധിക്കാനായിട്ട് സ്റ്റാർ ഫ്രൂട്ട് ചെടികൾക്ക് കഴിയും. നമ്മുടെ തനിമയുള്ള പഴങ്ങളെ തിരിച്ചു പിടിക്കാനായിട്ട് ഇത്തരം കൊച്ചു കൃഷികൾ സഹായിക്കുമെന്ന് മനസ്സിലാക്കുക. അതുമാത്രമല്ല, സ്റ്റാർ ഫ്രൂട്ടിൽ മുഴുവൻ വെള്ളമാണ്. മുഴുവൻ വെള്ളമായതുകൊണ്ട് തന്നെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നതുമില്ല. വിഷരഹിതമായ ഭക്ഷണം നമ്മുടെ അവകാശമാണ്. ഒരു ചെറിയ തൈ നട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാർഷിക വിപ്ലവത്തിൽ പങ്കാളികളാകാം. വരും തലമുറയ്ക്ക് പഴവർഗ്ഗങ്ങളുടെ വൈവിധ്യം പരിചയപ്പെടുത്താനായിട്ട് സ്റ്റാർ ഫ്രൂട്ട് കൃഷി സഹായിക്കും. നിങ്ങളുടെ അധ്വാനവും പച്ചപ്പും ഫലങ്ങളായിട്ട് മാറുന്നത് കാണുമ്പോൾ ലഭിക്കുന്ന ഒരു മനസംതൃപ്തി അത് വലുത് തന്നെയാണ്. അപ്പോൾ സ്റ്റാർ ഫ്രൂട്ടിനെ കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി വരുന്ന അധ്യായങ്ങളിലും ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ കൃഷിവിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്. ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. അങ്ങനെ ദേ സമയം കൃത്യം പറയുകയാണെങ്കിൽ 12 മണി ആയിട്ടുണ്ടല്ലേ. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമായിരിക്കുന്നു, പാട്ടുകൾ തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു എന്നതാണ്. അങ്ങനെ വെള്ളിയാഴ്ച ദിവസമാണ്, മെയ് മാസം 15-ാം തീയതി. ആ ഒരു ഫ്രൈഡേ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കുറച്ചും കൂടിയും ഇഷ്ടം നോർമലായിട്ടുണ്ടാവുക സ്റ്റുഡൻസിനാണ് അല്ലേ. വെക്കേഷനാണ്, അതുകൊണ്ട് എല്ലാ ദിവസവും അവർക്ക് നോർമലാണ്. അതല്ലാത്തൊരു സമയത്തുണ്ടല്ലോ, ഈ ഫ്രൈഡേ വരുന്ന സമയത്ത് എപ്പോഴും എല്ലാവർക്കും കുറച്ചുകൂടി ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഉച്ച സമയം, ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്തെ ഏറ്റവും അധികം ഇൻ്റർവൽ കിട്ടുക ഈ ഫ്രൈഡേ ആണ്. ഫ്രൈഡേയിലെ ലഞ്ച് ബ്രേക്ക് ഉണ്ടല്ലോ, അത് കുറച്ചധികം ടൈം കിട്ടുമായിരുന്നു. അപ്പം അന്ന് മുതലേ ഈ വെള്ളിയാഴ്ചകളെ നമ്മൾ അങ്ങ് പ്രണയിക്കാനായിട്ട് തുടങ്ങിയതാണ്. ആ ഒരു കാലം മുതലേ ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഈ ഒരു ദിവസത്തോട് വല്ലാത്തൊരു സ്നേഹവും പ്രണയവും ഇഷ്ടവും ഒക്കെയാണ്. അപ്പോൾ അതുപോലെ ഒരു വെള്ളിയാഴ്ചയാണ് ഞാൻ ആ ഒരു സ്കൂൾ കാലഘട്ടമൊക്കെ ഇപ്പം മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ഈ ഒരു വെള്ളിയാഴ്ച ഇവിടെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് മിസ്സിങ് ഒന്നും ഇല്ല കേട്ടോ. കാരണം എന്താ, വീണ്ടും ഇങ്ങനെ റിലാക്സ് ചെയ്ത് കുറേ സമയം നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ വക മിസ്സിങ് ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്, നല്ല പാട്ട് കേൾക്കാം അല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയുള്ളതുകൊണ്ട് സന്തോഷം മാത്രം. അപ്പോൾ അതേ നമ്മൾ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് അങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. ആരാണ് ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത്? ഞാനാണ്, ഞാൻ ആയില്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയതേ ഇങ്ങനെ ആരംഭിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വേഗം വേഗം വേഗം വിളിച്ചോളൂ. ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്. ആ നമ്പർ ദേ ഇതാണ്, നോട്ട് ചെയ്തോ. 8281509000 82 81 50 00. അപ്പൊ നല്ല നല്ല പാട്ടുകൾ വേഗം വേഗം വേഗം നിങ്ങൾക്ക് വിളിച്ചുകൊണ്ട് ചോദിക്കാം. ഒപ്പം മെസ്സേജ് ത്രൂവും പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല നല്ല പാട്ടുകളായിരിക്കും നിങ്ങൾ ഇന്ന് ചോദിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. എൻ്റെ പ്രതീക്ഷ നിങ്ങൾ തെറ്റിക്കരുത്, ഓക്കെ. നല്ല ഉഷാറ് സോങ്സ്, ഉഷാർക്ക് മുന്തിരിങ്ങ എന്ന് പറയുന്ന പോലെ നല്ല ഉഷാറ് ടപ്പ ടപ്പ ടപ്പ ഈ സോങ്സ് ഒക്കെ ഇങ്ങനെ വേഗം പോകുന്നോട്ടെ ഗായ്സ്. അപ്പോൾ ഞാനിങ്ങനെ ഈ വെള്ളിയാഴ്ച ദിവസത്തൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പെട്ടെന്നതേ മാറി പ്രണയത്തിലേക്ക് അങ്ങ് പോവാൻ പോവാണ്. എന്താണെന്നറിയില്ല, ഇന്നത്തെ എൻ്റെ നമുക്ക് പ്രണയമുണ്ടല്ലോ, ഡെയിലി ദിവസവും നിമിഷവും നമ്മളെല്ലാവരും പ്രണയിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രണയത്തിലാണ്, പ്രണയം വേണം, ഓക്കെ, അതേത് രീതിയിലും ആവാം, ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പ്രണയത്തിൽ കുറച്ച് വേദന കൂടി കലർത്താം എന്ന് വിചാരിച്ചു. പ്രണയം എന്ന് പറയുന്ന സമയത്ത് സന്തോഷമാണ്, പക്ഷെ ആ സന്തോഷത്തിൽ ചില സമയത്ത് വിരഹം വരാറുണ്ട്, ഒരു ചെറിയൊരു എന്താ പറയുക പെയിൻ വരാറുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ആ പെയിനും പ്രണയവും ഒക്കെ കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് കേൾക്കാൻ പറ്റിയൊരു പാട്ട്, ആ ഒരു പാട്ടാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു തമിഴ് ട്രാക്കാണ്, ഇടയ്ക്കൊക്കെ ഞാൻ പ്ലേ ചെയ്യുന്നൊരു പാട്ട് കൂടിയാണ് കേട്ടോ. വളരെ വളരെ ഒരു പെയിൻ എനിക്ക് ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ഫീൽ ചെയ്യാറുണ്ട്. എൻ്റെ പ്രണയത്തിൽ വല്ലാത്തൊരു വേദന തോന്നാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഒരു ഫീൽ ചെയ്യുന്നൊരു പാട്ട് നമുക്ക് ആദ്യം കേട്ടുകൊണ്ട് അങ്ങ് തുടങ്ങാം. പക്ഷേ ഈ പാട്ട് ഒട്ടും ഒരു സ്ലോ ഫേസൊന്നുമല്ല, ഒരു അത്യാവശ്യം നല്ല ഒരു ഫാസ്റ്റ് ഫേസിലേക്ക് പോകുന്നൊരു പാട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ പാട്ടോടുകൂടി ഇൻസ്റ്റന്റ് പാട്ട് നമ്മൾ അങ്ങ് ആരംഭിക്കുകയാണ്. അതിനുശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളും വരുന്നതാണ്.

0: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയത്തെ കൃത്യം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുള്ളത് ഞാൻ അയില്ലയാണ്. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന പാട്ടുകളിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. ആരാണ് ആദ്യമായിട്ട് ആ പാട്ട് ചോദിച്ചിരിക്കുന്നത്, ആർക്കാണ് ആദ്യത്തെ ആ ഒരു പാട്ട് കിട്ടാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കിയാലോ. യെസ്, ഫസ്റ്റത്തെ സോങ് വരാൻ പോകുന്നത് വിനോദേടന് വേണ്ടിയിട്ടാണ്. വിനോദേടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ജനനായകൻ. യെസ്, ജനനായകൻ എന്ന തളപതി വിജയുടെ സിനിമയിലെ പാട്ട്. അട്ടിപൊളി സൂപ്പർ സൂപ്പർ ഡൂപ്പർ സോങ് ആണ് വിനോദേടൻ ചോദിച്ചിരിക്കുന്നത്. ആ പാട്ട് വരാൻ പോവാണ്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ പറയാറില്ലേ തലമുറയുടെ നായകൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ചില ആൾക്കാർ നമ്മുടെ ഈ ലോകത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ പോലും, എത്ര തലമുറ വന്നാൽ പോലും, സ്റ്റിൽ യങ്സ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും പഴയ ജനറേഷൻ്റെ ഒക്കെ ആണെങ്കിലും മനസ്സിൽ ഇടം പിടിക്കുന്ന ചില കലാകാരന്മാരുണ്ട്. അതുപോലെ മലയാളത്തിൻ്റെ സ്വന്തം അഹങ്കാരമായിട്ടുള്ള ഒരു കലാകാരൻ, കലാഭവൻ മണിച്ചേട്ടൻ. അത് കാലങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളെല്ലാം സമ്മാനിച്ചിട്ടാണല്ലേ ഈ ലോകം വിട്ടു പോയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ മണിച്ചേട്ടൻ്റെ വീണ്ടും അഗെയിൻ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സിനിമയിൽ വീണ്ടും ആ ശബ്ദം നമ്മൾ വീണ്ടും കേട്ടിരുന്നു. വാഴ ടൂവിൽ നല്ലൊരു ഗംഭീര സോങ് ഉണ്ട് മണിച്ചേട്ടൻ്റെ, പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാട്ട് ചോദിച്ചിരിക്കുന്ന ആരാണെന്നറിയോ, അഭിനവാണ്, പാലക്കാട് നിന്നും. അപ്പൊ അഭിനവിന് വേണ്ടിയിട്ട് കൊച്ചു കുഞ്ഞിൻ്റെ എന്ന് പറയുന്ന വാഴ ടൂവിലെ പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം ദേ കൃത്യം 12 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതേ ഒരു കവളർ എത്തിയിരിക്കുകയാണ്. നോക്കുന്ന ആരാണെന്ന്? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഇതാരാണ് ഈ സ്വീറ്റ് ഗുഡ് ആഫ്റ്റർനൂണിന് പിന്നിലുള്ള ആൾ? അനിഹക്കുട്ടിയാണ്. അനിഹക്കുട്ടി,
1: എന്തോ
0: ഏത് പാട്ട് വേണം ചകറെ?
1: എന്നെ സല്ല പോകിരായി.
0: അമ്മോ, സൂപ്പർ സോങ് ആണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. ആണോ? ഓക്കെ. അനിഹക്കുട്ടാ, സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ? ആർക്ക് വേണ്ടിട്ടാ?
1: എന്റെ അമ്മായിക്ക്.
0: അമ്മായിക്ക് വേണ്ടിട്ടാണ്. ഓക്കെ, അപ്പൊ അമ്മായിക്ക് വേണ്ടിട്ട് ഞാൻ ഈ പാട്ട് വെച്ചുതരാം. അമ്മായിയുടെ പേരെന്താ?
1: രമണി.
0: രമണി അമ്മായിക്ക് വേണ്ടിട്ട് അനിഹക്കുട്ടി ചോദിച്ച പാട്ട് തീർച്ചയായിട്ടും വെച്ചുതരാം കേട്ടോ. ഹാപ്പി ആയോ? ഓക്കെ ആണ് ചക്ര. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് അനിഹക്കുട്ടി ആയിരുന്നു ചോദിച്ചിരിക്കുന്ന പാട്ട്. എന്ന സല്ല പോകിരായി, കണ്ടുകൊണ്ടേ എന്ന സിനിമയിലെ ഈ പാട്ടാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു റൊമാൻറ്റിക് ട്രാക്കാണ്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഹായ് ഐലി ചേച്ചി, ഹലോ, ക്യാൻ യു പ്ലേ ദ സോങ് ജാലക്കാരി ഫ്രം ദ മൂവി ബാൽട്ടി? വിഷ് യു എ ഗുഡ് ഡേ, ലവിംഗ്ലി, ശിവാനി. ഓക്കെ, ശിവാനിക്കുട്ടിയുടെ മെസ്സേജ് ആണ്. 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു എന്നുകൂടി ശിവാനിക്കുട്ടി സ്പെഷ്യൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അവരുടെ മെസ്സേജിൽ. അപ്പൊ 7th ക്ലാസ്സിൽ പഠിക്കുന്ന ശിവാനിക്കുട്ടി ചോദിച്ചിരിക്കുന്ന ആ ഒരു പാട്ട്, ബാൽട്ടി എന്ന സിനിമയിലെ ജാലക്കാരി, ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. ഈ പാട്ടുകൾക്ക് ശേഷം ഇനി ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വീണ്ടും മടങ്ങിയെത്താനായി പോകുന്നത്.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: എടോ ബോറടിക്കുന്നു, രണ്ട് സിനിമ സജസ്റ്റ് ചെയ്യൂ.
2: പിന്നെന്താ ഈഗിൾ ഓഫ് ദ റിപ്പബ്ലിക്കും പിന്നെ സിറാത്ത്?
1: ഈ സിനിമയ്ക്ക് എവിടെ നിന്ന് കിട്ടി?
2: എടാ

0: സിനിമയുണ്ടല്ലോ, കാനില് ജൂറിയുടെ പ്രൈസ് വരെ നേടിയ സിനിമയാ.
1: ഓ, ഇത്രയും സിനിമാ സെൻസ് ഒക്കെ ഉണ്ടോ? എവിടെ നിന്ന് കിട്ടുന്നു ഇതൊക്കെ?
0: അതെ, ഞാൻ സെല്ലുലോയിഡ് കേൾക്കാറുണ്ട്.
1: ഏ, സെല്ലുലോയിഡ് കേൾക്ക്? പൃഥ്വിരാജിന്റെ സിനിമയോ?
0: എടാ, അതല്ല ഇത്. ഇതേ അഹല്യ FM 90.4 ഒരു പ്രോഗ്രാമാ. മൺഡേ ടു ഫ്രൈഡേ രാവിലെ 9:30 ഒരു പരിപാടി. നല്ല ഉഗ്രൻ സിനിമയുടെ സജഷൻ കിട്ടും.
1: സമയത്രാന്നാ പറഞ്ഞു?
0: എടാ, മൺഡേ ടു ഫ്രൈഡേ രാവിലെ 9:30.
2: സെല്ലുലോയിഡ്, every Monday to Friday, morning 9:30 a.m. on your favorite Ahalia FM 90.4.
3: സന്ധിവാതം, സ്ട്രോക്ക്, മുട്ടുവേദന.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. നീർ പുനഃപരീക്ഷ June 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്ത വർഷം മുതൽ നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. IPL ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ June 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. അടുത്ത മാസം 14 പരീക്ഷാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. NTA തീരുമാനത്തോട് പ്രതികരിച്ച വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെന്റ് ആദ്യം മുൻഗണന നൽകുന്നതെന്നും അവരുടെ കാര്യങ്ങൾക്ക് അർഹമായ പരിഗണന ഉണ്ടായേക്കുമെന്നും ന്യൂഡൽഹിയിൽ പറഞ്ഞു. അടുത്ത വർഷം മുതൽ നീറ്റ് UG പരീക്ഷ ഇപ്പോഴത്തെ OMR സംവിധാനത്തിൽ നിന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കി മാറ്റും. ഭാവിയിലെ കൃത്രിമങ്ങൾ ഒഴിവാക്കാൻ പരീക്ഷാ സമ്പ്രദായം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലും പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. അർഹരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭ്യമാകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ലെന്നാണ് ഗവൺമെന്റിന്റെ കൃത്യമായ നിലപാടെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് PR ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DG ചേർന്നാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. ഇന്ന് UAE യാത്ര തിരിച്ച പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിക്കായി UAE വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിട്ടുണ്ടെന്ന് UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. ഊർജ്ജ സുരക്ഷ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAEക്ക് പുറമെ നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. രാജ്യത്തെ ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 വീതവും CNG 2 പെട്രോളിയം കമ്പനികൾ വർദ്ധിപ്പിച്ചത്. രാജ്യത്തെ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ച നടപടി ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. എണ്ണക്കമ്പനികൾ നഷ്ടം മറയാക്കിയാണ് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 വീതം വർദ്ധിപ്പിച്ചതെന്നും പിണറായി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. UDF നേതൃയോഗവും ഇന്ന് ചേരും. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ വീട്ടിലെത്തി സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വാടക വീട്ടിലെത്തിയാണ് സതീശൻ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത്. LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. UDF ചെയ്തതുപോലെ LDF സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം സംസ്ഥാന നേതൃത്വം വിലയിരുത്തി വരികയാണ്. പരാജയത്തിന് നിരവധി കാരണങ്ങളുണ്ടെന്നും പാർട്ടി ഘടകങ്ങളിൽ അതെല്ലാം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അഴീക്കോടൻ മന്ദിരത്തിൽ ആരംഭിച്ചു. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രധാനമന്ത്രി ഷിജിൻപിങ്ങും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെ സംഘർഷങ്ങൾക്കിടയിലും സഹകരണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു കൂടിക്കാഴ്ച. 2 പ്രസിഡന്റായ ശേഷം ട്രംപ് ചൈന സന്ദർശിക്കുന്നത് ഇതാദ്യമായാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വാതന്ത്ര്യസമരസേനാനി സുഖ്ദേവ് ഥാപ്പറിന്റെ ജന്മവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായ സുഖ്ദേവ് ജീവിതം മുഴുവൻ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി സമർപ്പിച്ചുവെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ഒരാളെക്കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ 19-കാരനാണ് രോഗം സംശയിക്കുന്നത്. നിലവിൽ 9-കാരനായ മറ്റൊരു കുട്ടിയും ചികിത്സയിലുണ്ട്. രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച് പരിശോധന ആരംഭിച്ചതായി അധികൃതർ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടന യാത്ര പൂർത്തിയായി. ഫ്ളൈ അദീൽ എയർലൈൻസ് ആണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
5: 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം ഇന്നലെ കണ്ണൂരിൽ നിന്ന് പറന്നുയർന്നത്. ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഈ മാസം 6 മുതൽ 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചത്. ജിദ്ദയിലേക്ക് 13 സർവീസുകളാണ് ഫ്ളൈ അദീൽ എയർലൈൻസ് നടത്തിയത്. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ പി മുഹമ്മദ് റാഫി അധ്യക്ഷനായി.
4: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. മക്കാവുവിലെ 11-ാമത് സാന്റ വേൾഡ് കപ്പിൽ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തി ഫുങ്ങോവിനെയാണ് അപർണ പരാജയപ്പെടുത്തിയത്. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജലവിനോദങ്ങൾക്ക് തിരക്കേറുന്നു. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
6: കത്തിനിൽക്കുന്ന വേനൽ ചൂടിലും അവധി ആഘോഷമാക്കുകയാണ് സഞ്ചാരികൾ. ഇടുക്കിയിലേക്ക് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയം ജലവിനോദങ്ങളാണ്. ഇതോടെ ജില്ലയിലെ ഹൈഡൽ ടൂറിസം സെന്ററുകൾ സഞ്ചാരികളാൽ സജീവമായി. മലയോരത്തേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് രാജാക്കാട് പൊന്മുടി ഡാം ആന്റ് ഡെയിൽ ടൂറിസം സെന്റർ. വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായി ആനയിറങ്കൽ ഡാം തുറന്നുവിട്ടിരിക്കുന്നതിനാൽ പന്നിയാർ പുഴയും പൊന്മുടി ഡാമും ജലസമൃദ്ധമാണ്. പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന വനസമാനമായ അന്തരീക്ഷത്തിന് നടുവിലെ തടാകത്തിലെ ബോട്ട് യാത്ര ഏറെ ആസ്വാദ്യകരമെന്ന് സഞ്ചാരികളും പറയുന്നു. പൊന്മുടിയിൽ ബോട്ടിംഗ് മാത്രമല്ല കുട്ടികൾക്കുള്ള പാർക്കും പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് നടക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെയുള്ള സൌകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
4: ഇന്നലെ അന്തരിച്ച പ്രശസ്ത ചിത്രകഥാകാരൻ കണ്ണാടി വിശ്വനാഥന്റെ സംസ്കാരം രാവിലെ പാലക്കാട് ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിൽ നടത്തി. ഒരു കാലഘട്ടത്തിൽ ചിത്രകഥകളെ ജനകീയമാക്കുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ചത് കണ്ണാടി വിശ്വനാഥനായിരുന്നു. സിഐഡി മൂസ, ഇരുമ്പ് കൈ മായാവി തുടങ്ങിയ നിത്യഹരിത ഡിറ്റക്ടീവ് കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് കൂടിയായിരുന്നു അദ്ദേഹം. തപസ്യ കലാസാഹിത്യവേദിയുടെ 50-ാം വാർഷികോത്സവ സമാപന പരിപാടികൾ കോഴിക്കോട്ടെ പ്രമുഖ തമിഴ് നോവലിസ്റ്റും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ എൻ ജോയ് ഡിക്രൂസ് ഉദ്ഘാടനം ചെയ്തു. ബംഗാളി സംഗീതജ്ഞൻ ഡോക്ടർ സ്വപൻ മുഖോപാധ്യായ മുഖ്യാതിഥിയായി. തപസ്യ വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിദാസ്, ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ, നോവലിസ്റ്റ് പി ആർ നാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. മഹാകവി അക്കിത്തം ജന്മശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കാവ്യവിചാരം പരിപാടിയിൽ കവി പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക് മഹാകവി അക്കിത്തം പുരസ്കാരം സമർപ്പിക്കും. തുടർന്ന് കവി പി പി ശ്രീധരൻ ഉണ്ണിയുടെ അധ്യക്ഷതയിൽ സെമിനാറും ഉണ്ടായിരിക്കും. ആകാശവാണി ദേശീയതലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. എഞ്ചിനീയറിംഗ് മേധാവി ആർ വാണി, പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77-ാം പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. ശബരിമലയിൽ ഇടവമാസ പൂജകൾക്ക് പുലർച്ചെ തുടക്കമായി. തീർത്ഥാടകർക്ക് രാത്രി 10 വരെയാണ് ദർശനത്തിന് അവസരമൊരുക്കിയിരിക്കുന്നത്. മാസപൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-ന് നടയടക്കും. ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്ന HPV വാക്സിനേഷൻ ഈ മാസം 31 വരെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ലഭ്യമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. 14-ും 15-ും ഇടയിൽ പ്രായക്കാരായ പെൺകുട്ടികൾക്കാണ് സൌജന്യമായി ഒറ്റ ഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. ഗർഭാശയകള ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് ഫെബ്രുവരി 28 ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായാണ് വാക്സിനേഷൻ. കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ കടന്നുകയറി സുരക്ഷാ ജീവനക്കാരനെ ഉൾപ്പെടെ ആക്രമിക്കുകയും ന്യൂസ് ബ്യൂറോയുടെ വാതിലും കമ്പ്യൂട്ടറും തകർക്കുകയും ചെയ്തയാളെ പോലീസ് പിടികൂടി. കല്ലായി സ്വദേശി യാസിൻ അറാഫത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി ജൂൺ 1 ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം അറിയിച്ചു. പദ്ധതി ആരംഭിക്കുന്നതിന് നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ജൂൺ 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നീറ്റ് പുനഃപരീക്ഷ ജൂൺ 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്ത വർഷം മുതൽ നീറ്റ് യു ജി പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുമെന്നും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. IPL ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
7: ഫോട്ടോ എടുക്കാണോ? ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ?
8: പിന്നെ നീ ആര്? ദുവാലിപ്പയാ?
7: അടബുമ്മാലയിലെ ദുവാലിപ്പയല്ലേ? ഐ ലൈക്ക് ഹർ. അല്ല, എന്താ പ്രശ്നം? എന്താ എന്താ ഫോട്ടോ എടുത്തതിന് പ്രശ്നം?
8: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തതിന് ദുവാലിപ്പ കേസ് കൊടുത്തറിഞ്ഞില്ലേ?
7: അമ്മേ, കേസോ? എന്താ പ്രശ്നം? കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരോ.
8: അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുക്കുന്നതും ഉപയോഗിക്കുന്നതും സ്വകാര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നറിയാലോ. കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം കേസ് കൊടുക്കാം. ശിക്ഷാ നടപടികളും വ്യത്യസ്തമായിരിക്കും, സ്ഥലവും സാഹചര്യവും അനുസരിച്ച്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ 5 വർഷം വരെ തടവും കിട്ടും, കനത്ത പിഴയും കിട്ടും.
7: അല്ല, ഇത് ആവർത്തിച്ചാലോ? പിന്നെയും പിന്നെയും ചെയ്താൽ?
8: ആവർത്തിച്ചു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും കിട്ടും.
7: ചെറിയൊരു ഫോട്ടോ എടുത്തതിന്റെ വിഷയമല്ലേ ഇത്? അല്ല, ദുവാലിപ്പയുടെ കേസ് എന്താ? ആരാ ഈ ഫോട്ടോ ഒക്കെ എടുത്തത്? എന്താ പ്രശ്നം മൊത്തത്തില്?
8: ഒരു പ്രമുഖ കമ്പനിയാണ് അവരുടെ സമ്മതം ഇല്ലാതെ ഫോട്ടോ എടുത്തത്.
7: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തു പ്രദർശിപ്പിച്ചു എന്നല്ലേ കേസ്? എവിടെയാ ഇത് പ്രദർശിപ്പിച്ചേ?
8: ആ, അവിടെയാണ് പ്രശ്നം. ഈ TV ഒക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു കാർഡ്ബോർഡ് ഇല്ലേ, അതിലാണ് ഈ ഒരു ഫോട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്.
9: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
10: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
11: Kia, movement that inspires.
7: Instant butter, ivide motham kaattu.
12: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വീണ്ടും മടങ്ങിയെത്തിയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വരുമ്പോഴേ സമയം എത്രയായിട്ടുണ്ട്? ഈ ഒരു സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ടെന്നാണ് ഈ ക്ലോക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ദേ നമ്മൾ വീണ്ടും നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ട് അങ്ങ് പൂർവാധികം ശക്തിയോടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോവാണ്. അടുത്തതായിട്ട് ആർക്കാണ് പാട്ട് കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കിയാൽ ആരാണ് പാട്ട് ചോദിച്ചിരിക്കുന്നേ എന്ന് നോക്കുകയാണെങ്കിൽ ഒരു മെസ്സേജ് ഉണ്ട്. ഞാൻ ആ മെസ്സേജിലേക്ക് അങ്ങ് പോവാം കേട്ടോ. മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലെ പാട്ടിലൂടെ ഇനി പിറന്നാൾ ആഘോഷിക്കുന്ന സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മയിലെ ബിൻസി, ബിജു, ആശ ചേച്ചി, പിന്നെ റേഡിയോ സുഹൃത്ത് റാണി വർഗീസ്, ചേരാനെല്ലൂർ എന്നിവർക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് സിനിമ അടിപൊളി, നല്ല അടിപൊളി ഗാനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നേ. തിരുടി സിനിമയിലെ മന്മദറാസാ ടോണാണ് എനിക്ക് ഓർമ്മ വരുന്നത്. PV മുഹമ്മദ് വടക്കേ വാമന്നൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് ഒരുപാട് പേര് ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ബിൻസി ചേച്ചിക്കും ആശ ചേച്ചിക്കും റാണി ചേച്ചിക്കും എല്ലാവർക്കും വേണ്ടി ഈ മുഹമ്മദ് ചേട്ടൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു പാട്ട് തീർച്ചയായിട്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്നത് മറ്റൊരു പാട്ട് നോക്കുകയാണെങ്കിൽ, ആരാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, സത്യനാരായണൻ ചേട്ടനാണ് പുതുശ്ശേരിയിൽ നിന്നും. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ടാർജേസിനും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് യാത്ര എന്ന സിനിമയിലെ തന്നെന്നം താനെന്നം താളത്തിലാടി. യെസ്, നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ്. ആ ഒരു പാട്ട് കൂടി വരാൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: Samasya and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: Instant butter. ഇവിടെ മൊത്തം കാറ്റ്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12 കഴിഞ്ഞ 55 മിനിറ്റ് ആയിട്ടുണ്ട്. സ്റ്റുഡിയോ ക്ലോക്കിൽ മന്മദറാസ അടിപൊളി ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ എനർജിക്ക് ഒന്ന് സെറ്റ് ആക്കിയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നേരെ ഒരു കോളറിലേക്ക് നമുക്ക് പോവാം എന്ന് തോന്നുന്നു. ഒരു കോളർ കുറച്ച് സമയമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കട്ടെ കേട്ടോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
3: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ പല്ലശ്ശേരിയിൽ നിന്നും പറഞ്ഞു വരും ബാലൻ ചേട്ടൻ.
2: ബാലൻ ചേട്ടാ, ഏത് പാട്ട് വേണം ഇൻസ്റ്റന്റ് പാട്ടിൽ ഇന്ന്?
3: എനിക്കന്നെ മിണ്ടാ പൂച്ചയ്ക്ക് കല്യാണം എന്ന സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടി മനോഹരമാക്കിയും കരിരാടി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യം. ഇത് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന റാണി
2: ഓക്കെ ബാലൻ ചേട്ടാ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പാട്ട് എന്തായാലും വെച്ചരാം കേട്ടോ. അപ്പൊ എന്തായാലും ബാലൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന ആ ഒരു പാട്ട് തീർച്ചയായിട്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നേ എന്ന് നോക്കുകയാണെങ്കിൽ വിജയകുമാരി ചേച്ചിയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്ന പാട്ട്. ഇന്നസൈ പാടി വരും, നല്ല രസമുള്ളൊരു പാട്ട്. എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു വിജയുടെ തന്നെ ഏറ്റവും ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളിൽ ഒന്നാണ് ഈ ഒരു സിനിമ. കുട്ടിയും അവരുടെ ആ ഒരു പ്രണയവും ആ ഒരു കാണാതിരിക്കുമ്പോഴുള്ള സംഭവം, മൊത്തത്തിൽ ആ സിനിമ ഭയങ്കര അടിപൊളിയാണ്. അപ്പൊ അതിലെ പാട്ടാണ് ഇന്നസൈ പാടി വരും. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് കൂടി എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കോമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്.
2: യെസ്, അങ്ങനതേ ഇന്നസീ പാടിവരും എല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം തീ 1 മണി കഴിഞ്ഞ 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ആ ഒരു ആദ്യത്തെ പകുതി അവസാനിച്ച് 2-ാമത്തെ പകുതിയിലേക്ക് സന്തോഷപൂർവ്വം നമ്മൾ കടന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. യെസ്, എപ്പോഴും ഇൻസ്റ്റന്റ് പാട്ടിന്റെ സെക്കൻഡ് ഹാഫ് എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ട് തോന്നാറുണ്ട്. നല്ല നല്ല പാട്ടുകളാണ് എപ്പോഴും സെക്കൻഡ് ഹാഫിൽ കൂടുതലായിട്ടും വരാറ് കേട്ടോ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് എനിക്ക് 10 മടങ്ങ് സന്തോഷമാണ് ഗൈസ്. എനിവി, ആ സന്തോഷം കൂട്ടാൻ വേണ്ടി ഇതേ ഒരു കോളർ നമ്മളോട് കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നു. നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
3: ഹലോ, വണക്കം. നദിയാണ്. വണക്കം.
2: വണക്കം. ഇത് ആര്?
3: ചിത്തൂർ നാഗരാജ് പേസറാൻ.
2: നാഗരാജ് ചേട്ടാ അല്ലേ? അണ്ണാ. ഓക്കെ, തമിഴ് വേണോ?
3: ആ, തമിഴ് വേണം.
2: തമിഴില് തന്നെ സംസാരിക്കണം നിർബന്ധാണോ?
3: അതിനാല്
2: തമിഴ്ല
3: പേസണോന്താനോട്?
2: തമിഴ് രൊമ്പ ബേഡാ ഇരിക്കുമേ. എനിക്ക് തമിഴ് നല്ലാതെ തെരിയാത് കൊഞ്ച കൊഞ്ച മറ്റെന്താ തമിഴ് പുരിയും. ആന പറയാല്ല എന്ത മാതിരി പേസ പോകുന്ന ഞാൻ
3: പേസറേ.
2: മതിയോ മതിയോ, ഇനിയും എന്നെ കൊഴപ്പിക്കണോ? ഓക്കെ നാഗരാജ് ചേട്ടാ, ഇൻസ്റ്റന്റ് പാട്ടിൽ ഏത് പാട്ട് വേണം?
3: പോക്കിരി.
2: പോക്കിരി ആര്? ഞാൻ പോക്കിരിയാണെന്നാണോ? ഞാനൊരു പോക്കിരിയാണ് കേട്ടോ, പ്രശ്നമാണ് മൊത്തത്തിൽ.
3: ഓക്കെ,
2: പോക്കിരി സിനിമയിൽ ഏത് പാട്ടാ വേണ്ടേ? മുത്തമ്മൊന്ന് കൊടുത്താൽ. അടിപൊളി ട്രാക്കാണ്, തീർച്ചയായിട്ടും ഞാൻ വെച്ചരാം കേട്ടോ. ഇല്ല പാട്ടെല്ലാം നിങ്ങൾക്ക് തന്നിട്ട് വേണം എനിക്ക് ഫുഡൊക്കെ കഴിക്കാൻ. അപ്പിടിതാനേ. ഓക്കെ, അപ്പൊ എന്തായാലും ആ പാട്ടങ്ങ് വരുന്നുണ്ട്. അപ്പൊ എൻജോയ് ചെയ്യാ. ഓക്കെ, അപ്പൊ വിജയുടെ ഫാൻ ആയിട്ടുള്ള മകന് വേണ്ടിട്ട് തീർച്ചയായിട്ടും ഞാൻ ആ ഒരു പാട്ടങ്ങ് വെച്ചരാം. ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് നാഗരാജ് ചേട്ടനായിരുന്നു. എന്റെ തമിഴ് എങ്ങനെയുണ്ട് ഗായ്സ്? കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. എനിക്ക് തമിഴൊന്നും അത്ര നന്നായിട്ട് അറിയില്ല, എന്നാലും കുഴപ്പമില്ലാതെ ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് വേ ഒപ്പം തന്നെ ദേ മറ്റൊരു പാട്ട് കൂടി വരാൻ പോകുന്നുണ്ട്. ആരാണ് ആ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്ന ആ മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ആയിലിക്കുട്ടി, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ റാണി ചേച്ചിക്ക് ഒത്തിരി സ്നേഹത്തോടെ 1000 ജന്മദിനാശംസകൾ അറിയിക്കുന്നു. ചേച്ചിക്കും ഫാമിലിക്കും വേണ്ടി വെള്ളേട്ടനിലെ നെറ്റിമേലെ പൊട്ടിട്ടാലും എന്ന ഗാനം വെച്ചു തരാമോ? ശിബ ദിനേശ് ആലാമരം. ശിബ ചേച്ചിയുടെ മെസ്സേജാണ്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് ഞാൻ എന്തായാലും വെച്ചുതരാം കേട്ടോ. അപ്പൊ ഈ മനോഹരമായ ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം എത്രയായിട്ടുണ്ട്? ഈ സമയം 1 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. നമുക്ക് അടുത്തൊരു ട്രാക്കിലേക്ക് പോയാൽ ആരാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ സലാം ചേട്ടനാണ് മലമ്പുഴയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. വിജയുടെ ഒരു സൂപ്പർ സോങ് വേണമെന്നാണ് കേട്ടോ. ബസ് വിജയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട, വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഗില്ലി. ഗില്ലിയിലെ നല്ലൊരു പാട്ടുണ്ട്, കൊക്കര കൊക്കര കോ, നല്ല രസമുള്ളൊരു ട്രാക്കാണ്. അപ്പൊ സലാം ചേട്ടന് വേണ്ടിയിട്ട് ദീ ആ ഒരു പാട്ട് ഞാൻ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേഷൻ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പള്ളിയൂരിൽ നിന്ന് മാധവൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ പാട്ടാണ്. മാധവൻ ചേട്ടന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് കൂടി വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ.
2: തും ഷക്ക്.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ദീ നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. സമയം എത്രയായിട്ടുണ്ട്? 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അങ്ങനെ ദീ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാൻ പോവാണ്. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നിർമ്മലമ്മയാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. വാഴ 2 എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ, കൂടെ പിറന്നോർ. ഈ ഒരു സിനിമയും ഈ ഒരു പാട്ടും കുറച്ചുകൂടി എന്താ പറയുക, ബ്രദർഹുഡ്, സിസ്റ്റർഹുഡിൻ്റെ ഒരു ബോണ്ട് വീണ്ടും വന്നിട്ട്

ചേട്ടൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു. വല്ലാത്തൊരു സ്നേഹമാണ് ഇപ്പോൾ പിന്നെ ചേട്ടന്മാരോടും അനിയന്മാരോടും അനിയത്തിമാരോടും ചേച്ചിമാരോടും ഒക്കെ നമുക്ക് മൊത്തത്തിലുള്ളത്. എനിവേ, ആ ഒരു പാട്ട് നിർമ്മലമയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത്? ഇന്ന് നോക്കുകയാണെങ്കിൽ റോക്സ് ആണ് കുവൈറ്റിൽ നിന്നും. വൺസ് മോർ എന്ന സിനിമയിലെ പാട്ടാണ് റോക്സ് ചോദിച്ചിരിക്കുന്നത്. റോക്സിന് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159002476 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Part. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ദീ സമയം കൃത്യം 1 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ദീ അടുത്ത പാട്ടിൻ്റെ സമയമായിട്ടുണ്ട്. ആരാണ് അടുത്തതായിട്ട് പാട്ട് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നെബിയിലാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. ഞാൻ കിട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണ്. ഓക്കെ, നെബിലിന്റെ സ്പെഷ്യൽ ആയിട്ട് ക്രഷിന് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെബിലിന്റെ ക്രഷ് പേര് പറയാനായിട്ട് താല്പര്യമില്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും പേരൊന്നും പറയുന്നില്ലെങ്കിൽ പോലും നെബിലിന്റെ പ്രണയമായിട്ടുള്ള ആ കുട്ടിക്ക് വേണ്ടി തീർച്ചയായിട്ടും ദേ ആ ഒരു പാട്ട് ഞാൻ അങ്ങ് വെച്ചുതരാം. നല്ലൊരു ആൽബം ട്രാക്കാണ്, 90s ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആൽബം ട്രാക്കാണല്ലേ. അപ്പൊ നെബിലിന് വേണ്ടിയിട്ട് ദേ ആ ഒരു പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അമിഷയാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. കാഴ്ച എന്ന സിനിമയിലെ പാട്ടാണ്, അടിപൊളി ട്രാക്കാണ്. കുറച്ച് നാളായി ഞാൻ ആ ഒരു പാട്ട് കേട്ടിട്ടോ, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. പണ്ട് ഞാൻ എപ്പോഴും കേട്ടിരുന്നു, ഇപ്പോൾ കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും എഗെയിൻ കേൾക്കാൻ വേണ്ടി ഒരു അവസരം തന്നതിന് അമിഷയോട് താങ്ക് യു സോ മച്ച്. അപ്പം അമിഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ ഈ സമയം 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. പതിയെ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്നും എനിക്ക് ദേ ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു. പോകുന്നതിന് മുൻപ് 2 പാട്ടുകൾ കൂടി തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ കേട്ടോ. ആദ്യത്തെ പാട്ട് വരാൻ പോകുന്നത് പാലക്കാട് നിന്നും ശശികല ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ടാണ്. അൻപ് എന്ന തമിഴ് മൂവിയിലെ സോങ് ആണ്. ആ ഒരു പാട്ട് ദേ തീർച്ചയായിട്ടും ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ഐശ്വര്യയാണ്. അനേകൻ എന്ന സിനിമയിലെ പാട്ടാണ്. ആത്താടി ആത്താടി എന്ന ധനുഷിന്റെ നല്ല രസമുള്ള ഒരു മൂവിയാണ്. നല്ല പാട്ടാണ് അല്ലേ? അപ്പൊ ആ ഒരു പാട്ട് ദേ ഐശ്വര്യയ്ക്ക് വേണ്ടിയും വരുന്നുണ്ട്. അങ്ങനെ 2 പാട്ടുകൾ വരാൻ പോവാണ്. ഒപ്പം തന്നെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്ന് ദേ ഞാൻ പതുകെ ടാറ്റാ ബൈ ബൈ പറയട്ടെ. അപ്പൊ പാട്ട് കിട്ടാത്ത ആരും വിഷമിക്കേണ്ട. നെക്സ്റ്റ് ഡേ തീർച്ചയായിട്ടും നിങ്ങൾക്കും പാട്ട് കിട്ടും. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജി ഐലിയ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത്ത് ഹലീഫ് 90.4 കേട്ട് കൂട്ടുകൂടാ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലേക്ക് സ്വാഗതം. അഭിരാമിയാണ് കൂടെയുള്ളത്. നല്ല ചൂടുള്ള സമയമാണല്ലേ. വേനൽ ചൂടിൽ നമ്മൾ ഇങ്ങനെ ഉരുകിയിരിക്കുമ്പോ ചില പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് മുഴുവൻ മഴ പെയ്യുന്ന പോലെയാണ് തോന്നുക. നമ്മുടെ ജീവിത ചൂടിലേക്ക് പെയ്തിറങ്ങുന്ന ചില പാട്ടുകളില്ലേ, അതൊക്കെ ഉൾച്ചേർന്നതാണ് മലയാളികളുടെ സിനിമാ പാട്ട് ലോകം എന്നുള്ളതാണ്. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോ എല്ലാ കാലത്തും ഈ നനവുള്ള ചില പാട്ടുകൾ പിറന്നിട്ടുണ്ട്. അതായത് പുഴയെ കുറിച്ച് ഒരുപാട് പാട്ടുകളുണ്ട്. കായലും കടലും പുഴകളും ഒക്കെ നമുക്ക് പാട്ടുകാർക്ക് വിഷയങ്ങളാണ് അല്ലെ, പാട്ട് എഴുത്തുകാർക്ക് വിഷയങ്ങളാണ്. അങ്ങനെ പാട്ടുകളിലൂടെ ഒഴുകുന്ന ചില പുഴകളെ കുറിച്ചാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. അല്ല, ഇതെന്താ ഇപ്പൊ പുഴയെ കുറിച്ചാണോ സംസാരിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അല്ല, പുഴയൊഴുകിയ പാട്ടുകളെ കുറിച്ചാണ്. കോലത്തുനാടിന്റെ വണ്ണാത്തി പുഴയും മയ്യഴിയും കടത്തനാട്ടുകാരന്റെ കല്ലായിയും ഇരുവഴിഞ്ഞി പുഴയും വള്ളുവനാടിന്റെ നിളയും പെരിയാറും മധ്യ കേരളത്തിലൂടെ ഒഴുകുന്ന കീച്ചേരി പുഴയും ചാലക്കുടി പുഴയും തെക്കന്റെ പല്ലനയാറും അഷ്ടമുടി കായലും ഒക്കെ നമുക്ക് ചുറ്റും പല പാട്ടുകളായി ഒഴുകുന്നുണ്ട്. അങ്ങനെയുള്ള പാട്ടുകളാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇന്ന്.

പല പുഴകളെ കുറിച്ചിട്ടുള്ള പാട്ടുകളിൽ, നദികളെ കുറിച്ചിട്ടുള്ള പാട്ടുകളിൽ ആദ്യം മനസ്സിലേക്ക് വരുന്ന നദി ഗംഗ എന്ന നദിയാണ്. ഗംഗ ഒരു ക്യാരക്ടറായി വരുന്ന കുറെ പാട്ടുകള് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കൊക്കെ വലിയ ഇഷ്ടമാണ്, നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള പാട്ടുകളാണ്. 1969 പുറത്തിറങ്ങിയ കുമാരസംഭവം എന്ന ചിത്രത്തിലെ പ്രിയ സഖി ഗംഗേ പറയൂ എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആ സിനിമയിൽ 15 ഗാനങ്ങളാണ് ഉണ്ടായിരുന്നത്. വയലാറും ONV ആയിരുന്നു ഗാനരചന. സംഗീതം ജി ദേവരാജൻ മാസ്റ്റർ. ഈ ഒരു പാട്ട് പ്രിയസഖി ഗംഗേ എന്ന പാട്ട് ONV കുറിപ്പ് എഴുതിയ പാട്ടാണ്, ONV മാഷിന്റെ പാട്ടാണ്. ശുദ്ധധന്യാസി എന്ന രാഗത്തിൽ പ്രിയമാനസിനെ തിരഞ്ഞു നടക്കുന്ന പ്രണയിനിയുടെ ആശങ്കകൾ മാധുരിയമ്മയുടെ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. ആ പാട്ട് ദാ ഒഴുകി എത്തുന്നുണ്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ.

മലയാള സിനിമാ പാട്ടുകൾ എടുത്തു നോക്കുമ്പോൾ പിന്നെയും ഗംഗ എന്ന പുഴ പല പാട്ടുകളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. അഗ്നിസാക്ഷിയില് കൈതപ്രം മാഷ് നമുക്ക് തന്ന പാട്ട് ഗംഗേ മഹാമംഗളെ എന്ന പാട്ടാണ്. പിന്നെ അതും കഴിഞ്ഞ് വടക്കും നാഥനിൽ നമ്മൾ കേട്ടു ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ ഗംഗേ തുടിയിൽ ഉണരും എന്ന പാട്ട് രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതമാണ്. മധ്യമാവധി രാഗത്തിലാണ് ഈ ഒരു ഗാനം അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം എഴുതുക, അത് മാത്രല്ല ആ സിനിമയിലെ മുഴുവൻ പാട്ടുകളും എഴുതുക, ആ സിനിമ ഹിറ്റാവുക, അതിനേക്കാൾ വേഗത്തിൽ പാട്ടുകളെല്ലാം ഹിറ്റാവുക, ഇതൊക്കെ ഒരു ഗിരീഷ് പുത്തഞ്ചേരി മാജിക്കാണ്. ആ മാജിക്ക് നടന്ന സിനിമയാണ് വടക്കും നാഥൻ എന്ന സിനിമ.

യമുന എന്ന നദി പല പാട്ടുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. യമുനയുടെ മറ്റൊരു പേരാണ് കാളിന്ദി. കാളിന്ദി എന്ന് വിളിപ്പേരുള്ള യമുന പല ഗാനരചയിതാക്കളുടെ കൽപ്പനകളെ ആറാടിച്ച ഒരു വാക്കാണ് യമുന. തളപതിയില് ഒരു പാട്ടുണ്ട്, യമുന യാത്രയിലെ എന്ന പാട്ട്. ഈ യമുന യാത്രയിലെ എന്ന പാട്ട് യമുന കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പാട്ടാണ്. വാലി എന്ന പ്രിയപ്പെട്ട കവി വരികൾ എഴുതിയ പാട്ടാണ്. ഇളയരാജ സംഗീതം പകർന്ന പാട്ടാണ്. 91 മണിരത്നം നമുക്ക് തന്ന സിനിമ തളപതി, മമ്മൂക്ക, രജനീകാന്ത്, അരവിന്ദ് സ്വാമി ഒക്കെ അഭിനയിച്ച ആ സിനിമയില് യമുന യാത്രയിലെ എന്ന പാട്ട് കേൾക്കാം നമുക്ക് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

1983-ൽ ഡോക്ടർ എന്ന സിനിമ പുറത്തിറങ്ങുന്നു. ആ സിനിമയിലെ ദേവരാജൻ മാസ്റ്ററും ഭാസ്കരൻ മാഷും ഒരുമിച്ചാണ് യമുനാ നദിയുടെ അക്കരെ അക്കരയിലേക്ക് യാത്ര പോയത്. നമ്മളെയും കൊണ്ടൊരു പോക്കായിരുന്നു അത്. അവിടെ ഒരു കൊട്ടാരം കെട്ടാൻ പിന്നീട് സാക്ഷാൽ ദാസേട്ടനും സുശീലാമ്മയും കൂടെ ചെന്നു. 1963-ൽ ഇറങ്ങിയ ഡോക്ടർ എന്ന സിനിമയ്ക്ക് വേണ്ടി ഭാസ്കരൻ മാസ്റ്റർ വരികൾ എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീതം പകർന്ന് ദാസേട്ടനും സുശീലാമ്മയും ചേർന്ന് പാടിയ പാട്ടായിരുന്നു.

നീ തീരം തന്നിൽ നീ വാവ എന്ന പാട്ടിനെ ഏറ്റി ഉമ്മർ എന്ന വടക്കേ മലബാറുകാരന്റെ സംഗീത ജീവിതത്തിലെ ഏറ്റവും ഹിറ്റായ പാട്ടുകളിൽ ഒന്നാണ്. ചിത്രം April 18 1984 ഇറങ്ങിയ സിനിമ. ബിച്ചു തിരുമല ഗാനങ്ങൾക്ക് രചന നിർവഹിച്ചിരിക്കുന്നു. മോഹന കല്യാണി രാഗത്തിൽ കാളിന്തി തീരത്തേക്ക് കായാമ്പു വർണ്ണനെ ക്ഷണിക്കുന്ന ആ ശബ്ദം ദാസേട്ടന്റെയും ജാനകിയമ്മയുടെയാണ്. രാധയായും മീരയായും ഒക്കെ ജന്മവും മറുജന്മവും എടുത്ത് പ്രണയിനികൾ നെഞ്ചേറ്റിയ ഒരു പുഴപ്പാട്ടാണ് April 18 ഈ ഒരു

യമനെ കുറിച്ച് പിന്നെയും ഒരുപാട് പാട്ടുകൾ വന്നു മലയാള സിനിമയില്. യാത്ര എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതിയ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്ന് ജാനകിയമ്മ പാടിയ പാട്ടിലേക്കാണ് ഇനി

സംവിധാനം ചെയ്ത സായം സന്ധ്യ എന്ന സിനിമയില് കാളിന്റെ തീരമുറങ്ങി എന്ന ഗാനമുണ്ട്. ഷിബു ചക്രവർത്തിയും ശ്യാമും ചേർന്ന് നമുക്ക് തന്ന പാട്ട്.

സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് കാവേരി എന്ന നദി. കാവേരി നദി നമ്മൾ മലയാളത്തിലെ പാട്ടെഴുത്തുകാര് വെറുതെ വിട്ടിട്ടില്ല. കാവേരി നദിയെ ഒരുപാട് പാട്ടുകൾ വന്നു കാവേരി നദിയെ കുറിച്ച്. കാവേരി തീരത്തെ എന്ന പാട്ടിലെ കൈക്കുടന്ന നിലാവ് എന്ന ചിത്രത്തിലെ പാട്ട്, ആ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ ഗാനമാണ്, കൈതപ്രത്തിന്റെ സംഗീതത്തിൽ പിറന്ന ഗാനമാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി കൈതപ്രം സംഗീതം പകർന്ന ഒരേ ഒരു സിനിമയാണ് കൈക്കുടന്ന നിലാവ്.

കൈതപ്രം വരികൾ എഴുതി അദ്ദേഹത്തിന്റെ സഹോദരൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, കൈതപ്രം വിശ്വനാഥ്. അദ്ദേഹം സംഗീതം പകർന്ന് ഒരു പാട്ടുണ്ട്, കാവേരി കരയിലെത്തിയ കരുനീല കണ്ണഴകിയെ കുറിച്ച് പറയുന്ന പാട്ട്, കണ്ണകി എന്ന സിനിമയിലെ പാട്ട്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേട്ട് കേട്ട് വന്നത് വേനൽ ചൂടിൽ നമ്മുടെ മനസ്സിലേക്ക് പുഴ പോലെ ഒഴുകിയെത്തുന്ന ചില പാട്ടുകളാണ്. ആ പാട്ടുകളിലെ പുഴഭാവങ്ങളാണ്. പുഴകൾ അവസാനിക്കുന്നില്ല, പുഴയെ കുറിച്ചിട്ടുള്ള പാട്ടുകള് അവസാനിക്കുന്നില്ല. നമുക്ക് കേൾക്കാം വീണ്ടും ഓർമ്മയിലുണരും ഗാനങ്ങളുടെ അടുത്ത അധ്യായത്തിൽ. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട്

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
2: Kia, movement that inspires.

போயிட்டு

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
5: Kia, movement that inspires.
6: Dr. Ahalya, let's talk about health.
7: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുമൽ. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വയറിനെ കുറിച്ചാണ്. എന്താണ് വയറിലെ പ്രശ്നം എന്നല്ലേ, വയറിലെ പ്രശ്നമുണ്ട് പറഞ്ഞുതരാം. പലപ്പോഴും വയറിന് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത വരുമ്പോഴോ അല്ലെങ്കിൽ ഗ്യാസ് നിറയുമ്പോഴൊക്കെയാണ് നമ്മൾ വയറിനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ അല്ലേ. എന്നാൽ സത്യത്തിൽ നമ്മുടെ ശരീരത്തിൽ 70%ത്തിലധികം പ്രതിരോധ കോശങ്ങളും ഇരിക്കുന്നത് എവിടെയാണെന്നറിയോ? അത് നിങ്ങളുടെ കുടലിലാണ്. നമ്മുടെ കുടലിൽ കോടിക്കണക്കിന് ബാക്ടീരിയകൾ ജീവിക്കുന്നുണ്ട്. ഇതിൽ നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഉണ്ട്. ഇവയുടെ ഒരു വലിയ ലോകം തന്നെ നമ്മുടെ വയറിനുള്ളിലുണ്ട്. ഇതിനെയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത്. നല്ല ബാക്ടീരിയകൾ കൂടുമ്പോൾ ദഹനം നന്നാവുകയും നമുക്ക് നല്ല ഉന്മേഷം തോന്നുകയും ചെയ്യും. എന്നാൽ ചീത്ത ബാക്ടീരിയകൾ കൂടുമ്പോൾ അത് തടി കൂടാനും ചർമ്മത്തിലെ പാടുകൾ വരാനും എപ്പോഴും തളർച്ച തോന്നാനും കാരണമാകും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കുക മാത്രമല്ല കേട്ടോ ഈ ബാക്ടീരിയകളുടെ പണി. നമ്മുടെ സന്തോഷത്തിന് കാരണമാകുന്ന സെറട്ടോണിൻ എന്ന ഹോർമോണിന്റെ ഭൂരിഭാഗവും നിർമ്മിക്കപ്പെടുന്നത് ഈ ഒരു കുടലിലാണ്. അതുകൊണ്ടാണ് വയറിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ആകെ ഒരു ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നത്. വയറിനെ എങ്ങനെ സ്നേഹിക്കാം, അവിടെയുള്ള നല്ല ബാക്ടീരിയകളെ എങ്ങനെ സന്തോഷിപ്പിക്കാം, ഇതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിന് മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു ഡോക്ടർ അഹല്യ.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: കുടലിലെ നല്ല ബാക്ടീരിയകളെ വളർത്താനായിട്ട് പ്രധാനമായിട്ടും രണ്ട് തരം ഘടകങ്ങളാണ് വേണ്ടത്. എന്തൊക്കെയാണെന്നറിയോ? പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും. ഇത് കേൾക്കുമ്പോൾ വലിയ ഇംഗ്ലീഷ് വാക്കുകളാണ് എന്ന് തോന്നാം, പക്ഷേ സംഗതി സിമ്പിളാണ്. ഈ പ്രോബയോട്ടിക്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇവ വയറിന് ഗുണം ചെയ്യുന്ന ജീവനുള്ള ബാക്ടീരിയകളാണ്. ഇതിൽ ഒന്നാമൻ നമ്മുടെ തൈരും മോരും ഒക്കെയാണ്. ദിവസവും ഭക്ഷണത്തിന് ശേഷം ഒരു ഗ്ലാസ് മോര് കുടിക്കുന്നത് കുടലിലെ ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുകൾ, അതായത് അമിതമായിട്ട് ഉപ്പില്ലാത്തത്, പ്രോബയോട്ടിക്സിന്റെ നല്ലൊരു ഉറവിടം കൂടിയാണ്. അമിതമായിട്ട് ഉപ്പില്ലാത്തതാണ്, ഒരുപാട് ഉപ്പും എരിവും ഉള്ളതൊന്നുമല്ല കഴിക്കേണ്ടത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുകൾ. അടുത്തത് പ്രീബയോട്ടിക്സ് ആണ്. ഇത് നല്ല ബാക്ടീരിയകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ്. ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഇതിൽ വരുന്നത്. വെളുത്തുള്ളി, സവാള, വാഴപ്പഴം, ഓട്സ് എന്നിവ ഇതിൽ പ്രധാനമാണ്. ഇവ കഴിക്കുമ്പോൾ കുടലിലെ ബാക്ടീരിയകൾക്ക് നല്ല കരുത്ത് ലഭിക്കും. പഴങ്കഞ്ഞി കഴിക്കുന്ന ശീലം നമുക്കുണ്ടായിരുന്നു അല്ലെ പണ്ടൊക്കെ? ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രോബയോട്ടിക് ഭക്ഷണങ്ങളിൽ ഒന്നാണ് പഴങ്കഞ്ഞി. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച ചോറില് കോടിക്കണക്കിന് നല്ല ബാക്ടീരിയകൾ ഉണ്ടാവാറുണ്ട്. ഇത് രാവിലെ കഴിക്കുന്നത് വയറിന് നൽകുന്ന ആശ്വാസം ഒന്ന് വേറെ തന്നെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പഴങ്കഞ്ഞി കഴിക്കാറുണ്ടോ? ഇനി ഇടയ്ക്ക് കഴിക്കണം കേട്ടോ, കാരണം പഴങ്കഞ്ഞി വളരെ വളരെ നല്ലതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വയറിലെ നല്ല ബാക്ടീരിയകളെ എങ്ങനെ വളർത്താം എന്നതിനെ കുറിച്ചാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്, അതിലേക്കെല്ലാം വരാം ആഫ്റ്റർ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: അഹല്യ. Let's talk about health.
1: നമ്മുടെ ഘട്ട് വയറിലെ നല്ല ബാക്ടീരിയകൾ കൂട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞുതരാം. കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമ്മൾ സ്ഥിരമായി കഴിക്കേണ്ട 5 ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി പറഞ്ഞുതരട്ടെ. 1 ഇഞ്ചിയാണ്. ഇഞ്ചി ദഹനത്തിന് അതീവ ഗുണകരമാണ്. ഇത് കുടലിലെ വീക്കം, അതായത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ഭക്ഷണത്തിന്റെ സഞ്ചാരം സ്മൂത്ത് ആക്കുകയും ചെയ്യും. 2 പപ്പായയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പപ്പായയിലെ പപ്പൈൻ എന്ന എൻസൈം ദഹനത്തെ സഹായിക്കുന്നുണ്ട്. വയറു വീർക്കൽ ഒഴിവാക്കാനായിട്ട് പപ്പായ ഒരു മികച്ച ഒരു ഫുഡാണ്. അടുത്തത് ഇലക്കറികൾ. ചീരയും മറ്റ് ഇലക്കറികളും കുടലിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ചൂല് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ആപ്പിള്. ആപ്പിളിലെ പെക്റ്റിൻ എന്ന ഫൈബർ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ വെള്ളം. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം വെള്ളമാണ്. കുടൽ ഉണങ്ങാതിരിക്കാനും ദഹനം സ്മൂത്ത് ആവാനും വേണ്ടിയിട്ട് ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്, പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക എന്നതാണ്. അത് ചീത്ത ബാക്ടീരിയകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം എന്താണെന്നറിയോ? അത് പഞ്ചസാരയാണ്. നമ്മൾ കൂടുതൽ മധുരം കഴിക്കുമ്പോൾ വയറിൽ ചീത്ത ബാക്ടീരിയകൾ പെരുകുകയും അത് ഗ്യാസിനും മറ്റ് അസ്വസ്ഥതകൾക്കും കാരണമാവുകയും ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് നല്ല ബാക്ടീരിയകൾ കുടലിൽ വളർത്താനായിട്ട് സഹായിക്കുന്ന ഭക്ഷണങ്ങളെ കുറിച്ചാണ്. ഇനി ആരോഗ്യകരമായിട്ടുള്ള വയറിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. പക്ഷെ അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു, ഡോക്ടർ അഹല്യ.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതെങ്ങനെ കഴിക്കുന്നു എന്നുള്ളത്. വയറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ഒരു 5 ശീലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക. ദഹനം തുടങ്ങുന്നത് എവിടെന്നാണെന്നറിയാലോ? അത് വായിൽ നിന്നാണ്. വേഗത്തിൽ ഭക്ഷണം വലിച്ചു വാരി കഴിക്കുമ്പോൾ ദഹന വ്യവസ്ഥയ്ക്ക് അത് വലിയൊരു ഭാരമായിരിക്കും. സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം ചവച്ചരച്ച് എപ്പോഴും കഴിക്കുക. ഇനി ആവശ്യത്തിന് ഉറക്കമാണ്. ഉറക്കം കുറയുന്നത് കുടലിലെ നല്ല ബാക്ടീരിയകളുടെ താളം തെറ്റിക്കും. ഇത് അസിഡിറ്റിക്കും മലബന്ധത്തിനൊക്കെ കാരണമാകും. അപ്പോൾ കൃത്യമായിട്ട് ഉറങ്ങുക. പിന്നെ ആന്റിബയോട്ടിക്കുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഒഴിവാക്കണം. ചെറിയ പനിക്കും വേദനയ്ക്കും സ്വയം ആന്റിബയോട്ടിക്കുകൾ വാങ്ങി കഴിക്കുന്നത് ഒഴിവാക്കുക. ഇവ ചീത്ത ബാക്ടീരിയകളെ കൊല്ലുന്നതിനൊപ്പം നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളെയും ഇവ നശിപ്പിക്കും. പിന്നെ വ്യായാമം, നടത്തവും യോഗയും കുടലിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യും. പിന്നെ പ്രഷർ കുറയ്ക്കണം. ടെൻഷൻ അടിക്കുമ്പോൾ വയറിലൊരു പിടുത്തം തോന്നാറില്ലേ? മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ വയറും ശാന്തമാകും. നമ്മൾ നമ്മുടെ വയറിനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം സംരക്ഷിക്കുമെന്ന് മനസ്സിലാക്കുക. നല്ല ഭക്ഷണം, നല്ല ശീലങ്ങൾ ഇത്രയുണ്ടെങ്കിൽ നിങ്ങളുടെ ഗട്ട് എപ്പോഴും സ്മാർട്ടായിട്ടിരിക്കും. ഡോക്ടർ അഹല്യയിലൂടെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ദിവസം കൂടുതൽ ആരോഗ്യവിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with AC performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
1: Kia, movement that inspires.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499604570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
4: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connect 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
1: Kia, movement that inspires.
5: 360 degree.
6: ഹലോ ഫ്രണ്ട്സ്, 360 ഡിഗ്രിയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 360 ഡിഗ്രിയുമായിട്ട് ഇന്നതേപോലെ ഇന്നും കൂടെ ഉണ്ട് ഞാൻ ആയില്ല. ഇന്നെന്താ നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്നറിയോ? നമ്മൾ ഒരാളെ ആദ്യമായി കാണുമ്പോൾ വെറും 7 സെക്കൻഡിനുള്ളിൽ അവർ നമ്മളെ കുറിച്ച് അഭിപ്രായം ഉണ്ടാക്കും എന്നാണ് പറയാറ്. അതായത് നമ്മൾ മിണ്ടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ശരീരം അവരോട് സംസാരിച്ചു തുടങ്ങും. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? നിങ്ങളെന്ന ഒരു വ്യക്തി ആദ്യമായി കാണുന്ന സമയത്ത് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ബോഡി ലാംഗ്വേജും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ ഒരു കോൺവെർസേഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഇപ്പൊ നമ്മുടെ ശരീരം അവരോട് സംസാരിച്ചു തുടങ്ങും എന്നൊരു കാര്യമുണ്ടാവും. ഇതിനെയാണ് എന്ത് നമ്മൾ പറയുന്നേ, ബോഡി ലാംഗ്വേജ് എന്ന് വിളിക്കാറില്ലേ. നമുക്കറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഇന്നത്തെ 360 ഡിഗ്രിയിൽ നമ്മൾ പറയാൻ പോകുന്നതും ഇതുതന്നെയാണ്. എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ ആത്മവിശ്വാസത്തോടെ നമുക്ക് നിൽക്കാം, ആ ഒരു കാര്യം. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു സുഹൃത്തിനെ കാണുമ്പോഴോ എന്തിന് ഒരു കല്യാണത്തിന് പോകുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ പെരുമാറ്റത്തിൽ ചെറിയ മാറ്റം വരുത്തിയാൽ നമുക്ക് കിട്ടുന്ന ഒരു ഒരു ബഹുമാനം ഉണ്ടല്ലോ, ഒരു റെസ്പെക്ട് ഒക്കെ ഉണ്ടല്ലോ, ഇരട്ടിയാകും എന്നാണ് പറയാറ്. ബോഡി ലാംഗ്വേജിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വാക്കുകൾ കൊണ്ട് പറയാത്ത കാര്യങ്ങൾ നമ്മുടെ കണ്ണുകളും കൈകളും ഒക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ. അപ്പോൾ എങ്ങനെ ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കിയാലോ. ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളെ കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദേ റെഡി ആയിക്കോളൂ. അപ്പോൾ എന്തായാലും ടിപ്സുകൾ എൻ്റെ കയ്യിൽ ദേ ഇവിടെ ഭദ്രമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം ഒരു പാട്ടിന് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ എഫ് എം 90.4 കേട്ട് കൂട്ടുകൂടാ.

0: 360 degree.
1: പുഞ്ചിനിയാണ് സാറേ മെയിൻ. യെസ് ചിരിയാണ് ഇന്നത്തെ മെയിൻ ആള് കേട്ടോ. അപ്പോ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. ടിപ്സുമായി കൂടെ ഉണ്ട് ഞാൻ. ആ ഇല്ല, നമ്മൾ എന്താ പറയാൻ പോകുന്നേ, ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് എങ്ങനെ സെറ്റാക്കി എടുക്കാം. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ആള് പുഞ്ചിരിയാണ്, സ്മൈൽ. ഇവനൊരു മെയിനാണ് കേട്ടോ, മെയിനേഷാണ് മൂപ്പര. അതായത് ഉണ്ടല്ലോ, ഒരു പുഞ്ചിരി കൊണ്ട് നമുക്ക് എന്തും കീഴടക്കാം എന്ന് പറയാറില്ലേ. ആ ഒരു ചോദ്യം നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അത് വെറുതെ പറയുന്ന ഒരു കാര്യമൊന്നുമല്ല. കാരണം എന്താ, ഒരാളെ കാണുമ്പോൾ നൽകുന്ന ആത്മാർത്ഥമായ ഒരു പുഞ്ചിരി, ഒരു സ്മൈൽ ഉണ്ടല്ലോ, അവരിലുള്ള ഒരു ടെൻഷൻ കുറയ്ക്കാനും നമ്മളോട് അടുക്കാൻ കൂടി സഹായിക്കുന്ന കാര്യമാണല്ലേ. പക്ഷെ അത് വലിച്ചൊട്ടിച്ച ഒരു ചിരി ആകരുത് കേട്ടോ. ഒരു ആർട്ടിഫിഷ്യാലിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. കണ്ണുകളിൽ കൂടി ആ ഒരു തിളക്കം ഫീൽ ചെയ്യുന്ന രീതിയിൽ ഉള്ളിൽ നിന്ന് ചിരിക്കാന്നുള്ളതാണ്. അപ്പൊ ചിരിക്കുമ്പോൾ നമ്മൾ എന്താവും, കൂടുതലായിട്ട് അപ്രോച്ചബിൾ ആയിട്ട് മാറുന്നുള്ളതാണ് അല്ലേ. അപ്പൊ ആൾക്കാർക്ക് നമ്മളെ അടുത്ത് വരാൻ വേണ്ടി കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതായത് മറ്റുള്ളവർക്ക് നമ്മളോട് സംസാരിക്കാനായിട്ട് ഒരു പേടിയും തോന്നില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു കടയിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ചെല്ലുമ്പോഴോ ഒക്കെ എന്തെയ്യോ, ഒന്ന് പുഞ്ചിരിച്ചു നോക്കിയേ. കാര്യങ്ങൾ ഇത്ര എളുപ്പത്തിൽ നടക്കുമെന്ന് നിങ്ങൾക്ക് അറിയാവോ, അല്ലെങ്കിൽ നിങ്ങൾ അത് ഫീൽ ചെയ്യും ആ ഒരു മൊമെന്റിൽ. അപ്പൊ ഇത് പണം ചിലവില്ലാത്ത ഒന്നാണെങ്കിലും ഇതിന്റെ പവർ വളരെ വലുതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന സമയത്ത് ഈ മുഖം ഒന്ന് വീർപ്പിച്ച് ഇങ്ങനെ നിൽക്കാതെ സൗമ്യമായിട്ടൊന്ന് ചിരിക്കാം. ആ ഒരു ചിരി ഉണ്ടല്ലോ, ആ ഒരു ചിരി നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിക്ക് നൽകുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. അത് വളരെ വലുതായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ കാര്യം, ഓ ഇന്ന് മുതൽ കുറച്ചുകൂടി ചിരിക്കാനായിട്ട് നമ്മൾ തുടങ്ങല്ലേ. തുടങ്ങണം.

0: 360 degree.
1: ഇവൻ എന്താണ് ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കുന്ന അവിടെ പോസ്റ്റർ കണ്ടില്ലേ? ഈ ഒരു കമന്റിങ് നമ്മൾ പലരും നടത്താറുണ്ട്. ചിലപ്പോൾ നമ്മളെ നോക്കി മറ്റുള്ള പലരും നടത്താറുണ്ടാവും. അപ്പോ ബോഡി ലാംഗ്വേജിൽ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നിങ്ങൾ നിൽക്കുന്ന ആ ഒരു രീതി, പോസ്ചർ. അതായത് നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നത് നമ്മുടെ ആത്മവിശ്വാസത്തിന്റെ ഒരു അളവുകോലായിട്ടാണ് കാണാറ്. ഈ ഷോൾഡർ ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ കുനിഞ്ഞ് തളർന്ന് നിൽക്കുന്നത് കണ്ടാൽ തന്നെ ആകെ നമ്മൾ ഡല്ലാണ് ആ ഒരു ഫീല് മറ്റുള്ളവർക്ക് തോന്നുന്നില്ലേ? അപ്പൊ എന്ത് ചെയ്യാ, എപ്പോഴും നട്ടില് നിവർത്തി നെഞ്ച് വിരിച്ച് നേരെ നിൽക്കാനായിട്ട് എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഇതിനെയാണ് ഒരു പവർഫുൾ പോസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേക ധൈര്യം വരും. ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൈകൾ കെട്ടിയിരിക്കുകയോ അല്ലെങ്കിൽ കാലുകൾ ഇങ്ങനെ വിറപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം. ഇതൊക്കെ എന്താ, ഇത് ശരിക്കും നമ്മുടെ പരിഭ്രമം ഉണ്ടല്ലോ, നമ്മുടെ പേടി, അതിനിങ്ങനെ പുറത്ത് കാണിക്കുന്ന കാര്യമാണ്. പകരം എന്ത് ചെയ്യാം, പകരം കൈകളൊക്കെ റിലാക്സ് ആയി വെച്ച് നേരെ, ഇപ്പൊ നമ്മൾ പറയില്ലേ സിറ്റ് സ്ട്രെയിറ്റ്, ആ ഒരു കോൺഫിഡൻസ് ആ ഒരു ഇരിക്കുന്ന കാര്യത്തിൽ തന്നെ വേണം എന്നുള്ളതാണ്. അപ്പൊ നടക്കുമ്പോഴും തല കുനിക്കാതെ എന്ത് ചെയ്യാം, മുന്നോട്ട് നോക്കി നടക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെ. ഒരാളുടെ നടത്താൻ കണ്ടാൽ തന്നെ അയാൾ ഇത്രത്തോളം കോൺഫിഡന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇനി മുതൽ എന്ത് ചെയ്യണം, നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒരു ഗമൊക്കെ അങ്ങ് ഇരിക്കട്ടെ കയ്യിൽ, ഒരു കോൺഫിഡൻസ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിവർന്ന് ഈ തല കുനിച്ച പെൺകുട്ടികളൊക്കെ എപ്പോഴും കാണും, ഇങ്ങനെ തല കുനിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കണ്ട് പെട്ടെന്ന് തലയൊക്കെ കുനിച്ച് ഇങ്ങനെ നടന്നു പോകും. അതിന് തന്നെ ആവശ്യമില്ല, ബി കോൺഫിഡൻറ്റ് അല്ലേ. നമ്മൾ കോൺഫിഡൻ്റ് ആണ്, മുഖം ഉയർത്തി നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് സ്ട്രക്ച് ചെയ്ത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ആ നട്ടലൊക്കെ നിവർത്തി നെഞ്ചൊക്കെ ഒന്ന് വിരിച്ച് പവർഫുൾ ആയിട്ട് നിങ്ങൾ നടന്നു നോക്കി, ആ ഒരു കോൺഫിഡൻസ് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ ധൈര്യമാണ് അവിടെ കാണുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ ഇതാണ് അടുത്ത ആവൃത്തിപ്പ. ഇനി മെയിൻ ആളുണ്ട് ഐ കോൺടാക്ട്. കേൾക്കാം നമുക്ക് ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റേഡിയം വിദാഹലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തുന്ന 360 ഡിഗ്രിയിലേക്ക് ടിപ്സുമായി കൂടെയുണ്ട് ഞാൻ ആയില്ല. അങ്ങനെ അടുത്ത ഒരു ബോഡി ലാംഗ്വേജ് റെഡി ആക്കാനുള്ള ടിപ്പാണ് ഞാൻ പറഞ്ഞ മെയിൻ ആളാണ് ഐ കോൺടാക്ട്. ഒരു ഐ കോൺടാക്ട് വല്ലാത്തൊരു പവർ ഉണ്ട് ഗൈസ്. ഈ സംസാരിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ കണ്ണിലേക്ക് നോക്കി നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അവിടെ നിങ്ങൾ അവർക്ക് ഒരു റെസ്പെക്ട് നൽകുന്നുണ്ടെന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്നത് വഴി നിങ്ങൾ അവർ ബഹുമാനിക്കുന്നുണ്ട് എന്നൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ നോക്കിയാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സംസാരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് എന്തോ ഒളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസം ഇല്ല, ആ ഒരു കാര്യമൊക്കെ ആയിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് തോന്നുന്നുണ്ടാവാം. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഐ കോൺടാക്ട് നിലനിർത്താനായിട്ട് എപ്പോഴും നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഈ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് സത്യമാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടും എന്നാണ്. പക്ഷേ ഇങ്ങനെ കണ്ണിലേക്ക് നോക്കാൻ പറഞ്ഞത് കൊണ്ട് തുറച്ചു നോക്കി അവരെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ തുറച്ചു നോക്കി അവരെ പേടിപ്പിക്കാൻ നിൽക്കണ്ട. എന്ത് ചെയ്യാം, ഇടയ്ക്കൊന്ന് കണ്ണുകളൊക്കെ ചിമ്മുന്നതും നോക്കുന്നതിൽ മിതത്വം പാലിക്കുന്നതും അത്യാവശ്യമാണ് കേട്ടോ. അതല്ലാതെ നോക്കി അങ്ങ് പേടിപ്പിച്ച് നമ്മുടെ വാസ്വർണം നോക്കി പേടിപ്പിക്കുന്ന പോലെ നോക്കി അങ്ങ് പേടിപ്പിക്കാൻ നിൽക്കരുത്. അതല്ല വേണ്ടത്. നല്ല സ്മൂത്തായിട്ട് ഐ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു കേൾവിക്കാരനാവാൻ കൂടി നോക്കുക എന്നുള്ളത് കേട്ടോ. നിങ്ങളൊരാളെ കേൾക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് ഈ ഐ കോൺടാക്ട് ആണ്. അപ്പൊ ഇതൊരു വലിയ ആത്മവിശ്വാസം നിങ്ങൾക്ക് നൽകുന്നുള്ളതാണ്. അപ്പൊ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് എല്ലാവരെയും എന്ത് ചെയ്യാം, മാറി മാറി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും തങ്ങളെയും പരിഗണിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ കിട്ടും ഇല്ലേ. പരിഗണന ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നിൽക്കുമോ, നമ്മളെ പരിഗണിക്കാത്തൊരു സ്ഥലത്ത് ഇല്ല. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികളും അതേ ഒരു കാര്യം നമ്മളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും.

360 degree. ബോഡി ലാംഗ്വേജിന്റെ ടിപ്സ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 360 degree കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഇനി അടുത്ത ടിപ്പ് കേട്ടാലോ, കൈകളുടെ ചലനമാണ്. ഈ സംസാരിക്കുന്ന സമയത്ത് കൈകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വാക്കുകൾ കൂടുതൽ വ്യക്തത നൽകാറുണ്ട്. അതെങ്ങനെയാ, ഈ അനാവശ്യമായിട്ട് കൈ വീശുന്നതും മൂക്കിലും തലയിലും തൊട്ടുകൊണ്ടിരിക്കുന്നതൊക്കെയല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ച കാര്യം. അതൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. പകരം എന്താ, ഈ കൈകൾ കെട്ടിവെക്കുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന അല്ലെങ്കിൽ അവരിലേക്ക് അടുക്കാനായിട്ട് ആഗ്രഹിക്കാത്തതിന്റെ ഒരു സൂചനയായിട്ടാണ് കാണാറ്. ഈ ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജ് എന്നൊക്കെയാണ് ഇന്ന് പറയാ കേട്ടോ. പകരം എന്ത് ചെയ്യണം, കൈപ്പത്തികളൊക്കെ പുറത്ത് കാണുന്ന രീതിയിൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് തുറന്ന മനസ്സുള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് ഫീൽ ചെയ്യിക്കുന്ന ഒരു പോസ്റ്ററാണ്. അതുപോലെ തന്നെ ഈ പോക്കറ്റിൽ കൈയിട്ട് സംസാരിക്കുന്ന പലപ്പോഴും മര്യാദകേടായിട്ടാണ് പലരും കണക്കാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ കൈകൾ വെറുതെ താഴെ ഇടുകയോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ എന്താ ചെറിയ ആംഗ്യങ്ങളൊക്കെ കാണിക്കില്ലേ, നമ്മൾ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ ചെറിയ രീതിയിൽ കാണിക്കുക കേട്ടോ. കൂടുതലായിട്ട് ചെയ്ത് ഇങ്ങനെ റിയാക്ഷൻ സോങ് അല്ല ഉദ്ദേശിക്കുന്നേ, ചെറിയ രീതിയിൽ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിട്ടും ആ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്നുള്ളതാണ്. കൂടാതെ തന്നെ ഉണ്ടല്ലോ ഈ മുഖത്ത് തൊടുന്നത് ഈ കള്ളം പറയുന്നതിന്റെ അല്ലെങ്കിൽ ടെൻഷന്റെയൊക്കെ അടയാളമായിട്ടാണ് മറ്റുള്ളവർ ഫീൽ ചെയ്യാറ്. അപ്പൊ അതുകൊണ്ട് സംസാരിക്കുമ്പോൾ കൈകൾ ശാന്തമായിട്ട് വെക്കാനായിട്ട് ശീലിക്കുക. നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ വാക്കുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാവണം നിങ്ങളുടെ മൂവ്മെന്റ് പോകേണ്ടത്.

0: 360 degree.
1: ഷേക്ക് ഹാൻഡിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? ഷേക്ക് ഹാൻഡ്സ് ഉണ്ടല്ലോ, യെസ്, ഒരാൾ പരിചയപ്പെടുമ്പോൾ നൽകുന്ന ഷേക്ക് ഹാൻഡ് വളരെ പ്രധാനമാണ്. നമ്മൾ ഈ കൈ കൊടുക്കുന്ന സമയത്ത് അധികം ടൈറ്റ് ചെയ്യാനും പാടില്ല, എന്നാൽ ആകെ ഇങ്ങനെ വാടിക്കുഴഞ്ഞ് തളർന്നു പോകുന്ന രീതിയിലും കൊടുക്കാൻ പാടില്ല. പകരം എന്താ ചെയ്യാ, ഉറപ്പുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷേക്ക് ഹാൻഡ് നിങ്ങൾ ആത്മവിശ്വാസമുള്ള ഒരാളാണെന്ന് വിളിച്ചു പറയുന്നതാണ്. അപ്പൊ ആ രീതിയിൽ വേണം എപ്പോഴും ഷേക്ക് ഹാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈകൾ കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ കൂടി നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഇത് നല്ലൊരു ബന്ധത്തിന്റെ തുടക്കം കുറിക്കാനായിട്ട് സഹായിക്കുന്ന കാര്യമാണ്. കൊച്ചുകുട്ടികൾക്ക് പോലും കൈ കൊടുക്കുന്നത് അവരിൽ വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാക്കും. ഔദ്യോഗികമായ മീറ്റിങ്ങുകളിൽ ഷേക്ക് ഹാൻഡ് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാകാറുണ്ടല്ലേ. നമ്മൾ ഒരാളെ ബഹുമാനിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണല്ലേ. ആ ഒരു ടച്ചിങ്ങിലൂടെ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് കൈമാറാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പോ ഇനി കൈ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ഉറപ്പോടെ സ്മാർട്ട് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് സ്നേഹത്തോടു കൂടി ഷേക്ക് ഹാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ. വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട്

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടാളം കേട്ട് കൂട്ടുകൂടാം.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Connects 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
2: Kia, movement that inspires.
3: Ahilya FM 90.4. It's Rhythm of Palakkad.

0: service center today.
1: Movement that inspires.
2: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട്

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
1: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499604570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ഇത് പാലക്കാടിന്റെ നെഞ്ചും കൂടുതലും ഇത് കേട്ട് കൂട്ടുകൂടാം.

0: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: FM 90.4. It's rhythm of Palakkad.

0: നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159 4002 4764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: The summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Camp and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car.
3: Namaskaram. Pradeshika Vartakal. Vaikkunnathu Anju Prabha. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. 6 വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി UAEക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്ന് വ്യക്തമാക്കി. പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം, LPG എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. UAEക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ശ്രീ മോദി വരും ദിവസങ്ങളിൽ സന്ദർശിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ

0: ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. കോൺഗ്രസിലെയും ഘടകകക്ഷികളിലെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ എന്നിവ സംബന്ധിച്ച ചർച്ചകളാണ് നേതൃയോഗത്തിൽ നടന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ ഗവർണറെ സന്ദർശിച്ച് എംഎൽഎമാരുടെ പിന്തുണക്കത്ത് കൈമാറിയിരുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിനുശേഷം വി ഡി സതീശൻ പറഞ്ഞു. വി ഡി സതീശന് പൂർണ്ണ പിന്തുണ അറിയിച്ച രമേശ് ചെന്നിത്തല താൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
1: 414,290 കുട്ടികൾ ഇക്കുറി എസ്എസ്എൽസി പരീക്ഷ എഴുതിയതിൽ 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻവർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ ഏറ്റവും മുന്നിൽ പത്തനംതിട്ട ജില്ലയും ഏറ്റവും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. ടിഎച്ച്എസ്എൽസി, എഎച്ച്എസ്എൽസി പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം ഡിജി ലോക്കറിലും വാട്സ്ആപ്പ് സന്ദേശമായും ലഭ്യമാകും. കൂടാതെ നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ result.kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും പരീക്ഷാഫലം അറിയാൻ സാധിക്കും. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ ഈ മാസം 21 വരെ നൽകാവുന്നതാണ്. സേഫ് പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എസ്എസ്എൽസി പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയമെന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദനം നേർന്നു. ഫലം എന്തുതന്നെയായാലും ഈ നിമിഷം കുട്ടികൾക്ക് വേണ്ടത് രക്ഷിതാക്കളുടെ ചേർത്തുപിടിക്കലും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ ഒഎംആർ പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യുജി പരീക്ഷ നടത്തുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സിഎൻജിയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8,400 പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് HPV വാക്സിൻ നൽകുന്നത്. ജില്ലയിലെ 23,512 കുട്ടികളിൽ 8,400 പേർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും മുൻകൂർ മനസ്സിലാക്കി 31 മെയ്ക്കകം തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
0: ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വിധി നിയമസഭാ മന്ദിരം സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75238, നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23644 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വീണ്ടും കുറഞ്ഞു. രാവിലെ പവന് 1640 താഴ്ന്ന് 117400 ആയിരുന്നത് വീണ്ടും 1600 കുറഞ്ഞ് 115800 ഗ്രാമിന് 14475 വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. യുഎഇക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07%
4: അല്ല, എന്താ പ്രശ്നം? എന്താ എന്താ ഫോട്ടോ എടുത്തതിന് പ്രശ്നം?
5: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തതിന് ദുവാലിപ്പ കേസ് കൊടുത്തറിഞ്ഞില്ലേ?
4: അമ്മേ, കേസോ? എന്താ പ്രശ്നം? കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരോ.
5: അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുക്കുന്നതും ഉപയോഗിക്കുന്നതും സ്വകാര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നറിയാലോ. കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം കേസ് കൊടുക്കാം. ശിക്ഷാ നടപടികളും വ്യത്യസ്തമായിരിക്കും, സ്ഥലവും സാഹചര്യവും അനുസരിച്ച്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ 5 വർഷം വരെ തടവും കിട്ടും, കനത്ത പിഴയും കിട്ടും.
4: അല്ല, ഇത് ആവർത്തിച്ചാലോ? പിന്നെയും പിന്നെയും ചെയ്താൽ?
5: ആവർത്തിച്ചു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും കിട്ടും.
4: ചെറിയൊരു ഫോട്ടോ എടുത്തതിന്റെ വിഷയമല്ലേ ഇത്? അല്ല, ദുവാലിപ്പടെ കേസ് എന്താ? ആരാ ഈ ഫോട്ടോ ഒക്കെ എടുത്തത്? എന്താ പ്രശ്നം മൊത്തത്തില്?
5: ഒരു പ്രമുഖ കമ്പനിയാണ് അവരുടെ സമ്മതം ഇല്ലാതെ ഫോട്ടോ എടുത്തത്.
4: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തു പ്രദർശിപ്പിച്ചു എന്നല്ലേ കേസ്? എവിടെ ഇത് പ്രദർശിപ്പിച്ചേ?
5: അവിടെയാണ് പ്രശ്നം. ഈ ടിവി ഒക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു കാർഡ്ബോർഡ് ഇല്ലേ, അതിലാണ് ഈ ഒരു ഫോട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്.

0: നൂറ് ശതമാനം 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
3: Kia, movement that inspires.
4: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിത്താബ്.
6: കില്ലർ എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത കില്ലർ ഹോബീസിനെ കുറിച്ചാണ്, സൂപ്പർ ഹോബീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എഴുത്തോലിയിലൂടെ സംസാരിക്കാനായിട്ട് പോണേ. നമ്മൾ എന്തായാലും ആ ലോങ് വാക്കിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. നമ്മുടെ തലച്ചോറിനെ അടിമുടി മാറ്റാൻ പറ്റുന്ന സൂപ്പർ ഹോബീസിനെ കുറിച്ച് പറയുമ്പോൾ ലോങ് വാക്ക് അല്ലേ, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഇന്നിതാ ഫ്രഷ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടേ. ചിലപ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ തോന്നും ഇന്ന് മുതൽ എനിക്ക് ജാപ്പനീസ് പഠിക്കണം എന്ന്. ഉച്ചയാകുമ്പോഴേക്കും അത് മാറി ഒരു ഗിത്താർ പഠിച്ചാലോ. വൈകുന്നേരം ആകുമ്പോഴേക്കും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കുറച്ച് പഠിച്ചിരുന്നാൽ സൂപ്പറായിരിക്കും. അതാണ് ഇപ്പോഴത്തെ മെയിൻ സംഭവം, പഠിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അവിടെ ഇവിടെയും തൊടാതെ എല്ലാം കൂടെ നമ്മളങ്ങ് എന്താ എടുത്ത് നമ്മുടെ തലച്ചോറിലേക്ക് കയറ്റിവെക്കും. അവസാനം എന്താ സംഭവിക്കുക, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ഡിസ്ട്രാക്ഷൻസ് അതിൻ്റെ പീക്കിലാവും. നമ്മൾ നേരെ പോയി ഒരു സിനിമയും കണ്ട് അല്ലെങ്കിൽ ഫോണിലെ റീൽസും കണ്ട് കിടന്നുറങ്ങും. ഈ സംഗതി നമ്മുടെ തലച്ചോറിന് അത്ര നല്ലതല്ല. വെൽക്കം ടു എഴുത്തോല, കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. നമ്മുടെ ബ്രെയിനിനെ സൂപ്പർ സ്മാർട്ട് ആക്കാൻ പറ്റിയ ഒരു കാര്യം എന്താന്നോ, ഡീപ് സ്റ്റഡിയാണ്. എന്താണ് ഈ ഡീപ് സ്റ്റഡി എന്ന് ചോദിച്ചാലേ, ഒരേ സമയം 10 വഞ്ചിയിൽ കാൽ വെക്കരുത്. ഏതെങ്കിലും ഒരു വിഷയം എടുക്കുക, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആകാം, കുക്കിംഗ് ആവാം, ഈ പറഞ്ഞ പോലെ ഗിത്താർ ആവാം, അത് ഒരൊറ്റ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കാം. ഒരു 30 മിനിറ്റ്, ദിവസവും ഒരു 30 മിനിറ്റ് ആ ടോപ്പിക്കിനെ കുറിച്ച് കിട്ടാവുന്നതെല്ലാം വായിക്കാം, വീഡിയോ കാണാം, നോട്ട്സ് എഴുതിയെടുക്കാം. ഇന്ന് പഠിച്ച് നാളെ നിർത്തി എന്ന പരിപാടി ആവരുത്. ഒരു 4 മുതൽ 6 ആഴ്ച വരെ ആ ഒരു ഒറ്റ ടോപ്പിക്കിന്റെ പിന്നാലെ തന്നെ കൂടുക. ആ വിഷയത്തില് ഒരു നിങ്ങളൊരു എന്താ പറയാ, ഒരു മിനി വിദഗ്ധനാകുന്നത് വരെ വിടരുത് എന്നാണ് പറയാനുള്ളത്. വിടാതെ പിടിച്ചോടും. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ ബ്രെയിനിന് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കുകയാണ്. പല വഞ്ചിയിൽ കാൽ വെച്ചാൽ വീഴുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ട് ഇത്തവണ ഒരു വഞ്ചി ഒരൊറ്റ ലക്ഷ്യം. അപ്പൊ ഏതാണ് ആ ടോപ്പിക്, നിങ്ങൾ അടുത്തൊരു മാസത്തേക്ക് പഠിക്കാൻ പോകുന്ന ഒരൊറ്റ കാര്യം എന്താണ്, ഏതാണ് എന്നൊക്കെ ഒന്ന് തീരുമാനിച്ചു വെക്കുക. അപ്പോഴേക്കും നല്ലൊരു സൂപ്പർ സോങ് കേട്ടിട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറ് സൂപ്പർ സ്മാർട്ട് ആവും. നമ്മൾ തന്നെ ആലോചിക്കും, നമ്മുടെ തലച്ചോറ് തന്നെയാണോ ഇത്, ഞാൻ തന്നെയാണോ ഇത് എന്ന് നമ്മൾ ആലോചിച്ചു പോകും. ഇനി അടുത്തൊരു കാര്യം എന്താന്ന് വെച്ചാല്, ട്രാവലിംഗ് ഇല്ലേ, നമുക്ക് എല്ലാവർക്കും ട്രാവലിംഗ് ഇഷ്ടമാണ്. എല്ലാവരും ഓരോ സ്ഥലങ്ങളിലേക്ക് പോവാറുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ലിസ്റ്റിലുള്ള ചില സ്ഥലങ്ങളില്ലേ, നമുക്കൊരു ടൂർ പോവാന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ഈ സ്കൂളിലൊക്കെ ടൂർ പോണ സമയത്ത് ഒന്നെങ്കിൽ വയനാട്, അല്ലെങ്കിൽ ഊട്ടി, അല്ലെങ്കിൽ കൊടൈക്കനാൽ, അല്ലെങ്കിൽ കൂർഗ്, ഈ ഒരു സ്ഥലങ്ങളിലേക്കായിരുന്നു കൂടുതലും പോയിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോ എന്നും പോകുന്ന വഴി വിധിത്തേ പുതിയൊരു വഴിയിലൂടെ ഒന്ന് പോയി നോക്കണം, അതാണ് നമ്മുടെ ഈ ട്രാവലിംഗ്. ഇത് ട്രാവലിംഗ് മാത്രമല്ല, എക്സ്പ്ലോറിംഗ് കൂടിയാണ്. പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്കൊന്ന് യാത്ര പോയി നോക്കിക്കേ, ഒരു യാത്ര ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കിക്കേ. പുതിയ അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് ലേണിംഗ് പവർ കൂടും എന്നാണ്. പിന്നെ വേറൊരു മെയിൻ പോയിന്റ് ഉള്ളത്, ഈ യാത്രയുടെ കാര്യത്തിലുള്ള ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഫോൺ എടുത്ത് ഓരോ സെക്കൻഡും സ്റ്റോറി ഇടുന്നതിനും വീഡിയോ എടുക്കുന്നതിനും ഇടയിൽ നമ്മൾ കാഴ്ച കാണാൻ മറന്നു പോകുന്നില്ലേ. അപ്പോ അങ്ങനെ വേണ്ട, അടുത്ത യാത്രയിൽ ക്യാമറയല്ല കണ്ണുകൾ കൊണ്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ആ അനുഭവം നൽകുന്ന ഒരു തിരിച്ചറിവുണ്ടല്ലോ, യാത്രകൾ നൽകുന്ന അനുഭവങ്ങളിലൂടെയുള്ള തിരിച്ചറിവുകൾ വേറെ ഒന്നിനും തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു കിണ്ണം കാച്ചിട്ടുള്ള സംഭവമായിരിക്കും ഈ ട്രാവലിംഗ്, എക്സ്പ്ലോറിംഗ് പുതിയ സ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്നത്. അത് നമ്മുടെ ബ്രെയിനെ സൂപ്പർ സ്മാർട്ട് ആക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നിങ്ങൾക്ക് ഈ ഓൺലൈനിൽ പുസ്തകങ്ങൾ വായിക്കാനാണോ ഇഷ്ടം, അതോ ശരിക്കും നമ്മൾ കയ്യിൽ പിടിച്ച് ആ പുസ്തകമൊക്കെ ഒന്ന് മണത്ത് ഒന്ന് തൊട്ടും തലോടിയൊക്കെ ആ പുസ്തകം വായിക്കാനാണോ ഇഷ്ടം? ഞാൻ ഈ രണ്ടാമത്തെ കൂട്ടത്തിലുള്ള ആളാണ് കേട്ടോ. എനിക്കിങ്ങനെ കിൻഡിലും PDF ഒക്കെ ഉണ്ടെങ്കിലും ആ പഴയ ഫിസിക്കൽ ബുക്സ് നൽകുന്ന ഒരു പവറില്ലേ, അത് വേറൊരു പവർ തന്നെയാണ്. ദിവസം ഒരു 10 മിനിറ്റ് നേരം വായിക്കുക, പക്ഷെ ആ സമയം ഫോൺ 7 അയലത്തെ പോലും ഉണ്ടാവരുത്. നോട്ടിഫിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ആ പുസ്തകത്തിന്റെ മണവും പേപ്പറിന്റെ ആ ഒരു സ്പർശനവും ഒക്കെ ആസ്വദിച്ചെന്ന് വായിച്ചു നോക്കിക്കേ. അതും നമ്മുടെ ബ്രെയിനെ സൂപ്പർ സ്മാർട്ട് ആക്കും. നമ്മുടെ ഡീപ് സ്റ്റഡി പോലെ ഒരേ സമയം ഒരു പുസ്തകം മാത്രം പഠിക്കുക, ദിവസവും ആവർത്തിച്ച് ചെയ്യുന്ന സമയത്തെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന സംഭവം ഇല്ലേ, അത് പതുക്കെ പതുക്കെ കൂടുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഞാൻ ഈ പറഞ്ഞ ബ്രെയിനിനെ സ്മാർട്ടാക്കുന്ന ഇത്ര കാര്യങ്ങള്, നടത്തം, പഠിത്തം, യാത്ര, വായന, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളില് അവസാനത്തൊരു കാര്യം, ആ ലിസ്റ്റിലെ പവർഫുൾ ആയിട്ടുള്ളൊരു ഹോബി. പലരും വിചാരിക്കുന്നത് ഇതൊരു ഡയറി എഴുത്താണെന്നാണ്. പക്ഷേ സംഗതി അതല്ല, ഇതിന്റെ പേരാണ് ജേർണലിംഗ്. നമ്മുടെ ഉള്ളില് ചില കാര്യങ്ങൾ ഇങ്ങനെ കറങ്ങി നടപ്പുണ്ടാവും അല്ലേ. ഒരാളോട് നമ്മൾ ദേഷ്യപ്പെട്ടത്, അയാൾ നമ്മളോട് ദേഷ്യപ്പെട്ടത്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റാത്തൊരു പേടി, ഇതൊക്കെ തലയ്ക്കകത്ത് കിടന്നൊരു എൻലെസ് ലൂപ്പ് പോലെ ഓടിക്കൊണ്ടിരിക്കും. അത് നിർത്താൻ ഒറ്റ വഴിയുള്ളൂ, രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ് എടുക്കുക, ഒരു പേപ്പറും പേനയും അല്ലെങ്കിൽ ഫോണിലെ നോട്ട്സ് ഉണ്ടല്ലോ, ഉള്ളിൽ വരുന്ന അതേപടി അങ്ങ് എഴുതുക. ഗ്രാമർ നോക്കണ്ട അവിടെ, അക്ഷരത്തെറ്റ് നോക്കണ്ട, മറ്റൊരാൾ വായിക്കുമെന്ന് പേടിക്കുകയും വേണ്ട. എഴുതിയത് തന്നെ വീണ്ടും വായിക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. നിങ്ങളുടെ ദേഷ്യം, സങ്കടം, സന്തോഷം എല്ലാം എല്ലാം ഈ പറയുന്ന ആ ഒരു ജേർണലിലേക്ക് എഴുതി വെക്കുക, ആ പേപ്പറിലേക്ക് അങ്ങ് ഒഴുക്കുക, അല്ലെങ്കിൽ ആ നോട്ട്സിലേക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ എഴുതി കഴിയുമ്പോഴേ നമ്മുടെ തലയ്ക്കകത്തുള്ള ഒരു തിരക്ക്, ഒരു എന്താ പറയുക, ഒരു തിക്കുമുട്ടല് അതങ്ങ് പതുക്കെ കുറയും. ബ്രെയിൻ നമ്മളോട് തന്നെ പറയും, ഓക്കെ ആ കാര്യം ഞാൻ പേപ്പറിലേക്ക് മാറ്റിയല്ലോ, ഇനി എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. നടത്തം, ഡീപ് സ്റ്റഡി, വായന, ജേർണലിംഗ്, ഇതൊക്കെ ഓരോരുത്തരുടെയും ലൈഫിനെ മാറ്റാൻ പറ്റുന്ന, മാറ്റാൻ കഴിവുള്ള, ആ ഒരു പവറുള്ള സൂപ്പർ കില്ലർ ടൂൾസാണ്. ഇതൊക്കെ കേട്ടിട്ട് നാളത്തെ ദിവസം തൊട്ട് തുടങ്ങാം എന്ന് ചിന്തിച്ചിരിക്കല്ല വേണ്ടത്, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോലയിൽ നിന്ന് ഞാൻ ദാ പതുക്കെ അങ്ങോട്ട് പോവാണ്. യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: One car for the ones who drive, for the ones who love more room, for the ones who enjoy the sky above, and for the ones who bring their world along. With a sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating, there's a car built for all. The 2026 Kia Seros, something for everyone. Price starts at ₹8,39,900. Bring your family, take it for a test drive today.
3: Kia, movement that inspires.
4: Listen without break. With Ahalya FM 90.4.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ടുകേ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും

0: sporty SUV design, spacious and flexible interiors, Kia Kinex 2.0 and a 5-star Bharat NCAP safety rating. There's a car built for all. The 2026 Kia Seros. Something for everyone. Price starts at ₹8,39,900. Bring your family. Take it for a test drive today.
1: Kia. Movement that inspires.
2: Story of life.
3: Lighten your life. Lighten.
4: നമ്മളൊക്കെ എന്തിനു വേണ്ടിയാണ് ഇത്രയധികം ഓടുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ഓരോരോ കാരണങ്ങളുണ്ടാവും അല്ലേ. മക്കളെ വളർത്തണം, വീട് പണിയണം, കടങ്ങളൊക്കെ തീർക്കണം, അങ്ങനെ ഉത്തരവാദിത്തങ്ങളുടെ ഒരു വലിയ നിര തന്നെ നമ്മുടെയൊക്കെ മുന്നിലുണ്ടാവും, ശരിയല്ലേ. ഈ ഓട്ടത്തിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ, ഞാൻ എപ്പോഴാണ് അവസാനമായിട്ടൊന്ന് ആത്മാർത്ഥമായി സന്തോഷിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ സമാധാനിപ്പിക്കാറുള്ളത് ഇങ്ങനെയാണ്, ഇപ്പോഴിങ്ങനെ ഓടട്ടെ, ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സമാധാനമായി ഒന്നിരിക്കാൻ, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ, അല്ലേ. ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ, തീർന്നിട്ട് വേണം എനിക്കൊന്ന് സന്തോഷിക്കാൻ, എനിക്കൊന്ന് സമാധാനമായിട്ടിരിക്കാൻ. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ജീവിതത്തിലെ ഏറ്റവും വലിയ കെണി ഇതാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ട് മതി നമ്മുടെ സന്തോഷം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് സമയം കാണില്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കാലം ഇങ്ങനെ ബഹുദൂരം കടന്നുപോയിട്ടുണ്ടാവും. ഉത്തരവാദിത്തങ്ങൾ എന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു കടൽ തിര പോലെയാണോ? ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് വന്നുകൊണ്ടിരിക്കും, അത് കഴിയുമ്പോൾ പിന്നെയും വരും. മക്കളുടെ പഠനം കഴിഞ്ഞാലോ അവരുടെ കല്യാണമോ, അത് കഴിഞ്ഞാലോ അവരുടെ കുട്ടികൾ, അങ്ങനെ ആ ലിസ്റ്റ് അങ്ങ് നീണ്ടു നീണ്ടു നീണ്ടു നീണ്ടു പോവും. ഇതിനിടയിൽ നിങ്ങൾ മാറ്റിവെച്ച ആ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുണ്ടല്ലോ, അത് ആസ്വദിക്കാനുള്ള ആരോഗ്യവും പ്രായവും മനസ്സും പിന്നീടുണ്ടാവോ? ഉണ്ടാവില്ല, അതൊക്കെ അങ്ങ് കഴിഞ്ഞു പോവും. അങ്ങനെ ഒരു ആഗ്രഹം പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ പ്രായമായില്ലേ, ആരോഗ്യമില്ല, എങ്ങനെയാണ് പിന്നെ ആഗ്രഹം നടത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരുപാട് പേരില്ലേ? ഉണ്ട്. ഈ ജീവിതം എന്നത് ഭാവിയിൽ എപ്പോഴോ സംഭവിക്കേണ്ട ഒന്നൊന്നുമല്ല, അത് ഇപ്പോ ഈ നിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ സന്തോഷങ്ങൾക്കും ഒരിടം കണ്ടെത്തുക. ഒരു ചെറിയ യാത്രയാവാം, ഇഷ്ടപ്പെട്ട പാട്ടുകളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള ഒരു ഈവനിങ് ആവാം. അതൊന്നും നാളത്തേക്ക് മാറ്റിവെക്കരുത്. കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. കടന്നു പോകുന്ന ഓരോ നിമിഷവും നമുക്ക് നഷ്ടപ്പെടുന്നത് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ്. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനിടയിൽ സ്വന്തം മനസ്സിനെ ശ്വാസം മുട്ടിക്കാൻ നിൽക്കരുത്. സന്തോഷിക്കാൻ പഠിക്കുന്നവൻ മാത്രമാണ് ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുന്നത്. നിങ്ങൾക്കായിട്ട് ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റെങ്കിലും മാറ്റിവെക്കും. നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചത് അത് ചെയ്യൂ. ഉത്തരവാദിത്തങ്ങൾ ഒരു സൈഡ് അങ്ങ് നടക്കട്ടെ, അതിനൊപ്പം തന്നെ നിങ്ങളുടെ സന്തോഷവും വളരട്ടടോ. വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള ആകുലതകളിൽ പെട്ടിട്ട് ഇന്നത്തെ ഈ ഒരു മനോഹരമായ ദിവസം, ഈ മനോഹരമായ രാത്രി എന്തിനാണ് നിങ്ങൾ കൊന്നുകളയുന്നത്? നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പോലും ഭംഗിയായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ. കാലം കടന്നു പോകുന്നതിന് മുന്നേ, ചിരിക്കാൻ മറന്നു പോകുന്നതിന് മുമ്പ് ജീവിതം ആഘോഷിക്കണമോ?

0: Story of life.
1: Lighten your life. Lighten. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ടല്ലേ, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അല്ലേ. പറയാറില്ലേ, എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല എന്നൊക്കെ പറയാറുണ്ടല്ലേ. അതൊരു വലിയ കാര്യമായിട്ട്, ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ, ശരിയല്ലേ. നിസാര കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുന്നവർ, വാക്കുകൾ കൊണ്ടിങ്ങനെ ചുറ്റുമുള്ളവരെ മുറിവേൽപ്പിക്കുന്നവർ. പക്ഷേ ആ ദേഷ്യം കൊണ്ട് സത്യത്തിൽ ആർക്കാണ് എന്താണ് നഷ്ടമുണ്ടാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? ബുദ്ധവചനങ്ങൾ ഓർക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഈ തീക്കനൽ കയ്യിലെടുക്കുന്നത് പോലെയാണ് ദേഷ്യപ്പെടുന്നത്. അത് മറ്റൊരാൾക്ക് നേരെ എറിയണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ കയ്യിലെടുക്കുന്നത്. പക്ഷെ പൊള്ളലേൽക്കുന്നത് അവനവന് തന്നെയായിരിക്കും. ദേഷ്യം വരുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ് അല്ലേ. നിങ്ങളുടെ ബി പി കൂടും, ശ്വാസം മുട്ടും, ചിന്തകളൊക്കെ അസ്വസ്ഥമാകും. മറ്റൊരാളോട് നിങ്ങൾ ഒച്ച വയ്ക്കുമ്പോൾ, അയാളെ അപമാനിക്കുമ്പോൾ അയാളുടെ മനസ്സിന് ഒരു പക്ഷേ മുറിവേൽക്കും. പക്ഷേ ആ ദേഷ്യത്തിൻ്റെ കനൽ നിങ്ങളുടെ ഉള്ളിലിരുന്നിട്ട് നിങ്ങളുടെ സമാധാനത്തെയും ആരോഗ്യത്തെയുമാണ് ദഹിപ്പിച്ചങ്ങ് കളയുക അല്ലേ. എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത ആയുധമാണ് വാക്കുകൾ. ദേഷ്യത്തിൻ്റെ നിമിഷത്തിൽ നിങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു വാക്ക് മതിയാകും വർഷങ്ങളായി നിങ്ങളിങ്ങനെ കെട്ടിപ്പടുത്ത സ്നേഹബന്ധങ്ങൾ ഇല്ലാതെ പോകാനായിട്ട്. ദേഷ്യം അടങ്ങുമ്പോൾ നിങ്ങൾക്ക് സങ്കടം തോന്നും, ക്ഷമ ചോദിക്കുകയും ചെയ്യും. പക്ഷേ ആ കനൽ ഏൽപ്പിച്ചിട്ടുള്ള പൊള്ളലുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിലും ബന്ധങ്ങളിലും ഇങ്ങനെ മായാതെ നിൽക്കും. ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് ഒരു കഴിവൊന്നുമല്ല, മറിച്ച് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു ബലഹീനതയാണ്. ദേഷ്യം വരുമ്പോൾ ഒന്ന് കണ്ണടയ്ക്കുക, അല്ലെങ്കിൽ ആ ഒരു സ്പേസിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾ സഹിക്കുന്ന ആ ഒരു നിമിഷത്തെ ക്ഷമ ഒരു പക്ഷേ ജീവിതത്തിലെ, നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ദുരന്തത്തെ ആയിരിക്കും ഒഴിവാക്കുന്നത്. കയ്യിലിരിക്കുന്ന തീക്കനല് ദൂരേക്ക് എറിഞ്ഞു കളയുക, നിങ്ങളുടെ കൈകൾ പൊള്ളരുത്. എടോ, ക്ഷമയേക്കാൾ വലിയൊരു ഔഷധമില്ലടോ. ലോകം മുഴുവൻ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോഴും സൈലന്റ് ആയിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങളാണോ യഥാർത്ഥ വിജയി? ദേഷ്യത്തിന്റെ കനൽ കെടുത്തുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഉള്ളില് സമാധാനത്തിന്റെ കുളിർമയുണ്ടാകുന്നത്. സ്വയം പൊള്ളിക്കാതിരിക്കുക, ദേഷ്യത്തെ നമുക്ക് സ്നേഹം കൊണ്ട് കീഴടക്കാൻ പഠിക്കണം. നിങ്ങളുടെ മനസ്സെപ്പോഴും ശാന്തമായിരിക്കണം.

0: Story of life.
1: Lighten your life. Lighten.
2: നമ്മളൊക്കെ എന്തിൻ്റെയൊക്കെ പുറകെ കിലോമീറ്ററുകളോളം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എവിടെയോ ഉള്ള സന്തോഷം തേടി, ആരോ കാത്തുവെച്ച സ്നേഹം തേടി നമ്മളിങ്ങനെ ബഹുദൂരം സഞ്ചരിക്കുന്നു. ഈ ഓട്ടത്തിനിടയിൽ നമ്മുടെ അരികിലൂടെ കടന്നു പോകുന്ന പൂക്കളെ കാണാനോ നമ്മുടെ കൈപിടിക്കാൻ വരുന്നവരെ ശ്രദ്ധിക്കാനോ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ടല്ലേ. ജീവിതം സങ്കീർണമാണ് എന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം അല്ലേ. ജീവിതം എന്ന് പറയുന്നത് അത്ര ഈസി അല്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. പക്ഷെ സത്യം അതല്ല. ജീവിതം മനോഹരമാക്കാനായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ. തേടിപ്പോകാതെ നിങ്ങളെ തേടി വരുന്നവരെ ചേർത്ത് പിടിച്ചാൽ മതി. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്? നമ്മൾ തേടിപ്പോകുന്ന പലതും ഒരു പക്ഷെ നമുക്കുള്ളതായിരിക്കില്ല. അത് കിട്ടാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ തളർന്നു പോകും. എന്നാൽ യാതൊരു നിബന്ധനകളുമില്ലാതെ നിങ്ങളെ സ്നേഹിച്ചും ബഹുമാനിച്ചും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചിലരുണ്ട്. അവരാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പാദ്യം. നിങ്ങളുടെ ഫോണിൽ ഒരു മെസ്സേജ് ആവാം, ഒരു ഈവനിങ്ങിലെ നടത്തത്തിനിടയിലെ ചിരിയായിരിക്കാം, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുമ്പോൾ ഓടിയെത്തുന്ന ഒരു സുഹൃത്തായിരിക്കാം. ഇവരൊന്നും നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടോ തേടിപ്പോയിട്ടോ വന്നവരല്ല, അവര് നിങ്ങളെ തേടി വന്നതാണ്. ഇത്തരം അപ്രതീക്ഷിത സ്നേഹങ്ങളെ അവഗണിച്ചുകൊണ്ട് ദൂരെയുള്ള ഒന്നിനു വേണ്ടി കൈനീട്ടുമ്പോഴാണ് ജീവിതം കൈവിട്ടു പോകുന്നത്. സ്നേഹം എന്നത് നിർബന്ധിച്ചു വാങ്ങേണ്ട ഒന്നല്ല, അത് തനിയെ സംഭവിക്കേണ്ട ഒന്നാണ്. നിങ്ങളെ മനസ്സിലാക്കുന്നവര്, നിങ്ങളുടെ കുറവുകളെ അംഗീകരിക്കുന്നവര് നിങ്ങളെ തേടി വരും. അവരെ തിരിച്ചറിയുക, അവർക്കായിട്ട് സമയം കണ്ടെത്തുക. ലോകം മുഴുവൻ കീഴടക്കുന്നതിനേക്കാൾ വലിയ വിജയമാണോ നിങ്ങളെ തേടി വരുന്ന ആ ചുരുക്കം ചിലരെ ആത്മാർത്ഥമായിട്ട് ചേർത്ത് പിടിക്കുക എന്നത്. ഇന്ന് നിങ്ങളുടെ ചുറ്റുമൊന്ന് നോക്കൂ. നിങ്ങളോട് വിശേഷങ്ങൾ ചോദിക്കാൻ കാത്തിരിക്കുന്നവരുണ്ട്, നിങ്ങളുടെ ഒരു ചിരിക്കായിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. അവരോടൊപ്പം സമയം ചെലവഴിക്കുക, അപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുക ജീവിതം എത്ര സിമ്പിളും എത്ര ബ്യൂട്ടിഫുള്ളും ആണെന്ന് അല്ലേ. ദൂരെയുള്ള നക്ഷത്രങ്ങൾ നോക്കി വിലപിച്ചുകൊണ്ടിരിക്കാതെ അരികിലുള്ള തിരുനാളങ്ങളുണ്ടല്ലോ, അവയെ സ്നേഹിക്കാൻ നോക്ക്. തേടിപ്പോകുന്നതിനേക്കാൾ സുഖം തേടി വരുന്നതിനെ സ്വീകരിക്കുന്നതിലാണ്. ആ സ്വീകാര്യതയിൽ നിങ്ങളുടെ മനസ്സ് നിറയട്ടെന്നെ. ജീവിതം അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി നിങ്ങളിലിങ്ങനെ പ്രകാശിക്കട്ടെ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: Summer's here and your Kia deserves the best care. From 6th to 12th May, visit the Kia Summer Readiness Service Gap and get a 20-point vehicle checkup with easy performance inspection plus a free top wash. Save more with 20% off on AC car care, 10% off on RSA plans and 5% off on accessories. Thinking of upgrading? Enjoy a free used car evaluation and referral benefits. Keep your drive cool, safe and smooth this summer. Visit your nearest Kia service center today.
3: Kia, movement that inspires.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങളിലേക്ക് സ്വാഗതം. അഭിരാമിയാണ് കൂടെയുള്ളത്. നല്ല ചൂടുള്ള സമയമാണല്ലേ. വേനൽ ചൂടിൽ നമ്മൾ ഇങ്ങനെ ഉരുകിയിരിക്കുമ്പോ ചില പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് മുഴുവൻ മഴ പെയ്യുന്ന പോലെയാണ് തോന്നുക. നമ്മുടെ ജീവിത ചൂടിലേക്ക് പെയ്തിറങ്ങുന്ന ചില പാട്ടുകളില്ലേ, അതൊക്കെ ഉൾച്ചേർന്നതാണ് മലയാളികളുടെ സിനിമാ പാട്ട് ലോകം എന്നുള്ളതാണ്. മലയാള ചലച്ചിത്ര ഗാനങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ എല്ലാ കാലത്തും ഈ നനവുള്ള ചില പാട്ടുകൾ പിറന്നിട്ടുണ്ട്. അതായത് പുഴയെക്കുറിച്ച് ഒരുപാട് പാട്ടുകളുണ്ട്. കായലും കടലും പുഴകളും ഒക്കെ നമുക്ക് പാട്ടുകാർക്ക് വിഷയങ്ങളാണ് അല്ലേ, പാട്ടെഴുത്തുകാർക്ക് വിഷയങ്ങളാണ്. അങ്ങനെ പാട്ടുകളിലൂടെ ഒഴുകുന്ന ചില പുഴകളെ കുറിച്ചാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. അല്ല, ഇതെന്താ ഇപ്പൊ പുഴയെ കുറിച്ചാണോ സംസാരിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അല്ല, പുഴയൊഴുകിയ പാട്ടുകളെ കുറിച്ചാണ്. കോലത്തുനാടിന്റെ വണ്ണാത്തി പുഴയും മയ്യഴിയും കടത്തനാട്ടുകാരന്റെ കല്ലായിയും ഇരുവഴിഞ്ഞി പുഴയും വള്ളുവനാടിന്റെ നിളയും പെരിയാറും മധ്യ കേരളത്തിലൂടെ ഒഴുകുന്ന കീച്ചേരി പുഴയും ചാലക്കുടി പുഴയും തെക്കന്റെ പല്ലനയാറും അഷ്ടമുടി കായലും ഒക്കെ നമുക്ക് ചുറ്റും പല പാട്ടുകളായി ഒഴുകുന്നുണ്ട്. അങ്ങനെയുള്ള പാട്ടുകളാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ഇന്ന്.

പല പുഴകളെ കുറിച്ചിട്ടുള്ള പാട്ടുകളിൽ, നദികളെ കുറിച്ചിട്ടുള്ള പാട്ടുകളിൽ ആദ്യം മനസ്സിലേക്ക് വരുന്ന നദി ഗംഗ എന്ന നദിയാണ്. ഗംഗ ഒരു ക്യാരക്ടറായി വരുന്ന കുറെ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കൊക്കെ വലിയ ഇഷ്ടമാണ്, നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള പാട്ടുകളാണ്. 1969 പുറത്തിറങ്ങിയ കുമാരസംഭവം എന്ന ചിത്രത്തിലെ പ്രിയ സഖി ഗംഗേ പറയൂ എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആ സിനിമയിൽ 15 ഗാനങ്ങളാണ് ഉണ്ടായിരുന്നത്. വയലാറും ONV ആയിരുന്നു ഗാനരചന. സംഗീതം ജി ദേവരാജൻ മാസ്റ്റർ. ഈ ഒരു പാട്ട് പ്രിയസഖി ഗംഗേ എന്ന പാട്ട് ONV കുറിപ്പ് എഴുതിയ പാട്ടാണ്, ONV മാഷിന്റെ പാട്ടാണ്. ശുദ്ധധന്യാസി എന്ന രാഗത്തിൽ പ്രിയമാനസിനെ തിരഞ്ഞു നടക്കുന്ന പ്രണയിനിയുടെ ആശങ്കകൾ മാധുരിയമ്മയുടെ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. ആ പാട്ട് താ ഒഴുകി എത്തുന്നുണ്ട് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ.

സിനിമ പാട്ടുകൾ എടുത്തു നോക്കുമ്പോൾ പിന്നെയും ഗംഗ എന്ന പുഴ പല പാട്ടുകളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. അഗ്നിസാക്ഷിയില് കൈതപ്രം മാഷ് നമുക്ക് തന്ന പാട്ട് ഗംഗേ മഹാമംഗളെ എന്ന പാട്ടാണ്. പിന്നെ അതും കഴിഞ്ഞ് വടക്കും നാഥനിൽ നമ്മൾ കേട്ടു ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ ഗംഗേ തുടിയിൽ ഉണരും എന്ന പാട്ട്. രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതമാണ്. മധ്യമാവധി രാഗത്തിലാണ് ഈ ഒരു ഗാനം അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം എഴുതുക, അത് മാത്രല്ല ആ സിനിമയിലെ മുഴുവൻ പാട്ടുകളും എഴുതുക, ആ സിനിമ ഹിറ്റാവുക, അതിനേക്കാൾ വേഗത്തിൽ പാട്ടുകളെല്ലാം ഹിറ്റാവുക, ഇതൊക്കെ ഒരു ഗിരീഷ് പുത്തഞ്ചേരി മാജിക്കാണ്. ആ മാജിക് നടന്ന സിനിമയാണ് വടക്കുംനാഥൻ എന്ന സിനിമ.

യമുന എന്ന നദി പല പാട്ടുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. യമുനയുടെ മറ്റൊരു പേരാണ് കാളിന്ദി. കാളിന്ദി എന്ന് വിളിപ്പേരുള്ള യമുന പല ഗാനരചയിതാക്കളുടെ കൽപ്പനകളെ ആറാടിച്ച ഒരു വാക്കാണ് യമുന. തളപതിയില് ഒരു പാട്ടുണ്ട്, യമുനയാട്രിലെ എന്ന പാട്ട്. ഈ യമുനയാട്രിലെ എന്ന പാട്ട് യമുന കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പാട്ടാണ്. വാലി എന്ന പ്രിയപ്പെട്ട കവി വരികൾ എഴുതിയ പാട്ടാണ് ഇളയരാജ. സംഗീതം പകർന്ന പാട്ടാണ്. 91 മണിരത്നം നമുക്ക് തന്ന സിനിമ തളപതി, മമ്മൂക്ക, രജനീകാന്ത്, അരവിന്ദ് സ്വാമി ഒക്കെ അഭിനയിച്ച ആ സിനിമയില് യമുനയാട്രിലെ എന്ന പാട്ട് കേൾക്കാം. നമുക്ക് ഓർമ്മയിലുണരും ഗാനങ്ങളെ.

2003 ഡോക്ടർ എന്ന സിനിമ പുറത്തിറങ്ങുന്നു. ആ സിനിമയിലെ ദേവരാജൻ മാസ്റ്ററും ഭാസ്കരൻ മാഷും ഒരുമിച്ചാണ് യമുനാ നദിയുടെ അക്കരെ അക്കരയിലേക്ക് യാത്ര പോയത്. നമ്മളെയും കൊണ്ടൊരു പോക്കായിരുന്നു അത്. അവിടെ ഒരു കൊട്ടാരം കെട്ടാൻ പിന്നീട് സാക്ഷാൽ ദാസേട്ടനും സുശീലാമ്മയും കൂടെ ചെന്നു. 1963 ഇറങ്ങിയ ഡോക്ടർ എന്ന സിനിമയ്ക്ക് വേണ്ടി ഭാസ്കരൻ മാസ്റ്റർ വരികൾ എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീതം പകർന്ന് ദാസേട്ടനും സുശീലാമ്മയും ചേർന്ന് പാടിയ പാട്ട്.

തീരം തന്നിൽ നീ വാവ എന്ന പാട്ടിനെ എടി ഉമ്മർ എന്ന വടക്കേ മലബാറുകാരന്റെ സംഗീത ജീവിതത്തിലെ ഏറ്റവും ഹിറ്റായ പാട്ടുകളിൽ ഒന്നാണ്. ചിത്രം April 18 1984 ഇറങ്ങിയ സിനിമ. ബിച്ചു തിരുമല ഗാനങ്ങൾക്ക് രചന നിർവഹിച്ചിരിക്കുന്നു. മോഹന കല്യാണി രാഗത്തിൽ കാളിന്ദി തീരത്തേക്ക് കായാമ്പു വർണ്ണനെ ക്ഷണിക്കുന്ന ശബ്ദം ദാസേട്ടന്റെയും ജാനകിയമ്മയുടെയാണ്. രാധയായും മീരയായും ഒക്കെ ജന്മവും മറുജന്മവും എടുത്ത് പ്രണയിനികൾ നെഞ്ചേറ്റിയ ഒരു പുഴപ്പാട്ടാണ് April 18 ഈ ഒരു ഗാനം.

യമനെ കുറിച്ച് പിന്നെയും ഒരുപാട് പാട്ടുകൾ വന്നു മലയാള സിനിമയിൽ. യാത്ര എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതിയ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്ന് ജാനകിയമ്മ പാടിയ പാട്ടിലേക്കാണ് ഇനി.

സംവിധാനം ചെയ്ത സായം സന്ധ്യ എന്ന സിനിമയില് കാളിന്റെ തീരമുറങ്ങി എന്ന ഗാനമുണ്ട്. ഷിബു ചക്രവർത്തിയും ശ്യാമും ചേർന്ന് നമുക്ക് തന്ന പാട്ട്.

സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് കാവേരി എന്ന നദി. കാവേരി നദി നമ്മൾ മലയാളത്തിലെ പാട്ടെഴുത്തുകാര് വെറുതെ വിട്ടിട്ടില്ല. കാവേരി നദിയെയും ഒരുപാട് പാട്ടുകൾ വന്നു കാവേരി നദിയെ കുറിച്ച്. കാവേരി തീരത്തെ എന്ന പാട്ടിലെ കൈക്കുടന്ന നിലാവ് എന്ന ചിത്രത്തിലെ പാട്ട്, ആ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയ ഗാനമാണ്, കൈതപ്രത്തിന്റെ സംഗീതത്തിൽ പിറന്ന ഗാനമാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി കൈതപ്രം സംഗീതം പകർന്ന ഒരേ ഒരു സിനിമയാണ് കൈക്കുടന്ന നിലാവ്.

അടുത്ത ഗാനം രാജശില്പി എന്ന സിനിമയിലെ പാട്ടാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്റർ സംഗീതം പകർന്ന് ദാസേതനും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ ഗാനം. ശുദ്ധസാവേരി രാഗത്തിലാണ് ഈ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.

കൈതപ്രം വരികൾ എഴുതി അദ്ദേഹത്തിന്റെ സഹോദരൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, കൈതപ്രം വിശ്വനാഥ്. അദ്ദേഹം സംഗീതം പകർന്ന് ഒരു പാട്ടുണ്ട്, കാവേരി കരയിലെത്തിയ കരുനീല കണ്ണഴകിയെ കുറിച്ച് പറയുന്ന പാട്ട്, കണ്ണകി എന്ന സിനിമയിലെ പാട്ട്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ കേട്ട് കേട്ട് വന്നത് വേനൽ ചൂടിൽ നമ്മുടെ മനസ്സിലേക്ക് പുഴ പോലെ ഒഴുകിയെത്തുന്ന ചില പാട്ടുകളാണ്. ആ പാട്ടുകളിലെ പുഴഭാവങ്ങളാണ്. പുഴകൾ അവസാനിക്കുന്നില്ല, പുഴയെ കുറിച്ചിട്ടുള്ള പാട്ടുകൾ അവസാനിക്കുന്നില്ല. നമുക്ക് കേൾക്കാം വീണ്ടും ഓർമ്മയിലുണരും ഗാനങ്ങളുടെ അടുത്ത അധ്യായത്തിൽ. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കും അഹല്യ FM 90.4. കേട്ട് കേട്ട്.

0: without break. With Ahalya FM 90.4. Kete kete kutu kuda.
1: ഏയ് ഫോട്ടോ എടുക്കാണോ? ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ?
2: പിന്നെ നീ ആര്? ദുവാലിപ്പയ?
1: അടബൊമ്മാലയിലെ ദുവാലിപ്പയല്ലേ? ഐ ലൈക്ക് ഹർ. അല്ല എന്താ പ്രശ്നം? എന്താ എന്താ ഫോട്ടോ എടുത്തതിന് പ്രശ്നം?
2: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തതിന് ദുവാലിപ്പ കേസ് കൊടുത്തറിഞ്ഞില്ലേ?
1: അമ്മേ കേസോ? എന്താ പ്രശ്നം? കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരോ.
2: അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുക്കുന്നതും ഉപയോഗിക്കുന്നതും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നറിയാലോ. കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം കേസ് കൊടുക്കാം. ശിക്ഷാ നടപടികളും വ്യത്യസ്തമായിരിക്കും, സ്ഥലവും സാഹചര്യവും അനുസരിച്ച്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ 5 വർഷം വരെ തടവും കിട്ടും, കനത്ത പിഴയും കിട്ടും.
1: അല്ല ഇത് ആവർത്തിച്ചാലോ? പിന്നെയും പിന്നെയും ചെയ്താൽ?
2: ആവർത്തിച്ചു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും കിട്ടും.
1: ചെറിയൊരു ഫോട്ടോ എടുത്തതിന്റെ വിഷയമല്ല ഇത്. അല്ല ദുവാലിപ്പയുടെ കേസ് എന്താ? ആരാ ഈ ഫോട്ടോ ഒക്കെ എടുത്തത്? എന്താ പ്രശ്നം മൊത്തത്തില്?
2: ഒരു പ്രമുഖ കമ്പനിയാണ് അവരുടെ സമ്മതം ഇല്ലാതെ ഫോട്ടോ എടുത്തത്.
1: കൺസെന്റ് ഇല്ലാതെ ഫോട്ടോ എടുത്തു പ്രദർശിപ്പിച്ചു എന്നല്ലേ കേസ്? എവിടെയാ ഇത് പ്രദർശിപ്പിച്ചേ?
2: ആ അവിടെയാണ് പ്രശ്നം. ഈ ടിവി ഒക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു കാർഡ്ബോർഡ് ഇല്ലേ, അതിലാണ് ഈ ഒരു ഫോട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.